ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:15. 103.6 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, വൈശാഖം 30, കൊല്ലവർഷം 1201, ഇടവം 6, 2026 മെയ് 20, ബുധനാഴ്ച.

0: എല്ലാ ആളുകളും ഒഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ തനിച്ചു നിന്നേ മതിയാവൂ. അങ്ങനെയുള്ളവരാണ് സ്വന്തം ജീവിതത്തെ ബഹുമാനിക്കുന്നവർ. ജീവിതത്തിൽ ആഘോഷങ്ങൾ മാത്രം മതിയാവില്ല എന്നതാണ് സാരം. ആസൂത്രണവും കൂടി നിർബന്ധമാണ്. ഈ ആസൂത്രണത്തിൻ്റെ ഭാഗമാണ് ഭാവിയിലേക്കുള്ള നിക്ഷേപങ്ങൾ. അധ്വാനത്തിൻ്റെ ഒരു വിഹിതം നിക്ഷേപമായി മാറ്റാൻ ഓരോ വ്യക്തിയും തീർച്ചയായും ശ്രമിക്കണം. എല്ലാ പ്രവൃത്തികൾക്കും നിക്ഷേപ സ്വഭാവം ഉണ്ടാവണം. ഓരോ പഠനവും നമ്മുടെ നിക്ഷേപങ്ങളാണ്. കൂടുതൽ ആവേശവും കരുത്തും ഓരോ നൃത്ത ചുവടുകൾക്ക് ശേഷവും ഉണ്ടാവണം. പണസമ്പാദനവും നമ്മുടെ നിക്ഷേപമാകണം. ആസൂത്രണത്തിൻ്റെ അഭാവത്തിൽ ജീവിതത്തിൽ വിജയിക്കാതെ പോയ നിരവധി വ്യക്തികൾ ഉണ്ട്. നിക്ഷേപത്തിലൂടെ ആയുസ്സിനെ അർത്ഥപൂർണമാക്കുകയാണ് നാം ചെയ്യേണ്ടത്. അത് പഠനമാവാം, അറിവാവാം, അതുമല്ലെങ്കിൽ ആരോഗ്യമോ പണമോ ആവാം. വർത്തമാനകാലത്തിൻ്റെ മനോഹാരിതയെ ഓരോരുത്തരും തിരിച്ചറിയുക തന്നെ വേണം. വർത്തമാനകാലത്തെ പുൽക്കൊടിത്തുമ്പിലെ തിളങ്ങുന്ന മഞ്ഞിൻകണം പോലെ നിർമ്മലമാക്കാൻ നാം ശ്രമിക്കണം. അത് ജീവിതത്തിന് ശാന്തിയും സമാധാനവും നൽകും. വേനൽക്കാലത്ത് സംഭരിച്ചു വെക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ മനുഷ്യനും പക്ഷിമൃഗാദികൾക്കും വലിയ നിക്ഷേപം തന്നെയാണ്. വറുതിയിൽ ജീവൻ നിലനിർത്താനുള്ള ഉപാധിയാണ് അവ. നിരവധി മനുഷ്യജന്മങ്ങൾ ആസൂത്രണത്തിൻ്റെ അഭാവം മൂലം യാതനകൾ അനുഭവിക്കുന്നതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. സാമ്പത്തിക ധൂർത്തും നിയന്ത്രണമില്ലായ്മയും അവരെ മരണത്തിൻ്റെ വക്കിലെത്തിക്കുന്നു. ആർഭാട വിവാഹങ്ങൾ പോലുള്ള സാമ്പത്തിക ധൂർത്തുകൾ തീർച്ചയായും നാം ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. അത്യാവശ്യം, ആവശ്യം, അനാവശ്യം എന്നീ മൂന്ന് വിഭാഗങ്ങളിൽ നമ്മുടെ ആവശ്യങ്ങളെ നാം തരംതിരിക്കേണ്ടതുണ്ട്. കൃത്യമായ ആസൂത്രണവും സാമ്പത്തിക അച്ചടക്കവും നമ്മുടെ ജീവിതത്തിന് തീർച്ചയായും ഒരു പുതിയ മാനം നൽകും.
1: ഡോക്ടർ പ്രേമദാസ് ഇരുവള്ളൂർ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പ്രേമദാസ് ഇരുവള്ളൂർ.
1: നമുക്ക് എന്തെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവണം? ഇത് ഒരു വലിയ ചോദ്യമാണ്. പ്രധാനമായും രണ്ട് കാര്യങ്ങൾ വളരെ സുപ്രധാനങ്ങളാണ്. അത് ആസൂത്രണവും ആഘോഷങ്ങളുമാണ്. ആഘോഷങ്ങൾ വർത്തമാനകാല ജീവിതത്തിന്റെ അനിവാര്യതയാണ്. പഴയകാലം പോലെയല്ല, ഏതു കാര്യങ്ങളും ആഘോഷങ്ങളിലാണ് പര്യവസാനിക്കുന്നത്. ഈ ആഘോഷങ്ങൾ അതിരുകടന്നാലോ അത് വലിയ ദുരന്തങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. കയ്യിലുള്ള പണമെല്ലാം ചിലവഴിച്ച് ചിലർ ആഘോഷങ്ങളിൽ ഏർപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. ആനന്ദനൃത്തമാടുമ്പോൾ പലരും പല കാര്യങ്ങളും മുൻകാലങ്ങളും മറക്കും. ആഘോഷാവസരങ്ങളിൽ നമുക്ക് ചുറ്റും ധാരാളം ആളുകൾ ഉണ്ടാവും. അവർ നമ്മെ സുഖിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് പൊതിയും. ആർപ്പുവിളികളും സ്തുതിഗീതങ്ങളും ഉണ്ടാവും. അവയെല്ലാം താൽക്കാലികമാണ് എന്ന് നാം അറിയണം. ആരവങ്ങളും ആർപ്പുവിളികളും അടങ്ങുമ്പോൾ അയാൾ മാത്രം ഒറ്റയ്ക്കാവും.

FM പ്രധാന വാർത്തകൾ. അഞ്ചു രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലെ റോമിലെത്തി. നരേന്ദ്രമോദിയുടെ സന്ദർശനം ഇന്ത്യ ഇറ്റലി തന്ത്രപരമായ പങ്കാളിത്തത്തിൽ പുതിയ അധ്യായം സൃഷ്ടിക്കുമെന്ന് വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മെയ് മാസത്തെ പെൻഷൻ വിതരണത്തിന് 1,070 കോടി രൂപ അനുവദിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. LDFിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷം സംസ്ഥാനത്തെ വലിയ തോതിൽ മുന്നോട്ട് നയിക്കാനാണ് ശ്രമിച്ചതെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂർ ശ്രീകണ്ഠപുരം നെടിയങ്ങയിൽ CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 16-ാം നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ച ജി സുധാകരൻ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. ലോക്ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 34-ാം സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട്ട് തുടക്കമായി. മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട് പൂവാറംതോട് തമ്പുരാൻകൊല്ലി വനമേഖലയിൽ കാണാതായ യുവാവിനെ കണ്ടെത്തി. കൊടക്കാട്ടുപാറയിൽ അവശനിലയിൽ കണ്ടെത്തിയ യുവാവിന് നാട്ടുകാർ പ്രഥമ ശുശ്രൂഷ നൽകി. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുഹമ്മദൻസ് SCയെ പരാജയപ്പെടുത്തി. ഗുവാഹട്ടിയിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു നോർത്ത് ഈസ്റ്റിന്റെ വിജയം. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

ആകാശവാണി 103.6 റിയൽ എഫ് എം ഇന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 കാവ്യാഞ്ജലി, 6:15 പ്രഭാത വന്ദനം, 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം, 6:40 ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 പരീസൻസ് ചായ ഹാപ്പി ജേണി, തുടർന്ന് പരീസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്, 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ആൻഡ് ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം, 7:05 ഓപ്പൺ ഫോറം ഓർമ്മയുടെ അറകൾ, 7:20 ഡോക്ടർ ശങ്കർ സി എൻ ടി സെന്റർ ആൻഡ് വെനീഷ ബാത്വേർ അപൂർവഗാനം, 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം.

0: 7:30 GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം. 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ. 7:45 സ്റ്റൈലോ ഓപ്റ്റിക്സ് ആൻഡ് നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം. 7:50 ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് ആൻഡ് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര കരിയർ ക്വിസ്. 7:55 HNK യൂറോളജി സെന്റർ നോവൽ ടൈം അടിയാള പ്രേതം PF മാത്യൂസ് എഴുതിയ നോവൽ. 8:02 പുത്തലത്തായ് ഹോസ്പിറ്റൽ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 കണ്ണങ്കണ്ടി ആർട്ട് കഫേ. 8:45 കണ്ണങ്കണ്ടി ആർട്ട് കഫേ ചലച്ചിത്ര ഗാനങ്ങൾ. 9:02 പുത്തലത്ത് കണ്ണാശുപത്രി ഗാനോപഹാരം. 9:15 ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആരോഗ്യജാലകം. 9:30 വാർത്താജാലകം, തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:02 ചലച്ചിത്ര ഗാനങ്ങൾ. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്. 10:35 പ്രിയഗീതം. 11:00 യുവ ചോയ്സ്. 12:00 എവർ ഗ്രീൻ ഡ്യുവറ്റ്സ്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടുളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
3: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
4: ശോഭിക വെഡിംഗ്.
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
0: അല്പസമയത്തിനകം 6:05 കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: കാവ്യാഞ്ജലി.
1: ഡി വിനയചന്ദ്രൻ എഴുതിയ വീട്ടിലേക്കുള്ള വഴി എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം സർഗ ആർ എസ്.

ആചാരം, അനാഥശവങ്ങൾക്ക് കാവലിരിപ്പ്, ദിവാസ്വപ്നമാടിയൊടുങ്ങാത്ത വ്യാധി,

0: നിങ്ങൾ കേട്ടത് ഡി വിനയചന്ദ്രൻ എഴുതിയ വീട്ടിലേക്കുള്ള വഴി എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലപിച്ചത് സർഗ ആർ എസ്.
1: കാവ്യാഞ്ജലി.

0: പ്രഭാതവന്ദനം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
2: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
3: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ ഇന്ന് ആദ്യം വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം കാവാലം ചുണ്ടൻ.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷേ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെ സ്മൃതി മധുരത്തിൽ ഇനി കേൾക്കാം കാലചക്രം എന്ന ചിത്രത്തിന് വേണ്ടി മാധുരി പാടിയ ഗാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ.

0: കൃഷ്ണഗിരി കാഴ്ച വാങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതിമധുരത്തിൽ ഇനി കേൾക്കാം ശാന്ത ഒരു ദേവത എന്ന ചിത്രത്തിനു വേണ്ടി വാണി ജയറാം പാടിയ ഗാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിച്ചത്.
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: അന്തപ്പനെന്താ ഒരു മൗനം?
3: പരസ്യത്തില് കൊടുത്ത വലിയ ലാഭം കണ്ടിട്ടാ മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
4: കണ്ണങ്കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല. 2026-28

0: അധ്യയന വർഷത്തേക്കുള്ള ബിഎഡ് ഡിഎൽഎഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോളഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089900905.
1: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
5: കോഴിക്കോട് നഗരത്തിലെ ചില പ്രധാന പരിപാടികൾ. രാവിലെ 9 മണിക്ക് ജില്ലാ പഞ്ചായത്ത് മിനി മീറ്റിംഗ് ഹാളിൽ ലോക ജൈവ വൈവിധ്യ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മിലി മോഹൻ കൊട്ടാരത്തിൽ. രാവിലെ 10 മണിക്ക് ദേവഗിരി കോളേജ് ഫാദർ ജോസഫ് പൈക്കിട മെമ്മോറിയൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് കേരള ബാഡ്മിന്റൺ അസോസിയേഷനും ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷനും ചേർന്ന് നടത്തുന്ന യോണിക് സൺറൈസ് സാവിത്രി ദേവി സാബു മെമ്മോറിയൽ കേരള സ്റ്റേറ്റ് ജൂനിയർ റാങ്കിംഗ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യുന്നത് ചിത്രേഷ് നായർ. ടൗൺഹാളിൽ ഹാർമണി കാലിക്കറ്റിന്റെ നേതൃത്വത്തിൽ ബാക്ക് മൊസാർട്ട് ബീഥോവൻ മ്യൂസിക് ഫെസ്റ്റിവൽ 2 മണിക്ക്. ഹെൻറി അബിയ, ടെഡി മിൽട്ടൺ, ലാൻസറ്റ് തോമസ്, പ്രസാദ് കുര്യൻ അനുസ്മരണം വൈകിട്ട് 6 മണിക്ക്.
1: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
6: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
7: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
8: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
9: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
10: അല്പസമയത്തിനകം 6:45 കേൾക്കാം പ്രാദേശിക വാർത്തകൾ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലെ റോമിലെത്തി. 16 നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി ജി സുധാകരൻ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ന് ലോക മെട്രോളജി ദിനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് ലക്നോ സൂപ്പർ ജയൻസിനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലെ റോമിലെത്തി. ഇന്ത്യ ഇറ്റലി തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ പുതിയ അധ്യായം നരേന്ദ്രമോദിയുടെ സന്ദർശനം സൃഷ്ടിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. റോമിൽ നരേന്ദ്രമോദിയെ ഇറ്റാലിയൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രിയുമായ അന്റോണിയോ തജാനി വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. പ്രസിഡന്റ് സെർജിയോ മാറ്റർലെയെയും പ്രധാനമന്ത്രി ജോർജിയ മെലോണിയെയും കണ്ട് ഇന്ത്യ ഇറ്റലി സഹകരണം വർദ്ധിപ്പിക്കുന്ന കാര്യം ചർച്ച ചെയ്യുമെന്ന് നരേന്ദ്രമോദി അറിയിച്ചു. ഇന്ത്യ പശ്ചിമേഷ്യ യൂറോപ്യൻ സാമ്പത്തിക ഇടനാഴി സംബന്ധിച്ച ചർച്ചയിൽ ഇരു രാജ്യങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആസ്ഥാനം സന്ദർശിക്കുമെന്നും ആഗോള ഭക്ഷ്യസുരക്ഷയ്ക്കും ബഹുരാഷ്ട്രവാദത്തിനും നിലകൊള്ളുന്നതിന് ഇന്ത്യയുടെ പ്രതിബദ്ധത സന്ദർശനം ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്നലെ രാവിലെ ഓസ്ലോയിൽ 3rd ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് നരേന്ദ്രമോദി ഇറ്റലിയിലേക്ക് പോയത്. ലോക്സഭാ സ്പീക്കർ ഓം ബിർള കോർപ്പറേറ്റ് നിയമ ഭേദഗതി ബിൽ 2026 സംബന്ധിച്ച സംയുക്ത സമിതി രൂപീകരിച്ചു. സുധീർ ഗുപ്ത MP കമ്മിറ്റിയുടെ ചെയർമാൻ. ലോക്സഭയിൽ നിന്ന് 21 അംഗങ്ങളും രാജ്യസഭയിലെ 9 അംഗങ്ങളുമാണ് സമിതിയിൽ ഉൾപ്പെടുന്നത്. 16th നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ച ജി സുധാകരൻ

0: രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: ഇന്ന് രാവിലെ 9:30 ലോക്ഭവനിൽ വെച്ച് ജി സുധാകരൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ മുൻപാകെ പ്രോടേം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്യും. മറ്റുള്ള അംഗങ്ങൾ വ്യാഴാഴ്ച നിയമസഭയിൽ പ്രോടേം സ്പീക്കറുടെ മുൻപാകെയായിരിക്കും സത്യപ്രതിജ്ഞ എടുക്കുക. ഇതിനുശേഷം വെള്ളിയാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പും നടക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് UDF സ്പീക്കർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ മാസം 29 ആയിരിക്കും ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം.
0: സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. മെയ് മാസത്തെ പെൻഷൻ വിതരണത്തിന് 1,070 കോടി രൂപ അനുവദിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംസ്ഥാനതല വാർഷിക സഹവാസ ക്യാമ്പ് ഐക്യ 2026 വൈകിട്ട് തിരുവനന്തപുരത്ത് തുടക്കമാകും. വെങ്ങാനൂർ VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ കേരള സംസ്ഥാന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. ലിംഗസമത്വം എന്നതാണ് ഇത്തവണത്തെ ക്യാമ്പിന്റെ പ്രധാന വിഷയം. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത 939 പേർ 6 ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുക്കും. 25 തിങ്കളാഴ്ച വർണ്ണശബളമായ പരേഡോടുകൂടി ക്യാമ്പ് സമാപിക്കും. LDFിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷം സംസ്ഥാനത്തെ വലിയ തോതിൽ മുന്നോട്ട് നയിക്കാനാണ് ശ്രമിച്ചതെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കണ്ണൂർ ശ്രീകണ്ഠപുരം നെടിയങ്ങയിൽ CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ഭരണമാറ്റം വേണമെന്നാണ് ജനങ്ങൾ വിധിയെഴുതിയതെന്നും അത് പൂർണ്ണമായും അംഗീകരിക്കുന്നുവെന്നും പരാജയം CPIMന്റെയോ LDFിന്റെയോ അവസാനമാണെന്ന് ആരും കരുതേണ്ടെന്നും പിണറായി വിജയൻ പറഞ്ഞു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷി ദിനമായ നാളെ രാവിലെ തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ പ്രഭാഷണവും നടത്തുമെന്ന് KPCC അറിയിച്ചു. KPCC പ്രസിഡന്റും മന്ത്രിയുമായ സണ്ണി ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന അനുസ്മരണ സമ്മേളനത്തിൽ മന്ത്രി രമേശ് ചെന്നിത്തല, പാർട്ടി ഭാരവാഹികൾ, മുതിർന്ന നേതാക്കൾ, MLA തുടങ്ങിയവർ പങ്കെടുക്കും. കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് വിവിധ തസ്തികകളിൽ സംവരണം ഏർപ്പെടുത്തുന്നതിന് 66 വിഭാഗങ്ങളെ OBC പട്ടികയിൽ ഉൾപ്പെടുത്തി. പശ്ചിമബംഗാൾ ഗവൺമെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കൂടാതെ OBC A 10% സംവരണവും OBC B നൽകിയിരുന്ന 7% സംവരണവും റദ്ദാക്കി. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മഹാത്മാഗാന്ധിയുടെ ഹൈപ്പർ റിയലിസ്റ്റിക് 3D അവതാർ ഡൽഹിയിലെ പ്രധാനമന്ത്രി സംഗ്രഹാലയത്തിൽ ഇന്നു മുതൽ സന്ദർശകർക്കായി തുറന്നുകൊടുക്കും. സന്ദർശകർക്ക് മഹാത്മാഗാന്ധിയുടെ 3D അവതാറുമായി സംവദിക്കാൻ സാധിക്കും. ആശയവിനിമയത്തിനും സന്ദർശക സംതൃപ്തിക്കും വേണ്ടി മ്യൂസിയം നൂതന സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് സംഗ്രഹാലയ അധികൃതർ അറിയിച്ചു. നേരത്തെ സർദാർ വല്ലഭായ് പട്ടേലിന്റെയും മുൻ രാഷ്ട്രപതി APJ അബ്ദുൾ കലാമിന്റെയും AI പവേഡ് ഹോളോബോക്സ് ഇൻസ്റ്റലേഷനുകൾ മ്യൂസിയത്തിൽ ആരംഭിച്ചിരുന്നു. 2 മണ്ഡലങ്ങളിൽ മത്സരിച്ച് ജയിച്ച പുതുച്ചേരി മുഖ്യമന്ത്രി N രംഗസ്വാമി മംഗലം മണ്ഡലം നിലനിർത്തി. തട്ടഞ്ചവാടി നിയമസഭാ മണ്ഡലത്തിലെ MLA സ്ഥാനം രാജിവെച്ചു. ഇതോടെ ഈ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി. മണ്ഡലം ഒഴിഞ്ഞുകിടക്കുന്ന വിജ്ഞാപനം പുതുച്ചേരി ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ലോക മെട്രോളജി ദിനം. ദൈനംദിന ജീവിതത്തിൽ അളവ് തൂക്കത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. മെട്രോളജി നയരൂപീകരണത്തിൽ വിശ്വാസം വളർത്തിയെടുക്കുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയൻസിനെ 7 wicketsന് തോൽപ്പിച്ചു. ജയ്പൂരിൽ ലക്നൌ ഉയർത്തിയ 221 runs വിജയലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാൻ 5 പന്തുകൾ ബാക്കി നിൽക്കെ ലക്ഷ്യം മറികടന്നു. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്തയിലാണ് മത്സരം. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുഹമ്മദൻസ് SCയെ പരാജയപ്പെടുത്തി. ഗോഹട്ടിയിൽ എതിരില്ലാത്ത 2 goals നോർത്ത് ഈസ്റ്റിൻ്റെ ജയം. കണ്ണൂർ ആറളം ഫാമിൽ ഗജമുക്തി ഓപ്പറേഷൻ പദ്ധതിയുടെ ഭാഗമായി ആനകളെ തുരത്തുന്ന നടപടി പുനരാരംഭിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനാണ് ഓപ്പറേഷൻ ഗജമുക്തി ആരംഭിച്ചത്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: ആറളം ഫാമിലെ ബ്ലോക്ക് 1, 5 എന്നിവിടങ്ങളിൽ നിന്നും ഇന്നലെ 2 teams തുരത്തൽ നടപടി ആരംഭിച്ചത്. ആദ്യം 2 കൊമ്പനാനകളെ എക്കണ്ടി വഴിയും തുടർന്ന് ബ്ലോക്ക് 2 നിന്ന് 4 ആനകളെ

0: യും ബ്ലോക്ക് നാല് വഴി ഹെലിപ്പാട് ഭാഗത്തേക്ക് കടത്തിവിട്ടു. ഹെലിപ്പാട് നിന്ന് താളിപ്പാറ ഭാഗത്തേക്ക് തുരത്തവേ ആന തിരിഞ്ഞതിനെ തുടർന്ന് ഇന്നലത്തെ ഓപ്പറേഷൻ നിർത്തിവെച്ചു. ആറളം വൈൽഡ് ലൈഫിലെയും കൊട്ടിയൂർ, കണ്ണവം, തളിപ്പറമ്പ് എന്നീ റേഞ്ചുകളിലെയും സേനാംഗങ്ങളും ആറളം ഫാം സെക്യൂരിറ്റി ജീവനക്കാരും ഉൾപ്പെടെ 47 പേരാണ് ഓപ്പറേഷനിൽ പങ്കെടുത്തത്. ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. രാത്രിയിലും പെട്രോളിംഗ് ഏർപ്പെടുത്തി. ദൗത്യം ഇന്നും തുടരും.
1: കണ്ണൂർ കണ്ണവത്ത് നിയന്ത്രണം വിട്ട കാറിടിച്ച് കാൽനടയാത്രക്കാരായ രണ്ടുപേർ മരിച്ചു. കണ്ണവം കൂടലിലെ ബാബു, കൈച്ചേരിയിലെ ഇസ്മയിൽ എന്നിവരാണ് മരിച്ചത്. കണ്ണവം ടൗണിൽ ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് വന്ദേമാതരം ആലപിച്ചതുമായി ബന്ധപ്പെട്ട് മുൻമന്ത്രി പി എ മുഹമ്മദ് റിയാസ് നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ BJP കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. ഭാരതത്തിൻ്റെ ദേശീയഗീതമായ വന്ദേമാതരത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ നടത്തിയ പരാമർശം സത്യപ്രതിജ്ഞാ ലംഘനമാണെന്ന് സിറ്റി ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു പറഞ്ഞു. മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായി

സിറ്റി ജില്ലാ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. ഭാരതത്തിൻ്റെ ദേശീയ ഗീതമായ വന്ദേമാതരത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ നടത്തിയ പരാമർശം സത്യപ്രതിജ്ഞാ ലംഘനമാണെന്ന് സിറ്റി ജില്ലാ പ്രസിഡന്റ് കെ പി പ്രകാശ് ബാബു പറഞ്ഞു. മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായും അവതരിപ്പിച്ചതിനെ വിമർശിച്ച പി എ മുഹമ്മദ് റിയാസിനെ ഒറ്റതിരിഞ്ഞാക്രമിക്കാനും വ്യക്തി അധിക്ഷേപം നടത്താനും ശ്രമിക്കുന്ന നീക്കത്തിൽ സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രതിഷേധിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചത് തെറ്റായ നടപടിയാണെന്നും വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റും കോൺഗ്രസ് നേതൃത്വവും തയ്യാറാകണമെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. കോഴിക്കോട് പൂവാറം തോട് തമ്പുരാൻകൊല്ലി വനമേഖലയിൽ കാണാതായ യുവാവിനെ കണ്ടെത്തി. കൊടക്കാട്ടുപാറയിൽ അവശനിലയിൽ കണ്ടെത്തിയ യുവാവിന് നാട്ടുകാർ പ്രഥമ ശുശ്രൂഷ നൽകി. അതിനുശേഷം പോലീസിനെ വിവരമറിയിച്ചു. പിന്നീട് ഇയാളെ തിരുവമ്പാടിയിൽ എത്തിച്ചു. യുവാവിനെ കണ്ടെത്താൻ പോലീസും വനംവകുപ്പും സംയുക്തമായി കാട്ടിൽ തിരച്ചിൽ നടത്തിയിരുന്നു. കോഴിക്കോട് കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിൻ്റെ ഹീറ്റ് ആക്ഷൻ പ്ലാനിൻ്റെ ഭാഗമായി കൂടരഞ്ഞി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഹീറ്റ് ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി ഷിഭു ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. അഞ്ച് രാജ്യങ്ങളിലെ സന്ദർശനത്തിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലെ റോമിലെത്തി. 16th നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി ജി സുധാകരൻ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ന് ലോക മെട്രോളജി ദിനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് ലക്നോ സൂപ്പർ ജയൻസിനെ 7 wicketsന് തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
3: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
4: അടുത്ത രണ്ട് മണിക്കൂറിൽ കോഴിക്കോട് സ്റ്റേഷൻ വഴി കടന്നുപോകുന്ന ട്രെയിനുകളിൽ 8:07 കോഴിക്കോട് സ്റ്റേഷനിൽ എത്തിച്ചേരേണ്ട നേത്രാവതി 1:12 വൈകി 9:19 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി എല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.
2: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
0: കാത്തിരുന്ന് മടുത്തോ? എങ്കിലൊരു കപ്പ് പരിസൺസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
5: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
4: ദേശീയോഹരി വിപണി വില സൂചികകളായ സെൻസെക്സ് 114 പോയിന്റ് കുറഞ്ഞ് 75,200, നിഫ്റ്റി 31 പോയിന്റ് കുറഞ്ഞ് 23,618 വ്യാപാരം അവസാനിപ്പിച്ചു. ഇന്നലെ സ്വർണവില വിപണിയിൽ ഗ്രാമിന് 14,395 രൂപ, പവന് 115,160 രൂപ.
2: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
5: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
6: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
7: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
8: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
9: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
8: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
10: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: 250 കോടി ചെലവഴിച്ച് ഒരേ സമയം 5 ഭാഷകളിൽ റിലീസ് ചെയ്ത പുഷ്പ എന്ന ചിത്രം അല്ലു അർജുൻ, ഫഹദ് ഫാസിൽ തുടങ്ങിയ താര സാന്നിധ്യം കൊണ്ട് ബോക്സ് ഓഫീസിൽ ചലനങ്ങൾ സൃഷ്ടിച്ച ഒന്നാണ്. ദേവിശ്രീ പ്രസാദാണ് ഈ ബഹുഭാഷാ ചിത്രത്തിന്റെ പാട്ടുകൾ ചിട്ടപ്പെടുത്തിയത്. ചിത്രത്തിന്റെ തമിഴ് പതിപ്പിൽ നിന്ന് ഒരു ഗാനം.
1: നീ പാക്കര എല്ലാം പാക്കര എന്നെ തവിര.
0: രചനാ

0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
1: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: ശരീരത്തെ മനസ്സിലാക്കാൻ മനസ്സിന് കഴിയും, എന്നാൽ ആരാണ് മനസ്സിനെ ശരിക്കും മനസ്സിലാക്കുന്നത്?
3: വരൂ, ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
5: ഫോൺ 0495-233-4300.
6: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
0: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
6: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
7: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: പ്രക്ഷേപണത്തിന്റെ 75 സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര. ഓർമ്മയുടെ അറകൾ.
1: തന്റെ രചനകളിൽ ലാളിത്യം മുഖമുദ്രയാക്കിയ മലയാളത്തിന്റെ പ്രിയ കവിയും ബാലസാഹിത്യകാരനുമാണ് ശ്രീ മലയത്ത് അപ്പുണ്ണി. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെയും കേരള സാഹിത്യ അക്കാദമിയുടെയും അവാർഡുകൾ ഉൾപ്പെടെ അനവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. കുട്ടിക്കഥകൾക്കും കവിതകൾക്കും വേണ്ടി ജീവിതം മാറ്റിവെച്ച ഇദ്ദേഹം ധാരാളം കവിതകളും ലളിതഗാനങ്ങളും ആകാശവാണിക്കു വേണ്ടി രചിച്ചിട്ടുണ്ട്. ഇന്ന് ഓർമ്മയുടെ അറകളിൽ ഓർമ്മകളുമായി ശ്രീ മലയത്ത് അപ്പുണ്ണി.
2: 1956-59 കാലഘട്ടത്തിലാണ് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം. എൻ്റെ മലയാളം അധ്യാപകനായിരുന്ന ഗംഗാധരൻ നായ്ക്കത്ത് മാഷ് വായിക്കാൻ ധാരാളം പുസ്തകങ്ങൾ ലൈബ്രറിയിൽ നിന്ന് എടുത്തു തന്നു. അക്കാലത്ത് തുഞ്ചൻപറമ്പിൽ വെച്ച് ആകാശവാണിയുടെ ഒരു കവിസമ്മേളനം നടക്കുന്നുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു ആ സമ്മേളനം കേൾക്കാൻ വരണമെന്ന്. ഞാൻ തുഞ്ചൻപറമ്പിൽ ചെന്നു. മലയാളത്തിലെ പ്രമുഖരായ പല കവികളും അവിടെ ഉണ്ടായിരുന്നു. ജി ശങ്കരക്കുറുപ്പ്, വെണ്ണിക്കുളം, പി കുഞ്ഞിരാമൻ നായർ, വൈലോപ്പിള്ളി, ബാലാമണിയമ്മ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ, അക്കിത്തം, ഒ എൻ വി കുറുപ്പ് തുടങ്ങിയവരൊക്കെ അന്ന് അവിടെയുണ്ട്. അവരിൽ പലരെയും മാഷ് എനിക്ക് പരിചയപ്പെടുത്തി. അന്ന് ഒ എൻ വി കുറുപ്പ് അവിടെ വായിച്ച ഒരു കവിത ഇന്നും എൻ്റെ മനസ്സിൽ നിൽക്കുന്നു. ചോറൂണ് എന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കവിതയാണ് അവിടെ വായിച്ചത്. മോഹിച്ച കണ്ണിന് പൊൽക്കണിപ്പൂക്കളും ദാഹിച്ച ചുണ്ടിന് നൽത്തേൻ കനികളും നേദിച്ചു കൈകൂപ്പി വൈശാഖ കന്യക മേദിനി തന്നടപ്പന്തലിൽ നിൽക്കവേ എന്ന് തുടങ്ങുന്ന ആ കവിത അദ്ദേഹത്തിൻ്റെ നല്ല കവിതകളിൽ ഒന്നായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. അന്ന് പ്രചാരത്തിലുണ്ടായിരുന്നില്ലെങ്കിലും പിൽക്കാലത്ത് എല്ലാ വീടുകളിലും ആകാശവാണി പ്രക്ഷേപണം കേൾക്കാൻ പറ്റുമായിരുന്നു. വാർത്തകൾ, സിനിമാ ഗാനങ്ങൾ, ലളിതഗാനങ്ങൾ, റേഡിയോ നാടകങ്ങൾ തുടങ്ങിയവ ജനങ്ങൾക്ക് അറിവും ആഹ്ലാദവും പകർന്നു. ഞാൻ 1964 ജോലി കിട്ടി കോഴിക്കോട് നഗരത്തിലെത്തി. അന്ന് ആകാശവാണിയിൽ സ്റ്റാഫ് ആർട്ടിസ്റ്റുമാരായിരുന്ന അക്കിത്തം, കക്കാട് എന്നിവരെ പരിചയപ്പെടുത്തു. എഴുതിയ കവിതകൾ അക്കിത്തത്തിനെയോ കക്കാടിനെയോ കാണിക്കും. അവർ അത് തിരുത്തിത്തരും. ഞാൻ താമസിച്ചിരുന്ന ലോഡ്ജിൽ ഒരു റേഡിയോ ഉണ്ടായിരുന്നു. സിനിമാ ഗാനങ്ങളും ലളിതഗാനങ്ങളും റേഡിയോ നാടകങ്ങളും കേട്ട് ഒഴിവു സമയം ചെലവഴിക്കും. ബാലലോകം, ശിശുലോകം, കാർഷിക രംഗം, വനിതാരംഗം തുടങ്ങിയ വിവിധ പരിപാടികൾ കൊണ്ട് സമ്പുഷ്ടമായിരുന്നു പ്രക്ഷേപണങ്ങൾ. ചിലപ്പോൾ സിനിമയുടെ ശബ്ദരേഖ ഉണ്ടാവും. അക്കാലത്ത് ആകാശവാണിയിലെ ലളിതഗാനങ്ങൾക്ക് ധാരാളം ആസ്വാദകരുണ്ടായിരുന്നു. ആകാശവാണിയിലെ സ്റ്റാഫ് ആർട്ടിസ്റ്റുമാർക്ക് പുറമെ പ്രശസ്തരായ പല കവികളും ഗാനരചന നടത്തിയിരുന്നു. പി ഭാസ്കരൻ, ഒ എൻ വി കുറുപ്പ്, അക്കിത്തം, കക്കാട്, ടി എൻ ഗോപിനാഥൻ നായർ, നാഗവള്ളി ആർ എസ് കുറുപ്പ്, തിക്കോടിയൻ തുടങ്ങിയവർ രചിച്ച ലളിതഗാനങ്ങൾ തുടർച്ചയായി പ്രക്ഷേപണം ചെയ്തിരുന്നു. സംഗീത സംവിധായകൻ കെ രാഘവൻ മാഷ് ട്യൂൺ നൽകി കോഴിക്കോട് അബ്ദുൽ ഖാദർ പാടിയ പാടാനോർത്തൊരു മധുരിതഗാനം പാടിയതില്ല ഞാൻ എന്ന് തുടങ്ങുന്ന ആ പാട്ട് വളരെ പ്രചാരം ലഭിച്ച ഒന്നായിരുന്നു. ഞാൻ ഗാനരൂപത്തിൽ കുറേ വരികളെഴുതി. ആകാശവാണിയിലെ ഉദ്യോഗസ്ഥനായിരുന്ന എൻ എൻ കക്കാടിനെ കാണിച്ചു. അദ്ദേഹം അത് വായിച്ച് പേനയെടുത്ത് കുറേ വരികൾ വെട്ടിമാറ്റി, ചില വാക്കുകൾ മാറ്റി 12 വരിയിൽ ഒതുക്കി അത് പകർത്തിയെഴുതി ആകാശവാണിക്ക് അയച്ചു കൊടുത്തു. വാദ്യമേളങ്ങളോടെ ആകാശവാണി ആ ഗാനം പ്രക്ഷേപണം ചെയ്തു. ഗാനരചന മലയത്തപ്പുണ്ണി, പാടിയത് കെ പി ഉദയഭാനു എന്ന ആമുഖത്തോടെയായിരുന്നു ആ ഗാനം. അതിങ്ങനെയാണ്: വിണ്ണിലെപ്പന്തലിൽ എണ്ണവിളക്കുകൾ മിന്നിജ്വലിക്കും ഈ രാവിൽ, ഏകാഗിയായി മലർക്കാവിയിലിരുന്നു നീ കേഴുകയോ കാട്ടുപൂവേ, മഞ്ഞണി മാമലാമൂളിൽ നിന്നും നിന്റെ മണവാളനിപ്പം വരുമല്ലോ, മുത്തുമായി വന്നവൻ നെന്നിതൽ ചുണ്ടത്തു മുത്തമർപ്പിക്കാനടുക്കുമ്പോൾ നാണിച്ചു നീ തല തട്ടുമോ, പാതിരപ്പൂവേ നീ പുഞ്ചിരിക്കുള്ളില്ലേ, ഏകാഗിയായി മലർക്കാവിയിലിരുന്നു നീ കേഴുകയോ കാട്ടുപൂവേ.

പിന്നീട് ആകാശവാണിയിൽ എൻ്റെ ലളിതഗാനങ്ങൾ തുടർച്ചയായി പ്രക്ഷേപണം ചെയ്യാൻ തുടങ്ങി. ആ ഇടയ്ക്ക് അരമണിക്കൂർ നേരം പ്രക്ഷേപണം ചെയ്യാൻ ഒരു സംഗീത ശില്പം തയ്യാറാക്കി അയച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ആകാശവാണിയിൽ നിന്ന് ഒരു കത്ത്. എങ്ങനെയാണ് എഴുതേണ്ടത് എന്നറിയാതെ പരുങ്ങി അക്കിത്തത്തിൻ്റെ അടുത്ത് ചെന്നു. അഞ്ചോ ആറോ ലളിതഗാനങ്ങൾ, ഇടയ്ക്ക് ഗദ്യം, പരസ്പര ബന്ധമുള്ള ഒരു മാല്യം ശ്രമിച്ചു. കൊയ്ത്തുപാടത്ത് എന്ന പേരിൽ ഒരു സംഗീത ശില്പം തയ്യാറാക്കി. എൻ്റെ ഗ്രാമത്തിൻ്റെ തുടിപ്പുകൾ ഉൾക്കൊള്ളിച്ച ഒരു ഗാനമാലിക. കുന്നും പാടവും തുടികളും കൊയ്ത്തും മെതിയും താറാവിനെ മേച്ചു നടക്കുന്ന മത്തായിച്ചേട്ടനുമൊക്കെ ആ ഫീച്ചറിൽ പ്രതിഫലിച്ചു. കൊച്ചിയിന്നു താറാവിനെ കൊണ്ടുവന്ന ചേട്ട, മത്തായിച്ചേട്ട, നാടുചുറ്റി നടക്കണ ചേട്ട, ഓ മത്തായിച്ചേട്ട എന്നു തുടങ്ങുന്ന ആ പാട്ടിൽ മത്തായിച്ചേട്ടനോട് ചോദിക്കുന്നു, കുട്ടനാടൻ വയലുകൾ എങ്ങനെയുണ്ട്, വയനാടൻ കുന്നുകൾ എങ്ങനെയുണ്ട്, കൊല്ലം കണ്ട ചേട്ട, കണ്ണൂരെ വർത്തമാനം എന്തുട്ട ചേട്ട. ആ പാട്ട് പിന്നീട് പല പരിപാടികളിലും പ്രക്ഷേപണം ചെയ്തിരുന്നു. നഗരത്തിലെ ചില ചുമട്ടുതൊഴിലാളികൾ ഒരിക്കൽ ഈ പാട്ടുപാടി ഉന്തുവണ്ടി വലിക്കുന്നത് കണ്ടതായി ആകാശവാണിയിലെ എൻ്റെ സുഹൃത്ത് പി എസ് നമ്പീശൻ എന്നോട് പറയുകയുണ്ടായി. അന്ന് ആ സംഗീത ശില്പത്തിന് കിട്ടിയ പ്രതിഫലം 50 രൂപയായിരുന്നു. അന്ന് സാഹിത്യ കലാരംഗത്തെ പല മഹാപ്രതിഭകളും കോഴിക്കോട് ആകാശവാണിയിൽ പ്രവർത്തിച്ചിരുന്നു. ഉറൂബ്, തിക്കോടിയൻ, അക്കിത്തം, കക്കാട്, കെ എ കൊടുങ്ങല്ലൂർ, വിനയൻ, യു എ കാദർ, ജഗതി എൻ കെ ആചാരി, സംഗീത സംവിധായകൻ രാഘവൻ മാഷ്, കോന്നിയൂർ ആർ നരേന്ദ്രനാഥ്, അങ്ങനെ പോകുന്നു ആ നിര. ശബ്ദം കേട്ട് ആരുടേതാണ് ഈ ശബ്ദം എന്ന് ആരാഞ്ഞിരുന്ന ഒരു അനൗൺസർ ഉണ്ടായിരുന്നു, അഹമ്മദ് കോയ. അദ്ദേഹം സേവനം തുടരാതെ ആകാശവാണി വിട്ടുപോയി. സുശീല വിജയരാഘവൻ, മാലിനി രവിവർമ്മ, രാജം കെ നായർ, പത്മിനി മാധവൻ, കെ പി കെ നമ്പ്യാർ, വി നാരായണൻ, കാപ്പിൽ സുകുമാരൻ, കരുമല ബാലകൃഷ്ണൻ, എ പി മെഹറലി, ശാരദാമണി, ഗായത്രി, ശ്രീകൃഷ്ണൻ, ഹരി, ടി എച്ച് ലളിത തുടങ്ങിയവർ ആകാശവാണിയിൽ ജോലി ചെയ്തവരും ആണ്. ആകാശവാണി കുട്ടികൾക്കു വേണ്ടി പ്രക്ഷേപണം ചെയ്തിരുന്ന ബാലലോകം പരിപാടിയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയ സാഹിത്യ രചനകൾ അയച്ചു കൊടുക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. അപ്രകാരം ധാരാളം ബാലകവിതകൾ എഴുതേണ്ടി വന്നു. ബാലസാഹിത്യ രചനയ്ക്ക് പ്രചോദനം തന്നത് ആകാശവാണിയാണ്. ബാലേട്ടൻ എന്ന പേരിൽ ബാലലോകം കൈകാര്യം ചെയ്തിരുന്നത് കരുമല ബാലകൃഷ്ണനാണ്. അക്കാലത്ത് ധാരാളം കുട്ടിക്കവിതകൾ എഴുതി. ആ കവിതകൾ ബാലമാസികകളിൽ പ്രസിദ്ധീകരിച്ചു. പിന്നീട് അവ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചു. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കവിതയ്ക്കുള്ള അവാർഡ് നേടിയ തേൻതുള്ളികൾ എന്ന ബാലകവിതാ സമാഹാരത്തിലെ മിക്ക കവിതകളും ആകാശവാണിക്ക് വേണ്ടി രചിച്ചവയാണ്. അങ്ങനെ ബാലസാഹിത്യ രംഗത്തും ഒരിടം കിട്ടാനിടയായി. ഓണാഘോഷത്തോടനുബന്ധിച്ച് ആകാശവാണി വർഷം തോറും സംഘടിപ്പിക്കാറുള്ള പ്രത്യേക ലളിതഗാന പരിപാടിയിൽ ഉൾക്കൊള്ളിച്ച എൻ്റെ ഒരു ഗാനത്തിന് വളരെ പ്രചാരം ലഭിക്കുകയുണ്ടായി. സിന്ധുഗംഗാ സമതലഭൂവിൽ വംഗ ദ്രാവിഡ കൽപ്പകവനിയിൽ ചന്ദന സുരവിലഗന്ധം തൂകും തങ്കമലരേ നീ വിരിയൂ, വസന്തമേ വസന്തമേ വസന്തമേ നീ വന്നണയൂ എന്നു തുടങ്ങുന്ന ആ ശംഖഗാനം വളരെ കാലം തുടർച്ചയായി പ്രക്ഷേപണം ചെയ്തിരുന്നു. റേഡിയോ ശ്രോതാക്കൾക്കിടയിൽ പ്രചാരം ലഭിച്ച മറ്റൊരു ഗാനം ഇങ്ങനെയാണ്. മണ്ണപ്പമുണ്ടാക്കി വെക്കും വീട്ടമ്മയ്ക്കു, കണ്ണെഴുതണ്ടേ കാതോളം, കളിവീടു കെട്ടിക്കളിക്കും വീട്ടമ്മയ്ക്കു, വളകളിടണ്ടേ മുട്ടോളം, കൊട്ടും കുഴലൊത്തും കേൾക്കുന്നുണ്ടമ്പല, മുറ്റത്തു കതിനകൾ പൊട്ടുന്നു, ചിമ്മിണിക്കാവിലെ താലപ്പൊലി കാണാൻ അമ്മിണി കുഞ്ഞിനു പോവണ്ടേ, പുത്തനുടുപ്പുമായി പാവക്കിടാവുമായി തെന്നി തെന്നി നടക്കണ്ടേ, കാലു കുഴയുമ്പോൾ അച്ഛൻ്റെ തോളത്തു കയറി സവാരി നടത്തണ്ടേ. ഈ ഗാനവും കുറെ കാലം നിരന്തരം പ്രക്ഷേപണം ചെയ്തിരുന്നു. പല ഗാനങ്ങളും ലളിത സംഗീത പാഠത്തിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്തിരുന്നു. വയനാടൻ കാട്ടിലെ മലങ്കുറവ എന്നു തുടങ്ങുന്ന ഒരു യുഗ്മഗാനം വി എം ചിദംബരനാഥിൻ്റെ സംഗീത സംവിധാനത്തിൽ കെ പി ബ്രഹ്മാനന്ദൻ, മാധുരി എന്നിവരാണ് പാടിയത്. ആകാശവാണിയിൽ നിന്ന് പലവട്ടം പ്രക്ഷേപണം ചെയ്തിരുന്ന ഗാനങ്ങളുടെ കൂട്ടത്തിൽ ഈ ഗാനവും പെട്ടിരുന്നു. ഞാൻ ജോലി ചെയ്തിരുന്നത് NCC ഡിപ്പാർട്ട്മെൻറ്റിലാണ്. എൻ്റെ ഓഫീസർ കേണൽ ചിന്നപ്പ

0: യുടെ ഒരു സുഹൃത്തായിരുന്നു അന്നത്തെ സ്റ്റേഷൻ ഡയറക്ടർ. അദ്ദേഹം ഒരിക്കൽ എന്നോട് വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് ആകാശവാണിയിൽ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന്. ഞാൻ സസന്തോഷം സ്വീകരിച്ചു. ഒരു അപേക്ഷ എഴുതി കൊടുക്കാൻ പറഞ്ഞു. അദ്ദേഹം അത് ഡയറക്ടറുടെ അടുത്ത് കൊണ്ടു കൊടുത്തു. അതുവരെ അവിടെ സ്റ്റാഫ് ആർട്ടിസ്റ്റ് ആവാൻ ഗ്രാജുവേഷൻ വേണ്ട. പിന്നീട് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഒരു പുതിയ ഓർഡർ വന്നു, ഇനി മുതൽക്ക് ഗ്രാജുവേറ്റ് ആയവർക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ പരിഗണിച്ചിരിക്കാൻ പറ്റിയില്ല. പിന്നീട് എൻ്റെ സുഹൃത്ത് പി പി ശ്രീധരമുണി ആകാശവാണിയിൽ സ്റ്റാഫ് ആർട്ടിസ്റ്റായി വന്നു. പിന്നീട് പ്രോഗ്രാം എക്സിക്യൂട്ടീവായിട്ടാണ് റിട്ടയർ ചെയ്തത്. 1984 ഓണാഘോഷത്തോടനുബന്ധിച്ച് ക്ഷണിക്കപ്പെട്ട സദസ്സിനു മുമ്പിൽ അവതരിപ്പിച്ച ലളിതഗാനമേളയിൽ എൻ്റെ ഒരു ഗാനവും ഉണ്ടായിരുന്നു. അന്ന് ആകാശവാണിയിലെ സംഗീത വിഭാഗത്തിലെ കുഞ്ഞിരാമൻ ഭാഗവതർ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനത്തെ സാധാരണ എഴുതുന്ന മാതിരത്തെ തത്വചിന്തയോ അല്ലെങ്കിൽ കവിത്വം ഉള്ളതെന്നല്ല, ഈ വയലാറൊക്കെ എഴുതുന്നില്ലേ കുറച്ചൊക്കെ, ആ ഒരു രീതിയിൽ എന്തെങ്കിലും അപ്പോഴത്തെ ജനങ്ങൾക്ക് അതാണ് ആവശ്യമെന്ന്. എങ്കിലാവട്ടെ എന്ന് കരുതി ഞാൻ ഒരു പാട്ട് എഴുതി. അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? അറിയാതെ അറിയാതെ വിരലൊന്നു തൊട്ടപ്പോൾ അനുരാഗ വിവശയായി തീർന്നതെന്റെ എന്ന് തുടങ്ങുന്ന ആ ഗാനം ട്യൂൺ ചെയ്തത് രാഘവൻ മാഷാണ്. നാണത്തിൻ മുകുളങ്ങൾ വിരിയും നിൻ കവിളത്തു ഞാനൊരു ചുംബനം തന്നാലോ എന്ന രണ്ടു വരികളുണ്ടായിരുന്നു. ചുംബനം തന്നാലോ എന്നത് മാറ്റി മഴവില്ലു കണ്ടല്ലോ എന്ന് ചേർത്താണ് മാഷ് ട്യൂൺ ചെയ്തത്. നാണത്തിൻ മുകുളങ്ങൾ വിരിയും നിൻ കവിളത്തു ഞാനൊരു മഴവില്ലു കണ്ടല്ലോ എന്നാക്കി. ആ യുക്മാനത്തിൽ സ്ത്രീക്ക് വേണ്ടി പാടിയത് പ്രസിദ്ധ സിനിമാ പിന്നണി ഗായിക കെ ചിത്രയാണ്. അന്ന് ചിത്ര സിനിമയിൽ പാടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. യുവജനോത്സവത്തിൽ ഗാന മത്സരത്തിൽ 1st സമ്മാനം നേടിയ വിദ്യാർത്ഥിനി, രാഘവ മാഷയുടെ അരുമ ശിഷ്യ. മാഷ് എന്നെ കുട്ടി ചിത്രയുടെ അടുത്ത് കൊണ്ടുപോയി പരിചയപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട് ആ പാട്ടിൽ. ഈ കുട്ടിയുടെ മുഖത്ത് നോക്കി അങ്ങനെ ആനിനെ കൊണ്ട് പാടിപ്പിക്കാൻ ഒരു മടി. മാഷ് കുലുങ്ങിച്ചിരിച്ചു. പിന്നീട് അത്തരം ലളിതഗാനങ്ങൾ എഴുതാൻ മുതിർന്നിട്ടില്ല. ആകാശവാണിയിൽ കുടുംബക്ഷേമ വിഭാഗം ഉണ്ടായിരുന്നു. വിനയനും യു എ ഖാദറുമായിരുന്നു ആ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥന്മാർ. കുടുംബാസൂത്രണ പ്രചരണത്തിന് ഉതകുന്ന കവിതകളും ഗാനങ്ങളും കൂടാതെ ഓട്ടൻതുള്ളലും ഒക്കെ അവർക്കു വേണ്ടി എഴുതി കൊടുത്തിരുന്നു. സാഹിത്യരംഗം, സ്വന്തം കവിത എന്നീ പരിപാടികളിൽ കവിത അവതരിപ്പിക്കാൻ തുടങ്ങി. 1992 റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് വാരണസിയിൽ വെച്ച് നടന്ന ദേശീയ കവിസമ്മേളനത്തിൽ മലയാളത്തെ പ്രതിനിധീകരിച്ച് കവിത വായിക്കാൻ എനിക്ക് അവസരം ലഭിക്കുകയുണ്ടായി. എൻ്റെ കാവ്യരചനയ്ക്ക് വെള്ളവും വളവും തന്ന് വളരാൻ ആകാശവാണി സഹായിച്ചിട്ടുണ്ട്. അക്കാലത്തെ ഓർമ്മകൾ മധുരം പകരുന്നു.
1: മലയാളത്തിന്റെ പ്രിയ കവിയും ബാലസാഹിത്യകാരനുമായ ശ്രീ മലയത്ത് അപ്പുണ്ണിയാണ് ഇതുവരെ ഓർമ്മകൾ പങ്കുവച്ചത്.
2: പ്രക്ഷേപണത്തിന്റെ 75 സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര, ഓർമ്മയുടെ അറകൾ.
3: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
4: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
5: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
4: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
5: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. TNC അപ്ലൈ.
3: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
6: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ, ഒറ്റമൽ, കോഴിക്കോട്.
3: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
7: ബെനീസിയ ബാത്വേഴ്സ്, NISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
3: അപൂർവ ഗാനം.

എ എൻ തമ്പി സംവിധാനം ചെയ്ത നിശാഗന്ധി എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഈ സിനിമയുടെ ഗാനശില്പികൾ ഒ എൻ വിയും ദേവരാജനുമാണ്. ഇതേ പാട്ട് ഒരു യക്ഷിപ്പാട്ടായി എസ് ജാനകിയുടെ ശബ്ദത്തിൽ തന്നെ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.

0: ഏറ്റവും നൂതനമായ ശ്രവണ സഹായികൾ, ലോകോത്തര ബ്രാൻഡുകൾ,
1: 2 വർഷം വാറന്റി, ENT സ്പെഷ്യലിസ്റ്റിന്റെ മേൽനോട്ടത്തിൽ മികച്ച സർവീസ്.
0: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
2: വെനീഷയുടെ കളർ, വെനീഷയുടെ ക്വാളിറ്റി, ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. സത്യം പറ മനസ്സാ, ഏതാണ് ഈ വെനീഷ്യ?
3: എന്റെ പൊന്നു ജമീല, നമ്മുടെ പുതിയ പേരയിലേക്ക് വാങ്ങുന്ന പുതിയ ബാത്ത്വെയർ വെനീഷയുടെ കാര്യം നമ്മള് പറഞ്ഞത്. ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീഷ്യ അല്ലേ ട്രെൻഡ്? അതിന്റെ ഒരു കാര്യം
2: അതോ അതെ, ഇനി വെനീഷ്യ നമ്മളെ മുത്തല്ലേ.
4: വെനീഷ്യ ബാത്ത്വെയേഴ്സ് ഇപ്പോൾ എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
5: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
0: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
5: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: ബെനീസിയ ബാത്വ.

0: ഇയേഴ്സ് എൻ ഐ എസ് ഒ 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
1: വലിയ വിലക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത്. പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ.
2: അന്തപ്പ, എത്ര തവണ നിന്നോട് പറഞ്ഞതാ, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണങ്കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണങ്കണ്ടിയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷമേ വാങ്ങാവൂന്ന്. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ വിലയും പിന്നെ ബെസ്റ്റ് സർവീസും അത് കണ്ണങ്കണ്ടിയിൽ നിന്ന് മാത്രമേ കിട്ടൂ.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
4: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
5: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്, വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
6: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
7: റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ അനാട്ടമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബിഞ്ചു എ മുരളി.
8: റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അഥവാ ആമവാദം അല്ലെങ്കിൽ വാദരക്തം എല്ലാ പ്രായക്കാരെയും ബാധിക്കാവുന്ന ഒന്നാണ്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. ഇത് ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ്. ഓട്ടോ ഇമ്മ്യൂൺ രോഗം എന്നാൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്കെതിരെ നമ്മുടെ ശരീരം തന്നെ ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ്. വളരെ പതിയെ ആരംഭിച്ച് ക്രമേണ പുരോഗമിക്കുന്ന ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ ആദ്യമൊക്കെ വന്നും പോയും ഇരിക്കും. തുടക്കഘട്ടത്തിൽ തന്നെ ഇത് തിരിച്ചറിയാൻ സാധിച്ചാൽ രോഗത്തെ മെച്ചപ്പെട്ട രീതിയിൽ കൈകാര്യം ചെയ്യാനാകും. പുകവലിയും അതുപോലെ തന്നെ അമിതമായ മാനസിക സമ്മർദ്ദവും അന്തരീക്ഷ മലിനീകരണവും ഇതിന് ഒരു കാരണമായി പറയാറുണ്ട്. ഇതിന്റെ പ്രധാന ലക്ഷണം സന്ധികളിൽ ഉണ്ടാകുന്ന നീർവീഴ്ചയാണ്. ഏതു സന്ധികളെയും ഈ രോഗം ബാധിക്കാം. അതായത് കൈകളിലെ സന്ധികളെ ബാധിക്കാം, കൈമുട്ടുകൾ, കാൽമുട്ടുകൾ ഇവയൊക്കെ ബാധിക്കാം. സന്ധിവേദനയും നീരുമെല്ലാം പ്രത്യക്ഷമാകും മുൻപ് ആമവാദം ബാധിച്ച വ്യക്തികളിൽ അമിതമായ ക്ഷീണം അനുഭവപ്പെടാം. ഇതുകൂടാതെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സന്ധികളിൽ ഉണ്ടാകുന്ന പിരിമുറുക്കമാണ് മറ്റൊരു പ്രധാന ലക്ഷണം. പിന്നീട് വ്യായാമത്തിലൂടെ അത് കുറയുന്നതായി കാണാം. കോശങ്ങൾക്കുണ്ടാകുന്ന നീർക്കെട്ട് ഞരമ്പുകൾക്കും അമിതമായ സമ്മർദ്ദം ഉണ്ടാക്കും. ഇത് കൈകളിലും കാലുകളിലും മരവിപ്പും തരിപ്പും ബലഹീനതയും ഉണ്ടാക്കാം. നടക്കാൻ ബുദ്ധിമുട്ട് വരുന്നതും ഒരു വസ്തു ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റിവെക്കാനാവാതെ വരുന്നതുമെല്ലാം ഇതിന്റെ ലക്ഷണമാണ്. തുടക്കത്തിൽ രക്തത്തിലെ ESR അളവും CRP അതായത് C-reactive പ്രോട്ടീനും കൂടുതലായി കാണുന്നു. പിന്നീട് രക്തത്തിൽ റുമറ്റോയിഡ് ഫാക്ടർ പോസിറ്റീവായി കാണപ്പെടാറുണ്ട്. ആമവാദത്തിന്റെ രോഗനിർണയത്തിനായി നമ്മൾ anti-CCP ടെസ്റ്റ് ആണ് ചെയ്യാറുള്ളത്. ആമവാദം ഉള്ളവർക്ക് ഇത് പോസിറ്റീവായി കാണാം. ഈ രോഗം പ്രാരംഭഘട്ടത്തിൽ തന്നെ ചികിത്സിച്ചാൽ ആൻറ്റിബോഡീസ് നെഗറ്റീവ് ആയി കാണാറുണ്ട്. മറിച്ച് കൃത്യമായി ചികിത്സ ചെയ്തില്ല എങ്കിൽ സന്ധികളിൽ നീർക്കെട്ട് വന്ന് അത് പതുക്കെ പതുക്കെ കാർട്ടിലേജിനെ ബാധിക്കാം. സന്ധികൾ തേഞ്ഞ് ഇല്ലാതെ ആകും. ശരീരത്തിലെ മറ്റ് അവയവങ്ങളെ കൂടി ഇത് ബാധിക്കാം. കണ്ണിനെ ബാധിച്ച് കണ്ണിൻ്റെ ഉമിനീർ കുറഞ്ഞ് കണ്ണിന് വരൾച്ച അനുഭവപ്പെടാം. ശ്വാസകോശത്തിൽ ഫൈബ്രോസിസ് പോലെയുള്ള മാരകമായ അവസ്ഥ വരാം. രക്തക്കുഴലിന്റെ ഉൾവശം നശിച്ചു എന്ന് വരാം. അതുവഴി രക്തത്തിൽ ക്ലോട്ടുകൾ വരികയും ഹൃദ്രോഗം പോലുള്ള മാരക രോഗങ്ങൾ വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടെ വരുന്ന സന്ധിവേദന നിസ്സാരമായി കാണാതെ കൃത്യമായ ചികിത്സ തേടേണ്ടതാണ്. ആമവാദം ഉള്ളവർ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതലായി കഴിക്കേണ്ടതാണ്. പഴങ്ങളിലും പച്ചക്കറികളിലും ഇത് ധാരാളമായി അടങ്ങിയിരിക്കുന്നു. മറ്റൊരു പ്രധാന ഭക്ഷണം ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളാണ്. കടൽ മത്സ്യങ്ങളിൽ ഇത് ധാരാളമായി അടങ്ങിയിരിക്കുന്നു.

0: കൂടാതെ നാരടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളും ആമവാദക്കാർക്ക് ഗുണകരമായി കാണപ്പെടാറുണ്ട്.
1: റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അനാട്ടമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബിഞ്ചു എ മുരളി.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരും.
4: അതിനവരെന്താ സ്കൂള് തുടങ്ങിയോ?
3: സ്കൂള് തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
5: മൈജി ബാക്ക് ടു സ്റ്റഡി. സ്കൂൾ ഐഡി കാർഡുമായി വരൂ, പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
6: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
7: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
8: യാഗശാല എന്ന നാടകത്തിനു വേണ്ടി അഭിനേത്രി കവിയൂർ പൊന്നമ്മ പാടിയ ഗ്രാമഫോൺ നാടകഗാനം. ഗാനരചന കെടാമംഗലം സദാനന്ദൻ. സംഗീതം എൽ പി ആർ വർമ്മ.

0: യാഗശാല എന്ന നാടകത്തിനു വേണ്ടി അഭിനേത്രി കവിയൂർ പൊന്നമ്മ പാടിയ ഗ്രാമഫോൺ നാടകഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനരചന കെടാമംഗലം സദാനന്ദൻ. സംഗീതം എൽ പി ആർ വർമ്മ.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
4: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിൽ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾ മാർക്ക്ഡ് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: ബംഗാൾ, അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാൻ നാട്ടിലേക്ക് പോയ അതിഥി തൊഴിലാളികൾ തിരിച്ചെത്താത്തതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ തൊഴിലുടമകൾ. നിർമ്മാണ മേഖല, ഹോട്ടൽ വ്യവസായം, കൃഷി തുടങ്ങി അതിഥി തൊഴിലാളികൾ കൂടുതലായി ജോലി ചെയ്യുന്ന ഇടങ്ങളെല്ലാം തന്നെ സ്തംഭനാവസ്ഥയിലാണ്. ഇത് നിർമ്മാണ ചെലവ് കൂടുന്നതിനും ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവിനും ഇടയാക്കുന്നുമുണ്ട്. ഒരു ഭാഗത്ത് നമ്മുടെ സംസ്ഥാനത്ത് തൊഴിലില്ലായ്മ രൂക്ഷമെന്ന് പറയുമ്പോഴും കേരളത്തിലെ തൊഴിൽ മേഖലയിൽ ഒരു വലിയ ഭാഗം ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്. അതിഥി തൊഴിലാളികൾ മടങ്ങിവരാത്തത് കാരണം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട സേവനങ്ങൾ തടസ്സപ്പെടുന്നു എന്നത് ആശങ്കയുണർത്തുന്നുണ്ട്. ശ്രദ്ധയിൽ ഈ വിഷയത്തിൽ ആദ്യം കോഴിക്കോട് ഉള്ളിയേരിയിൽ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്ന പശ്ചിമബംഗാൾ സ്വദേശി അബു താഹിറിന്റെ പ്രതികരണം.
4: എന്റെ നാട് കൊൽക്കത്ത, പശ്ചിമബംഗാൾ. പണിക്ക് പോകുന്നുണ്ടേ, കോഴിക്കോട്ട് പണിക്ക് പോകുന്നുണ്ടേ. കോൺക്രീറ്റിന് പണിയാ. ഇലക്ഷൻ കഴിഞ്ഞിട്ട് നാളെ ആടെ എത്തു. കോൺക്രീറ്റിന് മെയിൻ പണിക്കാരാ, മെയിൻ മെസ്റ്റിയാ. എന്റെ വേറെ 10-30 പണിക്കാരുണ്ട്. എല്ലാ പശ്ചിമ ആടെ കുറച്ച് പണിക്കാരുണ്ട്, 2-3 പണിക്കാരുണ്ട്. ഓലെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് വന്ന, വേറെ പ്രശ്നമൊന്നുമില്ല. ഫാമിലി നാട്ടിലല്ലേ, 3 മാസം ആടെ നിൽക്കൂ, 2 മാസം നാട്ടിൽ നിൽക്കൂ, അങ്ങനെ കറുവാറിയാ.
3: സംസ്ഥാനത്ത് മിക്ക ഹോട്ടലുകളിലും പാചകം മുതൽ ക്ലീനിങ് വരെ ജോലികളിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട്. തൊഴിലാളികളുടെ കുറവ് ഹോട്ടൽ വ്യവസായത്തിൽ ഉണ്ടാക്കിയ പ്രതിസന്ധികളെക്കുറിച്ച് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KB പത്മദാസ്.
5: അതിഥി തൊഴിലാളികളുടെ അസാന്നിധ്യം വളരെയധികം പ്രശ്നങ്ങൾ എല്ലാ മേഖലകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന ഒരു മേഖല ഹോട്ടൽ മേഖല തന്നെയാണ്. ഹോട്ടൽ മേഖല എന്ന് പറയുമ്പോൾ ചെറുകിട ഹോട്ടൽ മുതൽ വൻകിട സ്റ്റാർ ഹോട്ടലുകൾ വരെ വരും. FKH സംബന്ധിച്ചിടത്തോളം മിക്കവരെല്ലാം സ്റ്റാർ ഹോട്ടൽ ആയതുകൊണ്ട് അവിടെ അവിദഗ്ധ തൊഴിലാളികളാണ് കൂടുതലുണ്ടായിരുന്നത്. അതായത് ക്ലീനിങ്, സ്റ്റുവാർഡിങ്, ഹൗസ് കീപ്പിംഗ്, കിച്ചൺ ഹെൽപ്പിംഗ് അങ്ങനെയുള്ള ഏരിയയിൽ. അവരെല്ലാവരും വളരെ സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കുന്നവരല്ല. അവർ മാറി ചിലപ്പോൾ അവർ കൺസ്ട്രക്ഷൻ മേഖലയിലേക്കോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ചൊക്കെ മാറിക്കൊണ്ടിരുന്ന ആൾക്കാർ തന്നെയാണ്. മെയിൻ കാരണം പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാവരും ബംഗാളിലെ ഇലക്ഷനാണ്. പക്ഷെ ഇലക്ഷൻ കഴിഞ്ഞ് ഇത്രയും സമയം കഴിഞ്ഞിട്ടും ഒരുപാട് പേര് തിരിച്ചു വരുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതിനുള്ള കാരണം പറയുന്ന ഒന്ന്, ഇലക്ഷൻ അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷത്തിനും മറ്റു കാര്യങ്ങളിലും ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചേഞ്ച് അതിനൊരു കാരണമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഇവർക്ക് ഭക്ഷണം കിട്ടാത്ത ഒരുപാട്, ഹോട്ടൽ മേഖലയിൽ മാത്രമാണ് അവർക്ക് ഭക്ഷണം കിട്ടുക, ബാക്കിയുള്ളതെല്ലാം സ്വയം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയായിരുന്നു. ഗ്യാസ് ഷോർട്ടേജ് ഒരു കാരണമായി പറയുന്നു. അതേമാതിരി കുറേയധികം ഹോട്ടലുകൾ അടച്ചു പൂട്ടിയത്, അത് അവിടെ സ്ഥിരമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അവർക്ക് ജോലിയില്ലാത്ത ആ ഒരു കാരണം, ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു കമ്പൈൻഡ് കാര്യമായിട്ടാണ് പറയുന്നത്. ഈ തൊഴിലാളികളുടെ ക്ഷാമം രണ്ട് വിധത്തിലാണ് ഇപ്പോൾ ഈ ഹോട്ടൽ മേഖലയെ ബാധിച്ചിരിക്കുന്നത്. ഒന്ന്, ഇവരുടെ ക്ഷാമം കൊണ്ടും ഗ്യാസ് ഷോർട്ടേജ് കൊണ്ടും അടഞ്ഞുപോയ ഹോട്ടലുകൾ തുറക്കാൻ കഴിയുന്നില്ല. അവരുടെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകൾ ഒന്നുകിൽ തിരിച്ചെത്തിയിട്ടില്ല നാട്ടിലാണ്, അല്ലെങ്കിൽ അവർ വേറെ സ്ഥലത്ത് ജോലി തരപ്പെടുത്തി കഴിഞ്ഞു. അതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഹോട്ടലുകളിൽ സാധാരണ ദിവസങ്ങളിൽ ഒരുവിധം എല്ലാം അവർ കുഴപ്പമില്ലാതെ നീങ്ങിപ്പോകുന്നുണ്ടെങ്കിലും ഒരു തിരക്കുള്ള ദിവസത്തിലോ അല്ലെങ്കിൽ ഒരു കൂടുതൽ ബ്ലാങ്കറ്റുള്ള ദിവസങ്ങളിലോ അങ്ങനത്തെ ദിവസങ്ങളിൽ കൂടുതൽ ബുദ്ധിമുട്ട് എക്സിസ്റ്റിംഗ് സ്റ്റാഫ് നേരിടുന്നുണ്ട്. അപ്പോൾ അതിനെ തൽക്കാലം തരണം ചെയ്യുന്നത് ഉള്ള സ്റ്റാഫിന് ഓവർടൈം കൊടുത്തും അങ്ങനെ പുറത്തുനിന്ന് ടോട്ടൽ എങ്ങനെയെങ്കിലും കിട്ടുമെങ്കിൽ ദിവസവേദത്തിന് ക്ലീനിങ് പോലെയുള്ള ആവശ്യങ്ങൾക്ക് ആളെടുത്തുകൊണ്ടൊക്കെയാണ് അത് മുന്നോട്ട് പോകുന്നത്, കിട്ടുമെങ്കിൽ. ആ ഇതിലും ഒരു മാറ്റം ഇവർ തിരിച്ചു വന്നാലേ ഈ മേഖലയിൽ വരൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അധികം താമസിക്കാതെ തന്നെ ഇവരെല്ലാവരും തിരിച്ചു വരും. ഈ പ്രശ്നങ്ങൾ അധികം താമസിക്കാതെ തന്നെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ഹോട്ടൽ മേഖലയിലുള്ള എല്ലാവരും.
3: നിർമ്മാണ മേഖലയിൽ തൊഴിലെടുക്കുന്നവരിൽ ഭൂരിഭാഗവും അതിഥി തൊഴിലാളികളാണ്. തൊഴിലാളികളുടെ അഭാവം മൂലം മിക്ക നിർമ്മാണ പ്രവൃത്തികളും താൽക്കാലികമായി നിർത്തിവെക്കേണ്ട അവസ്ഥയിലാണ്. കോഴിക്കോട് ഒളവണ്ണയിൽ നിന്നും കോൺട്രാക്ടർ ജയരാജൻ പാലക്കുറുമ്പിൽ.
6: വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിഥി തൊഴിലാളികൾ

0: മുഴുവൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 50% ത്തിലധികം അതിഥി തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ നിർമ്മാണ മേഖല കാര്യമായിട്ട് ബാധിക്കുന്നത് നിർമ്മാണ മേഖലയ്ക്കാണ്. അതിഥി തൊഴിലാളികളാണ് എല്ലാ മേഖലയിലും, നിർമ്മാണത്തിന്റെ എല്ലാ മേഖലയിലും ജോലി ചെയ്യുന്നത്. ഇപ്പൊ നിലവിലുള്ള അതിഥി തൊഴിലാളികൾ നമ്മൾ അത്യാവശ്യമായിട്ട് വിളിക്കുന്ന സമയത്ത് വലിയ രീതിയിലാണ്, നമ്മളെ മലയാളികളെക്കാൾ വലിയ ഡിമാൻഡാണ് അവർ വെക്കുന്നത്. 1200 രൂപ ഹെൽപ്പർമാർക്ക് കൂലി ചോദിക്കുന്നു, 2 മണിവരെ ജോലി ചെയ്യുള്ളൂ എന്നുള്ള രീതിയിലാണ്. അതൊന്നും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് താങ്ങാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ നിർമ്മാണ മേഖലയിൽ 90% ത്തോളം തൊഴിലെടുക്കുന്നതും ഇപ്പോൾ അതിഥി തൊഴിലാളികളാണ്. സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആളുകൾ കോൺട്രാക്ടർമാരെ നിർത്തിവെച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഹൗസ്വാമിങ് കല്യാണങ്ങൾ, ഹൗസ്വാമിങ്ങൊക്കെ ഡേറ്റ് മാറ്റിവെക്കുന്ന അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. കല്യാണങ്ങളൊക്കെ തന്നെ നമുക്ക് ആ മുൻകൂട്ടി നിശ്ചയിച്ച ഡേറ്റ് ആയിപ്പോയത് കൊണ്ട് തന്നെ നടന്നുപോകുന്നുണ്ട്. പക്ഷെ ഹൗസ്വാമിയുടെ ഡേറ്റൊക്കെ മാറ്റി വെക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിർമ്മാണ മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ ഈ അവസരം മുതലാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള ബാർഗെയിനിങ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് നമ്മളെ മലയാളികൾ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ കൂലി വേണമെന്ന് ആവശ്യപ്പെടുക. നമ്മൾ പണിക്ക് ആളെ വിളിക്കുന്ന സമയത്ത് അവർ ചോദിക്കുന്നത് എന്ത് ജോലി, അത് ആദ്യം പറഞ്ഞു കൊടുക്കണം. എന്ത് ജോലിയാണ് അവിടെ ഉള്ളത്, അതിന് എത്രയാണ് സാലറി, എത്ര ഞങ്ങൾ വൈകുന്നേരം എന്ത് തരും, ഞങ്ങൾ 2 മണിവരെ ജോലി ചെയ്യുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഡിമാൻഡുകളാണ് ഇവർ വെക്കുന്നത്. ആ രീതിയിൽ ഈ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞത് സാധാരണ കോൺട്രാക്ടർമാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ മലയാളികൾ ഇല്ലാതെ ഈ അതിഥി തൊഴിലാളികൾ നേരിട്ട് കോൺട്രാക്ട് എടുത്ത് വർക്ക് നടത്തുന്നത് ഒരുപാടുണ്ട്. പ്ലാസ്റ്ററിംഗ് മേഖലയാണെങ്കിലും കോൺക്രീറ്റ് മേഖലയാണെങ്കിലും പെയിന്റിംഗ് ആണെങ്കിലും എന്തിനാണ് ഇലക്ട്രിക്കൽ വർക്ക് വരെ അതിഥി തൊഴിലാളികൾ എടുക്കുന്ന രീതിയിലേക്ക് നമ്മുടെ നാട്ടിൽ മാറിപ്പോയിട്ടുണ്ട്. നമ്മുടെ മലയാളികൾ ഈ നിർമ്മാണ മേഖലയിലേക്ക് ഇപ്പം കടന്നു വരാത്തൊരു സാഹചര്യമുണ്ട്. അവർ മറ്റു മേഖലയിലേക്ക് ആണ് കൂടുതൽ ആളുകളും പോകുന്നത്. അപ്പൊ ഈ നിർമ്മാണ മേഖലയിലേക്ക് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഒരു തൊഴിൽ എന്ന് പറഞ്ഞാൽ വലിയ മോശമില്ലാത്ത കൂലിയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന, ഞാൻ മനസ്സിലാക്കുന്നത് താഴേക്കടയിലുള്ള ഒരു സർക്കാർ ജീവനക്കാരന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ മാസം കൂട്ടുകയാണെങ്കിൽ അവർക്ക് അവരുടെ ശമ്പളം കിട്ടുന്നുണ്ട്. പക്ഷെ അവിടേക്ക് മലയാളികൾ കടന്നു വരാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വലിയൊരു പ്രയാസം. നമ്മുടെ നാട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ മലയാളികൾ ഈ രംഗത്തേക്ക് കൂടുതൽ വരിക എന്നുള്ളത് മാത്രമാണ് ഇതിനൊരു പ്രതിവിധി ഉള്ളത്.
1: തൊഴിൽ സംസ്കാരവുമായി ബന്ധപ്പെട്ട നമ്മുടെ കാഴ്ചപ്പാടുകളെ പൊളിച്ചെഴുതേണ്ടതുണ്ടെന്ന് അഭിപ്രായപ്പെടുന്നു സാമൂഹ്യ നിരീക്ഷകൻ NM പിയേഴ്സൺ.
2: നമ്മളുടെ കേരളത്തിന്റെ പല മേഖലകളിലും പണിയെടുക്കുന്ന തൊഴിലാളികൾ കേരളത്തിലെ തൊഴിലാളികളല്ല, പുറത്തുനിന്ന് വരും തൊഴിലാളികളാണ്. പുറത്തുനിന്ന് തൊഴിലാളികൾ വരികയും അവർ പണിയെടുക്കുകയും ചെയ്യും എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ പുറത്തെ തൊഴിലാളികൾ കേന്ദ്രീകരിക്കുന്ന ഇടങ്ങളിൽ ചില നിയമ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, അതിക്രമങ്ങൾ ഉണ്ടാവാറുണ്ട്. അതൊക്കെ ശരിയാണ്, അതൊക്കെ പരിഹരിക്കാവുന്നു. പക്ഷെ ഇപ്പൊ പരിഹരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രതിസന്ധി വന്നിരിക്കുന്നത് കേരളത്തിന്റെ പല മേഖലകളിലും പണിയെടുക്കുന്ന തൊഴിലാളികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരാണ് എന്നുള്ളതുകൊണ്ട്, പ്രത്യേകിച്ച് ബംഗാളിൽ നിന്ന് വരുന്നവരാണ് എന്നതുകൊണ്ട്, ആസാമിൽ നിന്ന് വരുന്നവരാണ് എന്നതുകൊണ്ട്. ആസാമിലും ബംഗാളിലും തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇവിടെ പണിയെടുക്കാൻ വരുന്ന തൊഴിലാളികളെല്ലാം തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായിട്ട് ആസാമിലേക്കും ബംഗാളിലേക്കും പോയി. അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നു. പക്ഷെ ഇതുവരെ അവർ തിരിച്ചു വന്നിട്ടില്ല. അവർ തിരിച്ചു വരാത്തതിന്റെ ഫലമായി നമ്മൾ വലിയ പ്രതിസന്ധിയിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മാണ മേഖലകളിൽ പണിയെടുക്കുന്നതിന് ആവശ്യമായിട്ട് തൊഴിലാളികൾ ഇല്ലാത്തതിന്റെ പേരിൽ നിർമ്മാണ മേഖല സ്തംഭനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. ഹോട്ടൽ വ്യവസായ ശൃംഖലയിൽ അവരില്ലാത്തതിന്റെ ഫലമായിട്ട് ഹോട്ടലുകൾ പ്രവർത്തിപ്പിക്കാൻ പറ്റാത്ത സ്ഥിതിയുണ്ട്. പച്ചക്കറി കടകളിൽ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന സ്ഥലം, ആ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്നതിൽ ബഹുഭൂരിപക്ഷ ആളുകളും അവർ വരാത്തതിന്റെ പേരിൽ അതും അടഞ്ഞു പോകും. കേരളത്തിൽ പൊതുവെ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ രാഷ്ട്രീയ നേതാക്കൾ പ്രസംഗിക്കും, ഇവിടെ കടുത്ത തൊഴിലില്ലായ്മയാണ്. അപ്പോ തൊഴിലില്ലായ്മ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തൊഴിലില്ലായ്മ ഇല്ല, കാരണം ഇവിടെയുള്ള തൊഴിലെടുക്കാൻ ആളില്ല. പിന്നെ എന്ത് തൊഴിലില്ലായ്മയുടെ പ്രശ്നം? അപ്പൊ തൊഴിലില്ലായ്മ ഉണ്ടെങ്കിൽ തന്നെ അത് കൃത്രിമമായിട്ട് നിർമ്മിക്കപ്പെടുന്ന ഒരു തൊഴിലില്ലായ്മ. ഉള്ള തൊഴിലെടുക്കാനായിട്ട് കേരളത്തിലുള്ള അധ്വാന ശേഷി ഉപയോഗിക്കപ്പെടാത്തതിന്റെ ഫലമായി വരുന്ന തൊഴിലില്ലായ്മ മാത്രമാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. പക്ഷെ ഇത് ഗുരുതരമായിട്ടുള്ള ഒരു സാമൂഹ്യ പ്രതിസന്ധിയായിട്ട് വരുന്നത് നമ്മളുടെ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് നമുക്ക് കഴിവില്ലാതെ വരുന്നതെന്ന് എന്റെ അടിച്ചായിരുന്നു. കേരളത്തിന്റെ സ്വാശ്രയ അവസ്ഥയാണ് ആ മേഖലകളിലെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ കൾച്ചറിൽ, നമ്മുടെ സംസ്കാരത്തിൽ വന്ന, പ്രത്യേകിച്ച് തൊഴിൽ സംസ്കാരത്തിൽ വന്ന വലിയൊരു മാറ്റമാണ്. ശരീരം അനിഞ്ഞ് പണിയെടുക്കുന്ന തൊഴിലെടുക്കാൻ കേരളത്തിലെ ആളുകൾ തയ്യാറല്ല. അതുകൊണ്ട് അവർക്ക് ഇവിടെയുള്ള നിർമ്മാണ മേഖലയിലുള്ള പണിയെടുക്കാനോ ഹോട്ടൽ തൊഴിലിൽ പോകാനോ പച്ചക്കറി കടകളിൽ സാധനങ്ങൾ എടുത്തോ അതിനൊന്നും അവർ തയ്യാറല്ല. ഈ മോശമായതെന്ന് നമ്മൾ കണക്കാക്കുന്ന തൊഴിലെടുക്കാൻ ആരാണ് വരേണ്ടത്? അതാണ് നമ്മുടെ അടിസ്ഥാന ചോദ്യം. ആ തൊഴിൽ സംസ്കാരവുമായി ബന്ധപ്പെട്ട നമ്മളുടെ കാഴ്ചപ്പാടുകളെ നമുക്ക് പൊളിച്ചെഴുതാൻ കഴിയേണ്ടതാണ്. ഈ പുതിയ സർക്കാരൊക്കെ വരുന്ന സമയത്ത് ആ സർക്കാരിന് കുറെ കാര്യങ്ങൾ അതിനകത്ത് ചിലപ്പോൾ ചെയ്യാൻ കഴിയും. അത് ചെയ്തില്ലെങ്കിൽ നമ്മളിങ്ങനെ

0: അയ്യോ നിർമ്മാണ മേഖല സ്തംഭിച്ചിരിക്കുന്നല്ലോ, ഹോട്ടലുകൾ അടഞ്ഞിടക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കേണ്ടി വരും.
1: കേരളത്തിലെ അവിദഗ്ധ തൊഴിലാളികളിൽ ഭൂരിപക്ഷവും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. അതിഥി തൊഴിലാളികൾ മടങ്ങിവരാത്തതുമൂലമുണ്ടായ പ്രശ്നങ്ങൾ ഒന്നോ രണ്ടോ മേഖലകളിൽ ഒതുങ്ങുന്നതല്ല. ജോലിക്ക് ആളെ കിട്ടാൻ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി ലേലം വിളിവരെ നടക്കുന്നുണ്ട്. കൂടുതൽ കൂലി കിട്ടുന്നവർ നിലവിലെ ജോലി ഉപേക്ഷിക്കുകയും പുതിയ താവളം തേടിപ്പോകുകയും ചെയ്യുന്നു. കൂലിയിലും വലിയ വർധനവാണ് ഉണ്ടാവുന്നത്. ഈ പ്രതിസന്ധികളെ മറികടക്കാൻ അതിഥി തൊഴിലാളികൾക്ക് മികച്ച സാഹചര്യങ്ങൾ ഒരുക്കുക എന്നതുമാത്രമല്ല തൊഴിൽ അന്തരീക്ഷം മെച്ചപ്പെടുത്തുകയും തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുകയും വഴി കൂടുതൽ മലയാളികളെ ഈ തൊഴിലുകളിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടതുമുണ്ട്. ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ, ആശയം നിർവഹണം ഫഹദ് റാസ.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: ചന്ദൻ കാ എഹസാസ്.
1: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: സ്റ്റൈലോ ഓപ്റ്റിക്സ് സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഓപ്റ്റിക്സ് രാമോഹൻ റോഡ്, സ്റ്റൈലോ ഓപ്റ്റിക്സ് മെയിൻ റോഡ് കൊയിലാണ്ടി.
1: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
3: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
4: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
5: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്താ.

ഇത് ജോഗ് എന്ന ഹിന്ദുസ്ഥാനി രാഗമാണ്. കാഫി ധാട്ടിൻ്റെ ജന്യമാണ് ജോഗ്. ജോഗിൻ്റെ ഒരു സിഗ്നേച്ചർ എന്താണെന്ന് വെച്ചാൽ രണ്ട് ഗാന്ധാരങ്ങൾ ഇതിൽ വരുന്നുണ്ട്. കർണാടക സംഗീതത്തിലെ നാട്ടയമായിട്ട് ഇതിന് ചെറിയൊരു സാമ്യമുണ്ട്. ഈ രാഗത്തിൽ പല പാട്ടുകളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഏറ്റവും ജനപ്രിയമായിട്ടുള്ളത് ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ പ്രമദവനം എന്ന ഗാനമായിരിക്കും.

0: നേത്രപരിശോധന രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
1: സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്, സ്റ്റേഡിയം ജംഗ്ഷൻ, റാം മോഹൻ റോഡ്, കോഴിക്കോട് ആൻഡ് മെയിൻ റോഡ്, കൊയിലാണ്ടി.
2: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
3: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
1: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: സ്റ്റൈലോ ഓപ്റ്റിക്സ്, സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഓപ്റ്റിക്സ്, റാംമോഹൻ റോഡ്, സ്റ്റൈലോ ഓപ്റ്റിക്സ്, മെയിൻ റോഡ്, കൊയിലാണ്ടി.
1: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
3: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
6: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
7: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
6: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
7: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
5: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
8: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
9: ഹലോ, നമസ്കാരം. കരിയർ ക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
10: റോസ്ന.
9: റോസ്ന എന്ത് ചെയ്യുന്നു?
10: ഹൗസ്വൈഫാണ്.
9: ഇതുപോലുള്ള പൊതുവിജ്ഞാന മേഖലകളൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണോ?
10: പങ്കെടുക്കാറുണ്ട്.
9: ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ?
10: ഓ, കടക്കാം.
9: ഈ വർഷം മാർച്ചിൽ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിൻവാങ്ങിയ രാജ്യം ഏതാണ്?
10: ലോകാരോഗ്യ സംഘടനയോ?
9: അതെ, ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് ഈ വർഷം മാർച്ചിൽ ഒരു രാജ്യം രാജിവെച്ചിരുന്നു. ആ രാജ്യം ഏതാണ് എന്നതാണ് ഇന്നത്തെ ചോദ്യം. ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ്.
10: ലാറ്റിൻ അമേരിക്കൻ രാജ്യം?
9: അതെ.
10: അർജന്റീന ആണോ?
9: യെസ്, അർജന്റീനയാണ്. ഉത്തരം വളരെ ശരിയാണ്. അഭിനന്ദനങ്ങൾ. അർജന്റീനയാണ് ഈ വർഷം മാർച്ചിൽ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് രാജിവെച്ച രാജ്യം. ഉത്തരം പറയാൻ സാധിച്ചു. അഭിനന്ദനങ്ങൾ. കരിയർ ക്വിസിലേക്ക് വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കണം?
10: ഒരുപാട് സന്തോഷം.
9: ശരി. ഈ വർഷം മാർച്ചിൽ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിൻവാങ്ങിയ രാജ്യം അർജന്റീനയാണ്. US പിന്നാലെ ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിൻവാങ്ങിയ രാജ്യമാണ് അർജന്റീന. COVID-19 മഹാമാരി തടയുന്നതിൽ ലോകാരോഗ്യ സംഘടന പരാജയപ്പെട്ടു എന്നാരോപിച്ചുകൊണ്ടാണ് അർജന്റീനയുടെ പിന്മാറ്റം. 2020

0: 2005 മാർച്ച് 17 അർജന്റീന ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിന്മാറുന്നതായി ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറലിനെ അറിയിച്ചത്. ഒരു വർഷത്തിനു പുറം ഔദ്യോഗികമായി പിന്മാറ്റം പ്രാബല്യത്തിൽ വന്നതായി പ്രസിഡന്റ് ജാവിയൻ മിലിയാണ് പ്രഖ്യാപിച്ചത്. ഇന്നത്തെ കരിയർ ക്യൂസ് സമാപിക്കുന്നു. അവതരണം ഷിബിൻ കെ.
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് സമർപ്പിച്ചത്
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
3: പ്രൊവിഡൻസ് കോളേജ് റോഡ് മലപ്പറമ്പ് കോഴിക്കോട്.
1: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ.

0: അവതരണം ഷിബിൻ കെ.
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് സമർപ്പിച്ചത്
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
3: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
1: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
5: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
6: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
5: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
6: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
7: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. സമർപ്പിക്കുന്നത്
8: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ,
9: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
10: അന്നേക്ക് രണ്ടാം നാൾ രാത്രിക്ക് രാത്രി ഇരു ചെവി അറിയാതെ ചേരയെയും രണ്ടു മക്കളെയും കുഞ്ഞുമാക്കോത നാട് കടത്തി. അവരെ കൊണ്ടുപോകാനായി തോട്ടുങ്ങലങ്ങാടിയുടെ അടുത്തൊരു ജീപ്പുകാരൻ വന്ന് വഴി ചോദിച്ചിരുന്നു. മന്ദങ്കാലനായ നടേശൻ തുന്നൽക്കാരന്റെ പീടികത്തിണ്ണയിൽ കഴിഞ്ഞ 16 വർഷമായി ഒരുവോളെ കണ്ണടയ്ക്കാതെ പിറുപിറുത്തുകൊണ്ട് കഴിഞ്ഞിരുന്ന ചെമ്മാത്തിപ്രാന്തനാണിക്കാര്യം നാട്ടുകാരെ അറിയിച്ചത്. ജീപ്പിനുള്ളിൽ കയറിപ്പോയവരുടെ കൂട്ടത്തിൽ കുഞ്ഞുമാക്കോത ഉണ്ടായിരുന്നില്ലെന്ന് അയാൾ പ്രത്യേകം പറഞ്ഞു. കുഞ്ഞുമാക്കോതയുടെ തുണയില്ലാതെ ചീരയും മക്കളും കൂടി കാഞ്ഞിരപ്പള്ളിക്ക് പുറപ്പെട്ടുവെന്നുള്ളതല്ലാതെ അവരെക്കുറിച്ച് നാട്ടുകാർക്കൊന്നും തന്നെ അറിയില്ല. അന്നു രാത്രി അച്ചമ്പിയുടെ വീട്ടുമുറ്റത്ത് അന്തിമമായ ഒരു ഏറ്റുമുട്ടൽ നടക്കുകയായിരുന്നു. നൂറ്റാണ്ടുകളുടെ അകലത്തിൽ നിന്ന് നിധികുംഭവുമായി കാലം കടന്ന് സഞ്ചരിച്ചെത്തിയ കാപ്പിരിയെ കൊന്നിട്ടാണെങ്കിലും അയാൾ സൂക്ഷിച്ചുവെച്ചിരിക്കുന്ന നിധി സ്വന്തമാക്കണമെന്ന ഉറച്ച തീരുമാനത്തിലായിരുന്ന അച്ചമ്പി കുഞ്ഞുമാക്കോതയെ കൂട്ടി പടക്കിറങ്ങി. ഇതേക്കുറിച്ചൊന്നും അറിയാതെ കാഞ്ഞിരപ്പള്ളിയിലെ 3.5 ഏക്കർ പറമ്പിലേക്ക് പതുക്കെ വന്നു നിന്ന ജീപ്പിൽ നിന്നുമിറങ്ങിയ ചീരയും രണ്ടു മക്കളും അവിടെയെങ്ങും മനുഷ്യത്തരിയില്ലെന്ന് കണ്ട് ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ശങ്കിച്ചും വിഷമിച്ചും നിൽക്കുന്ന നേരത്ത് ചെക്കൻ കരയാൻ തുടങ്ങി. എന്തു ചെയ്തിട്ടും അവൻ കരച്ചില് നിർത്തിയില്ല. ആ ചെറുവെട്ടത്തിൽ അവർ പറമ്പിൽ അങ്ങോളം ഇങ്ങോളം നടന്നു. പറമ്പിന്റെ മൂലയിലായി ഓലയും മുളങ്കമ്പും കൊണ്ട് കെട്ടിയ ചെറിയൊരു ചായ്പ് ചീര കണ്ടെത്തി. അവൾ മക്കളെയും കൂട്ടി അതിനുള്ളിലേക്ക് കയറിയിരുന്നു. എന്നിട്ടും കരച്ചില് തുടർന്ന ചെക്കന് ചെണ്ടകൊട്ടുന്ന കാപ്പിരിയെ എടുത്തുകൊടുത്ത് മൂലയ്ക്കടക്കിയിരുത്തി. പിന്നെയും ചിണുങ്ങാൻ തുടങ്ങിയപ്പോൾ കുഞ്ഞുമാക്കോത മക്കൾക്ക് പറഞ്ഞുകൊടുത്തിരുന്ന കഥ പറഞ്ഞു തുടങ്ങി. കൊടുങ്ങല്ലൂര് ഭരണി കഴിഞ്ഞിറങ്ങിപ്പോയ ഭൂതഗണങ്ങളെല്ലാം കൂടി ആറാട്ടുപുഴപ്പൂരത്തിന് പോയ കഥ. കാളീകൂളി, മാടൻ, മറുത, ഘണ്ടാകർണൻ, ഭൈരവൻ തുടങ്ങി കുരിപ്പുവാരി വിതറി നാടിനെ പകർച്ചവ്യാധിയാൽ തരിപ്പണമാക്കാൻ ശേഷിയുള്ള ഭീകരന്മാരെല്ലാം കൂടി വഴി നടന്നു വരുമ്പോഴാണ് പറമ്പിന്റെ അതിരിലെങ്ങോ ഒരു ജീപ്പ് വന്നു നിന്ന സ്വരം കേട്ടത്. ചീര കാതോർത്തപ്പോൾ രണ്ടാണുങ്ങൾ അടക്കത്തിലെന്തോ പറയുന്നു. പിന്നെ ജീപ്പിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഇരുമ്പിന്റെ സ്വരമാണ് കാതിലെത്തിയത്. അത് മൂർച്ചയേറിയ കൊടുവാളാണെന്ന തോന്നലിൽ ചീര വിറങ്ങലിച്ചു. അവൾ കൊടുങ്ങല്ലൂരമ്മയുടെ സർവമാന ഭൂതഗണത്തെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ നേരത്ത് പാവക്കാപ്പിരിയുടെ ചെണ്ടകൂട്ട് നിലയ്ക്കുകയും ചെക്കൻ വാവിട്ട് കരയാൻ തുടങ്ങുകയും ചെയ്തു. അതോടെ ലോകം നിശബ്ദമായി.
7: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
8: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ,
9: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
11: ഓഹ്, കിഡ്നി പ്രോബ്ലം ആണെന്ന് തോന്നുന്നു, നല്ലൊരു യൂറോളജിസ്റ്റിനെ കാണണം.
9: അതിപ്പോ ചേവായൂർ എച്ച് ആൻഡ് കെ യൂറോളജി സെന്ററിൽ പോകാൻ നല്ലത്. മൂത്രതടസ്സം, മൂത്രാശയ ക്യാൻസർ, മൂത്രാശയ കല്ല്, സെക്ഷൽ പ്രോബ്ലംസ് തുടങ്ങി വൃക്ക മാറ്റിവെക്കുന്നതിൽ വരെ വൈദഗ്ധ്യമുള്ളവരാ എച്ച് ആൻഡ് കെയിൽ. കൂടുതൽ ചികിത്സ വേണമെങ്കിൽ മയാത്തിൽ അതിനുള്ള സൗകര്യം ചെയ്യും. ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
1: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
12: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
13: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
14: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
2: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറോക്ക്.

FM പ്രധാന വാർത്തകൾ. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മഹാത്മാഗാന്ധിയുടെ ഹൈപ്പർ റിയലിസ്റ്റിക് 3D അവതാർ ഡൽഹിയിലെ പ്രധാനമന്ത്രി സംഗ്രഹാലയയിൽ ഇന്നു മുതൽ സന്ദർശകർക്കായി തുറന്നുകൊടുക്കും. സന്ദർശകർക്ക് മഹാത്മാഗാന്ധിയുടെ 3D അവതാറുമായി സംവദിക്കാൻ സാധിക്കും. യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ 4 ദിവസത്തെ സന്ദർശനത്തിന് ശനിയാഴ്ച ഇന്ത്യയിലെത്തും. വ്യാപാരം, പ്രതിരോധം, ഊർജ്ജം എന്നീ മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്തുകയാണ് സന്ദർശന ഉദ്ദേശ്യം. രാജ്യത്തെ റെയിൽവേ വൈദ്യുതീകരണം 99.6% പൂർത്തിയായതായി റെയിൽവേ. രാജ്യത്ത് 69,873 കിലോമീറ്ററിലധികം വൈദ്യുതീകരണമാണ് സാധ്യമായത്. 2 മണ്ഡലങ്ങളിൽ മത്സരിച്ച് ജയിച്ച പുതുച്ചേരി മുഖ്യമന്ത്രി എൻ രംഗസ്വാമി മംഗലം മണ്ഡലം നിലനിർത്തി തട്ടഞ്ചാവടി നിയമസഭാ മണ്ഡലത്തിലെ MLA സ്ഥാനം രാജിവെച്ചു. ഇതോടെ ഈ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി. എല്ലാ മാസവും സ്ത്രീകൾക്ക് 3,000 രൂപ ധനസഹായം നൽകുന്ന അന്നപൂർണ യോജന പദ്ധതിക്കായി പശ്ചിമബംഗാൾ വനിതാ ശിശുവികസന സാമൂഹിക ക്ഷേമ വകുപ്പ് വിജ്ഞാപനം June 1 പ്രാബല്യത്തിൽ വരുന്ന ധനസഹായം ഗുണഭോക്താക്കളുടെ ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് നേരിട്ട് നൽകും. ഇന്ന് ലോക മെട്രോളജി ദിനം. ദൈനംദിന ജീവിതത്തിൽ അളവ് തൂക്കത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. കണ്ണൂർ കണ്ണവത്ത് നിയന്ത്രണം വിട്ട കാറിടിച്ച് കാൽനട യാത്രക്കാരായ 2 പേർ മരിച്ചു. കണ്ണവം കൂടലിലെ ബാബു, കൈച്ചേരിയിലെ ഇസ്മയിൽ എന്നിവരാണ് മരിച്ചത്. ബറാക്ക ആണവ നിലയത്തെ ലക്ഷ്യമിട്ട ഡ്രോണുകൾ ഇറാഖിൽ നിന്നാണെന്ന് UAE പ്രതിരോധ മന്ത്രാലയം. നേരത്തെ അൽ ദഫ്ര മേഖലയിലെ ബറാക്ക ആണവ നിലയത്തിന്റെ പരിധിയിൽ ഡ്രോണുകളുടെ ആക്രമണത്തിൽ ഇലക്ട്രിക്കൽ ജനറേറ്ററിന് തീപിടിച്ചിരുന്നു. FM പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക്.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി പുതിയറ കോഴിക്കോട്.
1: മുൻകൂട്ടിയുള്ള പരിശോധന നിങ്ങളെ അന്ധതയിൽ നിന്ന് രക്ഷിക്കും.
2: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
1: പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ.
2: ഗ്ലൗക്കോമ റെറ്റിന സംബന്ധമായ രോഗങ്ങളെ തിരിച്ചറിയാനുള്ള പ്രീമിയം പാക്കേജുകൾ.
1: കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ് ബാക്ക് ടു സ്കൂൾ പാക്കേജ്.
2: സ്ക്രീൻ ഉപയോഗം കൂടുതലുള്ളവർക്കും ഐടി പ്രൊഫഷണലുകൾക്കും വേണ്ടി സ്പെഷ്യൽ പാക്കേജ്. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം പാക്കേജ്.
1: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
3: വയലർ രാമവർമ്മയുടെ തൂലികയിൽ നിന്നും പിറന്ന ഗാനങ്ങളെല്ലാം ആശയഗരിമ നിറഞ്ഞതും ദീപ്ത സൗന്ദര്യം തുളുമ്പുന്നതുമായിരുന്നു. മനസ്സിനെ ദേവീക്ഷേത്രമായും മധുരവും ദിവ്യവുമായ അനുരാഗത്തെ അതിന്റെ മാണിക്യ സോപാന സംഗീതമായും വയലാർ സങ്കല്പിച്ചു. മനസ്സിലെ സ്വപ്നങ്ങൾ അഞ്ജലി പുഷ്പങ്ങൾ, പ്രണയിനിയുടെ ദർശനമാകട്ടെ നിർമാല്യം തൊഴുന്നത്ര പവിത്രവും. ആർദ്രമായ ഈ പ്രണയ സങ്കല്പത്തിന് ശബ്ദം നൽകിയത് യേശുദാസും പി സുശീലയും. ദക്ഷിണാമൂർത്തി ഒരുക്കിയ അഭൗമ സംഗീതം. മനസ്സൊരു ദേവീക്ഷേത്രം എന്നു തുടങ്ങുന്ന ഈ ഗാനം നൈറ്റ് ഡ്യൂട്ടി എന്ന ചിത്രത്തിൽ നിന്നും.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. മന്ദസമീരനായും ശീതള ചന്ദ്രകിരണമായും പ്രണയിനിയെ തഴുകുന്ന കാമുക ഹൃദയത്തിന്റെ വിലോല സങ്കല്പങ്ങൾ പി ഭാസ്കറിന്റെ കാവ്യഭാവനയിൽ വിരിഞ്ഞപ്പോൾ അതൊരു മനോഹര ഗാനമായി മാറി. ദക്ഷിണാമൂർത്തി പകർന്ന അതുല്യ സംഗീതവും ഗാനഗന്ധർവൻ യേശുദാസിന്റെ മാസ്മര ശബ്ദഭംഗിയും ഒത്തുചേർന്നപ്പോൾ സീമന്തരേഖയിൽ നിന്റെ സിന്ദൂരരേഖയിൽ എന്ന ഈ ഗാനം അനശ്വരമായി. വഴിവിളക്ക് എന്ന ചിത്രത്തിലെ ഈ ഗാനം ആസ്വദിക്കാം.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് ജി മനോജ് കുമാർ.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് പുത്തലത്ത് കണ്ണാശുപത്രി പുതിയറ കോഴിക്കോട്.
2: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
3: Prevention is better than cure.
4: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
5: നാളെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
4: ഒപ്പം മൈജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
5: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
4: മൈജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
5: മൈജി.
6: വേഗം ടിഫിൻ പാക്ക് ചെയ്യൂ. രാജു, മൊബൈൽ വിടൂ.
7: ചേച്ചി, ബാങ്കിന്റെ നമ്പർ വേണം. റീഫണ്ട് വന്നില്ലെന്നേ. ഏട്ടി, ഇപ്പൊ തന്നെ കോൾ ചെയ്യാ ചേച്ചി.
6: നമ്പർ നോക്കാതെയോ? പലപ്പോഴും തട്ടിപ്പുകാർ ബാങ്കിന്റെ വ്യാജ വെബ്സൈറ്റും വ്യാജ നമ്പറും കൊണ്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തും.
7: അപ്പൊ ശരിയായ നമ്പർ
6: ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ കാർഡിലോ കാണും.
7: ചേച്ചി എന്നെ രക്ഷിച്ചു.
6: പണിയിൽ നിന്നല്ല.
7: ചെയ്തോളാം. RBI പറയുന്നു,
8: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
9: ചാമരം എന്ന ചിത്രത്തിനു വേണ്ടി ജാനകി പാടിയ ഗാനം കേൾക്കാമിനി. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം MG രാധാകൃഷ്ണൻ.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
2: നാടകം സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
1: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ.
2: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി.
3: ലോകത്തിലെ വിവിധ ടെക്നോളജികളിലുള്ള വാഷിംഗ് മെഷീനുകളുടെ വലിയ ശേഖരം കണ്ണുങ്കണ്ടിയിൽ.
4: കണ്ണുങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
5: കണ്ണുങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ഗൃഹോപകരണങ്ങൾ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നമ്പർ വൺ ഡീലറായ കണ്ണുങ്കണ്ടി. മലബാറിലുടനീളം 22 ഷോറൂമുകൾ. കണ്ണുങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
6: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
7: ഒരു നർത്തകി ചിലങ്കയണിയുന്നത് തന്റെ നൃത്തത്തിൽ താളവും ലയവും സമന്വയിപ്പിച്ച് കേൾപ്പിക്കാനാണ്. ഈ നർത്തകിയുടെ നൃത്തം കണ്ടിറങ്ങുന്ന സദസ്സ് ഒന്നടങ്കം പറയുന്നത് 7 സാഗരങ്ങളുടെ തിരയിളക്കം പോലെയെന്നാണ്. അത് മറ്റാരുമല്ല, ഭരതനാട്യത്തിൽ പുതിയൊരു വിസ്മയമായ ഉമാഗോവിന്ദാണ്.
8: സ്വാഗതം.
9: നമസ്കാരം.
8: എപ്പോഴാണ് നൃത്തത്തോട് പ്രണയം തോന്നിത്തുടങ്ങിയത്?
9: കുട്ടിക്കാലത്ത് തന്നെ എനിക്ക് ഡാൻസിനോടുള്ള അഭിരുചി മനസ്സിലാക്കി എന്റെ മാതാപിതാക്കളാണ് എന്നെ ഗുരു വി മൈഥിലിയുടെ മിഥിലാലയ ഡാൻസ് അക്കാദമിയിൽ ഡാൻസ് പഠിക്കാനായി ചേർത്തത്. അവിടെ തൊട്ട് എനിക്ക് ഭരതനാട്യത്തോട് വളരെയധികം ഇഷ്ടം തോന്നിത്തുടങ്ങി.
8: കേരളത്തിന്റെ തന്നെ തനതു കലയായ മോഹിനിയാട്ടവും കഥകളിയും ഒക്കെ ഉള്ളപ്പോൾ ഭരതനാട്യത്തിനോടൊരു പ്രത്യേക ഇഷ്ടം തോന്നാൻ ഉമ്മയ്ക്കുണ്ടായ കാരണം എന്താണ്?
9: കേരളത്തിൽ സാധാരണ കണ്ടുവരുന്നത് ഏതൊരു നൃത്ത വിദ്യാർത്ഥിയും ആദ്യമായി പഠിച്ചു തുടങ്ങുന്നത് ഭരതനാട്യത്തിൽ നിന്നാണ്. അങ്ങനെയാണ് ഞാനും എന്റെ 6 വയസ്സിൽ ഭരതനാട്യം പഠിച്ചു തുടങ്ങിയത്. എന്തുകൊണ്ട് ഭരതനാട്യം തിരഞ്ഞെടുത്തു എന്ന ചോദ്യം വളരെ ബുദ്ധിമുട്ടാണ് ഉത്തരം പറയാൻ. കാരണം ഞാൻ എല്ലാ നൃത്തരൂപങ്ങളും പഠിച്ചു നോക്കിയിട്ട് ഒടുവിൽ എനിക്ക് ഭരതനാട്യം മതി എന്ന് തിരഞ്ഞെടുത്തതല്ല. ഞാൻ ഭരതനാട്യം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. എല്ലാ ശാസ്ത്രീയ നൃത്തരൂപങ്ങളും നിശാഗന്ധി ഫെസ്റ്റിവലിലും സൂര്യ ഫെസ്റ്റിവലിലും മുദ്ര ഫെസ്റ്റിവലിലും വരുന്ന പരിപാടികളും ഞാൻ കാണാൻ പോകാറുണ്ട്. മോഹിനിയാട്ടം, കഥകളി, കുച്ചിപ്പുടി, ഒഡീസി, കഥക് എന്ന എല്ലാ നൃത്തരൂപങ്ങളും ഞാൻ ആസ്വദിക്കാറുണ്ട്. അതിനെക്കുറിച്ച്, അതിന്റെ ചിട്ടകളെയും ശൈലികളെയും കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാലും എന്റേത് എന്ന് എനിക്ക് തോന്നുന്നത് ഭരതനാട്യം ആണ്. അതിനോടുള്ള ഒരു അടുപ്പം എന്തുകൊണ്ടെന്ന് വിശദീകരിക്കാൻ പറ്റാത്ത ഒരു പ്രണയം.
8: ഭരതനാട്യത്തിൽ തന്നെ

0: പല ശൈലികളുണ്ട്. ഉദാഹരണത്തിന് കലാക്ഷേത്ര, പന്തനല്ലൂർ, ഇതിലേത് ശൈലിയാണ് ഉമ പിന്തുടരുന്നത്?
1: എന്റെ ശൈലി തഞ്ചാവൂർ ശൈലിയാണ്.
0: നൃത്തത്തിൽ പുതിയ ട്രെൻഡുകൾ കൊണ്ടുവരാൻ ഉമ ശ്രമിക്കാറുണ്ടോ? അതായത് ഇപ്പോൾ തന്നെ ശോഭനയൊക്കെ നൃത്തം അവതരിപ്പിക്കുമ്പോൾ ഒരു തീം ബേസ്ഡ് പെർഫോമൻസ് നമ്മൾ കാണാറുണ്ട്, അങ്ങനെ എന്തെങ്കിലും?
1: ഭാരതീയ കലാ സംസ്കാരം എന്ന് പറയാറുണ്ട് നമ്മൾ. നമ്മുടെ സംസ്കാരത്തിൽ വരുന്ന മാറ്റങ്ങൾ, അതായത് ജീവിതശൈലിയിലും വസ്ത്രധാരണത്തിലും ഭക്ഷണ രീതികളിലും, പണ്ടത്തെ ആൾക്കാർ പിന്തുടരുന്ന ഭക്ഷണ രീതിയെ അല്ല നമ്മളിപ്പോൾ പിന്തുടരുന്നത്. അങ്ങനെ വരുന്ന മാറ്റങ്ങൾ തീർച്ചയായും ഒരു കലയിലും അനിവാര്യമാണ്. കാലാകാലങ്ങളിൽ വരുന്ന നല്ല മാറ്റങ്ങൾ തീർച്ചയായും അതൊരു പോസിറ്റീവ് ഗ്രോത്ത് ആണ്. അതുപോലെ ഭരതനാട്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തീമാറ്റിക് പെർഫോമൻസ്, നമ്മൾ വിചാരിക്കുന്നു പുതിയതായി കണ്ടുപിടിച്ചതാണ് തീമാറ്റിക് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ, നമ്മൾ ആസ് എ ഡാൻസർ തിയറി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നു ആദ്യമായി ഭരതമുനിയുടെ ശിഷ്യഗണങ്ങളോട് ചേർന്ന് നടത്തിയ ഒരു തീമാറ്റിക് ഫസ്റ്റ് ഡാൻസ് ഡ്രാമ എന്ന് പറയുന്നത് അമൃത മഥനമാണ്. അന്നത്തെ കാലത്ത് അത് അവരുടെ ന്യൂ ട്രെൻഡ് ആയിട്ടുള്ള ഒരു തീമായിരുന്നു അമൃത മഥനം എന്ന് പറയുന്നത്. അതുപോലെ ഇന്നത്തെ കാലത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കുന്നതായാലും മലിനീകരണം തടയുന്നതായാലും ആണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പൊ അതിനെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ പറ്റിയ സ്കോപ്പ് ഭരതനാട്യത്തിൽ ഉണ്ട്. മുദ്രകളായാലും അതിന്റെ ചിട്ടവട്ടങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ ഐഡിയകൾ സാധാരണ ആൾക്കാർക്ക് കൺവേ ചെയ്യാൻ തരത്തിലുള്ള ഒരു അവസരം ഭരതനാട്യത്തിൽ തന്നെയുണ്ട്.
0: മൈഥിലി ടീച്ചർ, ആ ഗുരുവിൽ നിന്ന് അറിവുകൾക്കപ്പുറം എന്തൊക്കെ അനുഭവങ്ങളാണ് ഉമയ്ക്ക് പറയാനുള്ളത്?
1: മൈഥിലി ടീച്ചറെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഞാൻ ആദ്യമായി എൻ്റെ ബാലപാഠങ്ങൾ മുതൽ ഇപ്പോഴത്തെ പ്രൊഫഷണൽ ജീവിതം വരെ ടീച്ചറിന്റെ സഹായത്തോടുകൂടി അല്ലെങ്കിൽ ടീച്ചർ പകർന്നു തന്ന അറിവിൽ കൂടി എനിക്ക് നേടാൻ കഴിഞ്ഞതാണ്. ടീച്ചർ ഒരു ഡാൻസ് ടീച്ചർ എന്ന വ്യക്തിയിൽ ഉപരി ഒരു നല്ല കലാകാരിക്ക് വേണ്ട ഗുണങ്ങൾ, അവരുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം, അവരുടെ ജീവിത രീതി എങ്ങനെയായിരിക്കണം എന്ന് പല കാര്യങ്ങളും ടീച്ചറിൽ നിന്നും പഠിക്കാൻ, ടീച്ചറിന്റെ ഇത്ര വർഷത്തെ കലാജീവിതത്തിലെ അനുഭവങ്ങൾ നമ്മുടെ കൂടെ ഷെയർ ചെയ്യുമ്പോൾ അത് വലിയൊരു നമ്മളും അനുഭവിച്ച മാതിരി, അല്ലെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നു നമ്മൾ എത്രത്തോളം വലുതാണ് ആ കല, എത്ര എത്ര വലിയ വലിയ കലാകാരന്മാർ കൈകാര്യം ചെയ്തിട്ട് നമുക്ക് നേടിത്തന്നിട്ടുള്ള ഒരു പാരമ്പര്യം, അങ്ങനെയൊക്കെ പല രീതിയിൽ ഇതിനെക്കുറിച്ച് ഒരു പക്ഷെ എനിക്ക് ഭരതനാട്യത്തിനോട് ഇത്ര ഇഷ്ടം തോന്നാനുള്ള ഒരു കാരണം ടീച്ചറിന്റെ അതിനോടുള്ള ഇഷ്ടം ഞാൻ കണ്ടു വളർന്നത് കൊണ്ടാണ്.
0: നൃത്തത്തിൽ വേറെ ആരെങ്കിലും ഉമയെ സ്വാധീനിച്ചിട്ടുണ്ടോ?
1: ഞാനിപ്പോ ഒരു പെർഫോമർ ലെവലിൽ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യമായി ഒരു പ്രൊഫഷണൽ പെർഫോമൻസ് കാണുന്നത് ശ്രീമതി രമാ വൈദ്യനാഥനാണ്. എന്റെ ടീച്ചറായ ഗുരു വി മൈഥിലി ടീച്ചറാണ് എന്നെ വിളിച്ചുകൊണ്ട് പോയി രമാ വൈദ്യനാഥന്റെ പെർഫോമൻസ് കാണാൻ കൊണ്ടുപോകുന്നത്. ഞാൻ ആദ്യമായി അവിടെ പോയി കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നു എത്രത്തോളം വലുതാണ് ഈ കല. ഒരു നർത്തകി 1.5 മണിക്കൂർ കൊണ്ട് സ്റ്റേജിൽ ഓഡിയൻസിനെ പിടിച്ചു നിർത്താനുള്ള കഴിവ് ഈ കലയ്ക്കുണ്ട് എന്ന് ഞാൻ ആദ്യമായി മനസ്സിലാക്കുന്നത് അവരുടെ പെർഫോമൻസ് കണ്ടിട്ടാണ്. അന്ന് എനിക്ക് വളരെയധികം ബഹുമാനം തോന്നി ഈ കലയോടും അതനുഷ്ഠിക്കുന്ന ഈ കലാകാരിയോടും, ശ്രീമതി രമാ വൈദ്യനാഥൻ. ചെന്നൈയിൽ ഞാൻ പെർഫോം ചെയ്തപ്പോൾ പുള്ളിക്കാരി കാണാൻ വരികയും എന്നോട് വന്ന് സംസാരിക്കുകയും വളരെ സന്തോഷപൂർവ്വം എന്നെ കൂടുതലായി ട്രെയിൻ ചെയ്യാൻ അവർക്ക് താല്പര്യമുണ്ടെന്നും അതിനുള്ള ഒരു അവസരം വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. വളരെ ഭാഗ്യവതിയായത് കൊണ്ടാണ് എനിക്ക് നല്ല 2 ഗുരുക്കന്മാരെ കിട്ടിയിട്ടുള്ളത്. അതുപോലെ രമാ വൈദ്യനാഥന്റെ അടുത്ത് നിന്നും പല കാര്യങ്ങൾ പെർഫോമൻസ് ലെവലിൽ, ഇപ്പൊ മൈഥിലി ടീച്ചറിന്റെ അടുത്ത് നിന്ന് എങ്ങനെ കുട്ടികളോട് പെരുമാറണം, എങ്ങനെ ഒരു ഐറ്റം കോറിയോഗ്രാഫി ചെയ്യണം എന്ന് ടീച്ചറിന്റെ അടുത്ത് നിന്ന് ഞാൻ ഒരു 100-ൽ പരം ഐറ്റം പഠിച്ചിട്ടുണ്ടാവും. ടീച്ചർ ഓൺ ദ സ്പോട്ട് കോറിയോഗ്രാഫി ചെയ്തിട്ട് ഞങ്ങൾ കളിച്ചിട്ടുള്ള പല ഐറ്റങ്ങളും, അങ്ങനെ ടീച്ചറിന്റെ അടുത്ത് നിന്ന് എങ്ങനെ ഒരു ഐറ്റത്തെ ഭംഗിയായിട്ട് കോറിയോഗ്രാഫി ചെയ്ത് ആൾക്കാരുടെ മുന്നേ പ്രസന്റ് ചെയ്യാമെന്ന് പഠിച്ചെങ്കിൽ, ശ്രീമതി രമാ വൈദ്യനാഥന്റെ അടുത്ത് എങ്ങനെ ഒരു ഐറ്റം പെർഫോം ചെയ്ത് ഓഡിയൻസിനെ പിടിച്ചിരുത്താം എന്ന് പഠിക്കുന്നു.
0: യുവജനോത്സവ വേദികളോട് ഉമ്മയുടെ കാഴ്ചപ്പാട് എന്താ? അതായത് ഞാൻ കണ്ടുവരുന്നത് ഒരു 10 മിനിറ്റത്തേക്ക് ഒരു വർണ്ണം പഠിച്ച് അത് യുവജനോത്സവ വേദിയിൽ അവതരിപ്പിച്ച് സിനിമയിലേക്കുള്ള ഒരു വാതിലായോ അല്ലെങ്കിൽ കലാതിലക പട്ടം നേടാനുള്ള ഒരു ഉപാധിയായോ കാണപ്പെടുന്നു. ഇതിനെക്കുറിച്ച് എന്താണ് ഉമ്മയ്ക്ക് പറയാനുള്ളത്?
1: ഒറ്റ വാക്യത്തിൽ പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കലയും മത്സരവും 2 ഉം 2 ആണ്. കലയെ ഉപാസിക്കുന്നവന്റെ മനസ്സ് ഒരു ഋഷി തുല്യമാണ്. ഒരു ഋഷി എത്രത്തോളം ശ്രദ്ധയോടുകൂടി ഒരു മന്ത്രം ജപിക്കുന്നുവോ അത്രത്തോളം ഡെഡിക്കേഷനാണ് ഒരു കലാകാരന് കലയോട് വേണ്ടത്. അതൊരു മത്സര ഹീനമായി മാറുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇത് വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട് കൈവരേണ്ട ഒരു അനുഭൂതിയാണ്. 10-15 മിനിറ്റിന്റെ ഒരു മത്സര ഹീനമായി മാറി അംഗീകരിക്കപ്പെടേണ്ടതല്ല ഈ ശാസ്ത്രീയ നൃത്ത രൂപങ്ങളെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്റെ ഗുരുക്കന്മാരും അത് സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ സ്കൂൾ ജീവിതത്തിലോ കോളേജ് ജീവിതത്തിലോ ഒരു മത്സരത്തിൽ ഭരതനാട്യം ഇനം റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒരു മത്സരത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല.
0: ഇനി എന്റെ ഒരു നിരീക്ഷണമാണോ എന്ന് എനിക്കറിയത്തില്ല, ഈ ഭരതനാട്യത്തിലാണെങ്കിലും എന്തൊരു നൃത്ത രൂപത്തിലും ആവട്ടെ കോസ്റ്റ്യൂംസും മേക്കപ്പും എല്ലാം ഓവറായിട്ട് ഉപയോഗിക്കുന്നതായിട്ടാണ്. ശരിക്കും നർത്തകി ഒരു ലാളിത്യം പുലർത്തിക്കൊണ്ടു പോകേണ്ടതില്ലേ ഇതിലെല്ലാം തന്നെ?

0: തീർച്ചയായും ആ കല എന്ന് പറയുന്നത് തന്നെ അത്ര പ്യുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് തോന്നേണ്ട ഒരു കാര്യമല്ല ഈ കല. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ മോഹിനിയാട്ടത്തില് ഭരതനാട്യത്തില് കുച്ചിപ്പുടി എടുക്കുകയാണെങ്കിൽ, മോഹിനിയാട്ടത്തില് കേരളത്തിന്റേതായ വസ്ത്രധാരണം, ഭരതനാട്യത്തിലാണെങ്കിൽ തമിഴ്നാടിൻ്റെതായ വസ്ത്രധാരണം, പട്ടുസാരി, അവരുടെ ഓർണമെന്റ്സ്, അവരുടെ കനകാംബരപ്പൂ, അങ്ങനെയൊക്കെയാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ നിന്നും മാറിക്കൊണ്ട് ഈ ഒരുപാട് മേക്കപ്പ് ചെയ്യുക, ഈ മേക്കപ്പിന്റെ ഉദ്ദേശം തന്നെ പണ്ട് കാലത്ത് അമ്പലങ്ങളിലും വേദികളിലും പെർഫോം ചെയ്യുമ്പോൾ ദൂരെ നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ എക്സ്പ്രഷൻ കാണത്തക്ക രീതിയിലുള്ള മേക്കപ്പ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരുപാട് മേക്കപ്പ് ചെയ്ത് അതിന്റെ ലാളിത്യം കളയരുത് എന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ.
1: ഒരു സദസ്സിന്റെ സപ്പോർട്ട് ഒരു നർത്തകിക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. ഉമ്മ ഇപ്പോൾ കേരളത്തിലും പുറത്തുമൊക്കെ ഒത്തിരി നൃത്തവേദികളിൽ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലാണോ അതോ കേരളത്തിന് പുറത്താണോ ഓഡിയൻസിന്റെ ഒരു സപ്പോർട്ട് കൂടുതലായി കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്?
0: എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ ഓഡിയൻസ് കേരളത്തിനകത്ത് പുറത്ത് എന്ന ഒരു കാറ്റഗറി ഒരു ഡിഫിക്കൽട്ടാണ്. ഈവൻ കേരളത്തിനകത്തായാലും നല്ല ഓഡിയൻസും ഉണ്ട്, ലൈക് നോർമൽ ഓഡിയൻസും ഉണ്ട്. അതായത് സാധാരണ ആൾക്കാർ, അതായത് നമ്മൾ വേദികളെ കുറിച്ച് ചിന്തിച്ചിട്ട് ഒരു പെർഫോമൻസ് നടത്തുകയാണെങ്കിൽ ഇപ്പൊ അമ്പലത്തിന്റേതായ ചില സ്റ്റേജുകളിൽ പെർഫോം ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല നമ്മളൊരു സഭയിൽ പെർഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു നിശാഗന്ധി ഫെസ്റ്റിവലിൽ ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ പ്രോഗ്രാം ചെയ്യുന്നത്. കാരണം ഇപ്പോൾ നിശാഗന്ധിയിലാണെങ്കിൽ അവിടെ വരുന്ന ഓഡിയൻസിന്റെ മൂഡ് ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും, അതൊരു മൂവിംഗ് ഓഡിയൻസ് ആണ്. അപ്പൊ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഐറ്റം അതുപോലെ ആയിരിക്കണം. പെർഫോമറിനെ സംബന്ധിച്ചിടത്തോളം അവർ ഡാൻസ് സ്റ്റേജിൽ ചെയ്യുമ്പോൾ അവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അവർ നോക്കേണ്ടത് ആരാണ് ഓഡിയൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഓഡിയൻസിന് വേണ്ട തരത്തിലുള്ള ഐറ്റങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്ത് ചെയ്യുകയാണെങ്കിൽ ഓഡിയൻസ് എങ്ങനെ വരും, അവർക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇനങ്ങൾ തിരഞ്ഞെടുക്കണം. എക്സാമ്പിൾ, സഭയിലാണെങ്കിൽ നമുക്ക് ഒരു വർണ്ണം അല്ലെങ്കിൽ നമ്മുടെ ഒരു എക്സ്പെർട്ടൈസ് പ്രൂവ് ചെയ്യാനുള്ള പല ഇനങ്ങൾ അവിടെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു അമ്പലത്തിന്റെ ഒരു വേദിയിലാണെങ്കിൽ ഒരു സ്തുതി മാതിരി. അപ്പോൾ ഓഡിയൻസ് അങ്ങനെ ഈ കേരളത്തിനകത്ത് ഓഡിയൻസ് അത്ര എൻജോയ് ചെയ്യുന്നില്ല, പുറത്തെ ഓഡിയൻസ് ആണെങ്കിൽ അങ്ങനെ ഒരു ഡിഫറൻസ് കാണാൻ എനിക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നു. എല്ലാ സ്ഥലത്തും നല്ല ഓഡിയൻസും ഉണ്ട്, സാധാരണ ഓഡിയൻസും ഉണ്ട്. എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുള്ള എന്തെന്ന് വെച്ചാൽ, ചെന്നൈയിൽ ഒരു സഭയിൽ കളിക്കുമ്പോൾ ഓഡിയൻസ് മനസ്സിലാക്കുന്നു ഇതൊരു നർത്തകിയാണ്. ഇപ്പൊ നമ്മളൊരു ഡാൻസ് ഡ്രാമ കളിക്കുക, അവർക്ക് പൂർണ്ണമായ ഒരു ധാരണയുണ്ട് ഇതൊരു നർത്തകിയാണ്. അവർ കാണുന്നത് മുഴുവൻ ആ നർത്തകിക്ക് ഉണ്ടാവുന്ന കഴിവുകളും കലയിൽ ആ നർത്തകി എങ്ങനെയൊക്കെ ആ കലയെ ഉപയോഗിച്ചു എന്നുള്ള രീതികളിലുമായിരിക്കും അവർ ഡാൻസറിനെ കാണുന്നത്. അപ്പൊ അവരിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. നല്ലൊരു റെസ്പോൺസ്, ഡെഡിക്കേറ്റഡ് ആയി ഒരു ഡാൻസറെ വാച്ച് ചെയ്യുന്ന ഒരു ഓഡിയൻസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ഒരു അമ്പലത്തിൽ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ഓഡിയൻസിന്റെ ഒരു റിസീവിങ് പവറെ ഡിഫറെന്റ് ആയിരിക്കും. കാരണം ഒരു ഡാൻസ് ഡ്രാമ, എക്സാമ്പിൾ ഒരു രാമായണം ചെയ്യുമ്പോൾ ഒരു രാമനെയോ സീതയോ ഹനുമാനെയോ അവർ കാണുമ്പോൾ അവര് ഒരു ഡാൻസർ എത്ര നന്നായി ചെയ്യുന്നു എന്ന് കാണുന്നതിൽ ഉപരി അവര് ആരാധിക്കുന്ന ഒരു ലെവലാണ്. അങ്ങനെയാണ്. അപ്പൊ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓഡിയൻസിന് വേണ്ടി ഡാൻസേഴ്സ് കുറച്ച് അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഐറ്റങ്ങൾ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ഓഡിയൻസിനെയും നമുക്ക് കയ്യിലെടുക്കാൻ സാധിക്കും.
1: എല്ലാ നർത്തകർക്കും ഒരു സ്വപ്നവേദി ഉണ്ടാകും. ഉമയ്ക്ക് അങ്ങനെ എന്തെങ്കിലും സ്വപ്നവേദി ഉണ്ടോ?
0: ഇപ്പൊ സ്വപ്നവേദി എന്ന് പറയുന്നത് എനിക്ക് സ്റ്റേജിന്റെ ആംബിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഖജുരാവ് ഫെസ്റ്റിവൽ കളിക്കണം എന്ന് വളരെ വലിയ ആഗ്രഹമാണ്.
1: അത് എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്ന് ഞാൻ
0: വളരെയധികം.
1: കുടുംബത്തെ കുറിച്ചൊന്ന് പറയാവോ, ഉമയുടെ കുടുംബം?
0: എന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് ആണ് എന്റെ കുടുംബം. എന്റെ ഏറ്റവും വലിയ ക്രിട്ടിക്സ് ഉള്ളതും എന്റെ സ്വന്തം കുടുംബത്തിൽ തന്നെയാണ്. അച്ഛനും അമ്മയ്ക്കും ഒറ്റ മകളാണ് ഞാൻ. അച്ഛൻ എസ് ഗോവിന്ദൻകുട്ടി നായർ എജിസ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. അമ്മ പി ഉഷാദേവി ഹൗസ് വൈഫ് ആണ്. ഇപ്പം കല്യാണം കഴിഞ്ഞു. ഹസ്ബൻഡിന്റെ പേര് പ്രശാന്ത് നാഥ്. IIT ഖരഗ്പൂരിൽ പഠിച്ചു, നേവൽ ആർക്കിടെക്ട് ആണ്. ഇപ്പോൾ ഫ്ലിപ്കാർട്ട് എന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഇവരുടെ മൂന്ന് പേരുടെയും സപ്പോർട്ട് വളരെ വലുതാണ്. അത് പറഞ്ഞിരിക്കാൻ കഴിയാത്ത, എന്നും ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് നൽകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഏതൊരു കലാകാരിക്കും അവരുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് നല്ലൊരു കുടുംബം ഉണ്ടാവുക എന്നതാണ്. ടീച്ചറിൽ നിന്ന് ഞാൻ ഒരിക്കൽ കേൾക്കുകയുണ്ടായി, ഒരു ഡാൻസർ എന്ന് പറയുന്നത് ഒരു പുഷ്പം പോലെയാണ്, ഒരു പൂ വിടരുന്ന ഭംഗിയാണ് നമ്മൾ ഡാൻസ് സ്റ്റേജിൽ കളിക്കുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ പറ്റുക. പക്ഷെ ഡാൻസറിന് പൂവായിട്ട് വിടരാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പം വിത്ത് നടുന്നതും മണ്ണിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതും അതിൽ വേരുണ്ടാവുന്നതും ആ ചെടി വേരിൽ നിന്നും ഭക്ഷണം വലിച്ചെടുക്കുന്നതും സൺലൈറ്റിന്റെ പ്രകാശത്തോടുകൂടി ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നതും പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ടാവുന്ന ഭംഗിയുള്ള ഒരു സാധനമാണ് പൂ എന്ന് പറയുന്നത്. ആൾക്കാർ ഈ വിരിയുന്ന പുഷ്പത്തിനെ മാത്രമാണ് സ്റ്റേജിൽ കാണുന്നത്. എന്നാൽ ആ പുഷ്പത്തിന് വിരിയാനുണ്ടാക്കിയ സാഹചര്യം തീർച്ചയായും ഒരു ഡാൻസറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു കുടുംബം നൽകുന്നതാണ്.
1: ഈ കുടുംബത്തിൽ ആരാണ് ഉമയുടെ ഓരോ പെർഫോമൻസ് കഴിയുമ്പോഴും ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യാറുള്ളത്?

0: ഏറ്റവും കൂടുതൽ പറയാറുള്ളത് അമ്മയാണ്. അമ്മ കറക്റ്റായിട്ട് നീ ഇത്ര നന്നായി ചെയ്തു, അല്ലെങ്കിൽ ഇന്നത്തെ സ്റ്റേജിൽ നിന്റെ സ്റ്റാമിന അത്ര പോരായിരുന്നു, അല്ലെങ്കിൽ സാധാരണ നീ ഇനം ഇതിനേം കാട്ടി നന്നായി ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഒരിക്കലും ഇതൊരു നിരാശയിലോട്ട് എത്തിക്കാറില്ല, തീർച്ചയായും ഒരു പ്രോത്സാഹനത്തിന്റെ രീതിയിൽ നല്ല സപ്പോർട്ട് തരാറുണ്ട്.
1: പെർഫോമർ ആകുമ്പോഴാണോ, അതോ ഒരു ഡാൻസ് ടീച്ചർ ആകുമ്പോഴാണോ, അതോ ഒരു കൊറിയോഗ്രാഫർ ആകുമ്പോഴാണോ അമ്മയ്ക്ക് കൂടുതൽ സന്തോഷം കിട്ടുന്നത്?
0: ഇപ്പൊ ഞാൻ ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. ബാംഗ്ലൂരിൽ ശ്രീ പ്രകൃതി ആർട്സ് എന്ന് പറയുന്ന ഒരു ഡാൻസ് സ്കൂളുണ്ട് എനിക്ക്. അവിടെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ തൽക്കാലം ഞാൻ വലിയ കുട്ടികളെ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. ഭരതനാട്യത്തിലെ ഓരോ ഇനങ്ങൾ പഠിപ്പിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന തരത്തിലുള്ള കുട്ടികളെ മാത്രമാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത്. അവർക്ക് വേണ്ട എല്ലാ ഇനങ്ങളും കൊറിയോഗ്രാഫി ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ ഇപ്പോൾ പഠിപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞാലും കൊറിയോഗ്രാഫി ചെയ്ത ഇനങ്ങളെ കുറിച്ച് പറഞ്ഞാലും നമ്മളുടെ ഇത്രയും നാളത്തെ ഒരു അനുഭവം കൊണ്ട് ഒരു പുതിയൊരു ഇനം സൃഷ്ടിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം വളരെ വ്യത്യസ്തവും വളരെ വലുതുമാണ്. അതുപോലെ തന്നെ പഠിപ്പിക്കുമ്പോൾ ഈയിടയ്ക്കായിട്ട് എനിക്ക് വളരെ സന്തോഷം നൽകിയ ഒരു കാര്യമാണ് സ്പിക്മെക്കേ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇന്ത്യയിലെ എല്ലാ ഗവൺമെന്റ് സ്കൂളുകളിലെയും ഹൈസ്കൂളിലെയും ഹയർ സെക്കൻഡറി സ്കൂളുകളിലെയും കുട്ടികൾക്ക് ഭരതനാട്യം അല്ലെങ്കിൽ മറ്റ് കലകൾ പരിചയപ്പെടുത്തി കൊടുക്കുക ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് സ്കൂളിലെ സാധാരണ കുട്ടികൾക്ക്, നല്ല താല്പര്യവും കഴിവുമുള്ള ഒരുപാട് കുട്ടികൾക്ക്, സാഹചര്യവും അവസരവും ഇല്ലാത്തതിന്റെ പേരിൽ കല നഷ്ടമാകരുത് എന്ന പേരിൽ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണിത്. അങ്ങനെ അവരെ പഠിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, അവര് അത്ര നിഷ്കളങ്ക മനസ്സോടുകൂടി അത് സ്വീകരിക്കുമ്പോൾ ആസ് എ ടീച്ചർ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, സംതൃപ്തി, അത്
1: വേറൊന്നിനും
0: കിട്ടാറില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് കൂടുതൽ സ്റ്റേജുകളിൽ പെർഫോം ചെയ്യാനാണ് താല്പര്യം കൂടുതൽ. ഞാൻ അതിനു വേണ്ടിയാണ് ശ്രമിക്കുന്നതും അതിനുവേണ്ടിയാണ് പ്രാക്ടീസ് ചെയ്യുന്നതും. കൂടുതൽ എന്റെ സമയം ചെലവഴിക്കുന്നത് ഒരു നല്ലൊരു പെർഫോമർ ആവാനാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ സുഖം എന്ന് പറയുന്നത് പഠിക്കുമ്പോഴാണ്. ഇപ്പോഴും ടീച്ചറിന്റെ അടുത്ത് പോയി പഠിക്കുമ്പോഴും കറക്ഷൻസ് വരുത്തുമ്പോഴും അല്ലെങ്കിൽ ഡൽഹിയിൽ തന്നെ രമ മാഡത്തിന്റെ അടുത്ത് പോയി മാഡം ഹെൽപ്പ് ചെയ്യുമ്പോഴും ഒരു സ്റ്റുഡന്റ് ആയിട്ട് നിന്നുകൊണ്ട് ഇത് കൈകാര്യം ചെയ്യുമ്പോൾ വളരെ നല്ല കംഫർട്ടാണ്.
1: ഇപ്പോ ധാരാളം കുട്ടികൾ കടന്നു വരുന്നുണ്ട് നൃത്തരംഗത്തേക്ക്. ഈ നൃത്തത്തെ സീരിയസ് ആയിട്ട് കാണുന്ന കുട്ടികളോട് ഉമ്മയ്ക്ക് ഉള്ള ഉപദേശം എന്താണ്?
0: ഉപദേശം എന്ന് പറഞ്ഞാൽ, ഞാനും ഇപ്പോഴൊരു അപ്കമിങ് ആർട്ടിസ്റ്റ് ആണ്. അപ്പോ ഉപദേശത്തിലുപരി ബാക്കി എന്റെ ഗുരുക്കന്മാർ അല്ലെങ്കിൽ ബാക്കി സീനിയർ ഡാൻസേഴ്സ് അല്ലെങ്കിൽ സീനിയർ ആർട്ടിസ്റ്റുകളിൽ നിന്നും കേട്ടിട്ടുള്ള ഒരു അറിവ് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അവരോട്. കലയും കലാകാരിയും കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായും ഒരു കലാകാരിയെ കാട്ടി വളരെ വലുതാണ് ഒരു കല. ഞാനൊരു ഐറ്റം കൊറിയോഗ്രാഫി ചെയ്തു അല്ലെങ്കിൽ ഇത് എന്റെ സ്വന്തം ഐറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ജനിക്കുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിന്റെ മുദ്രകളായാലും ഇതിന്റെ റൂൾസ് ആയാലും ഒക്കെ വലിയ മഹാന്മാർ എഴുതി വച്ചിട്ടുള്ള ബുക്കുകളിൽ നിന്നും അല്ലെങ്കിൽ പല ഡാൻസേഴ്സും ഇതിനു മുമ്പേ കളിച്ച് പരിചയിച്ച് ഉണ്ടാക്കിക്കൊണ്ടുവന്നിട്ടുള്ള ഒരു ശൈലിയിൽ നിന്നും നമ്മളിപ്പോൾ അതിനെ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും അതിന്റെ ശരി എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഒരു കലാകാരി ഒരു ഡാൻസ് പെർഫോമൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആൾക്കാർ വന്ന് അപ്രീഷിയേറ്റ് ചെയ്യും, ഓ നിങ്ങൾ നന്നായി കളിച്ചു അല്ലെങ്കിൽ നിങ്ങൾ നന്നായി പെർഫോം ചെയ്തു, എനിക്ക് വളരെ സന്തോഷം തോന്നി എന്ന് പറയുമ്പോൾ അവിടെ കൂടുതലും ഓ ഞാൻ എന്നുള്ള ഭാവത്തിനെയും കാട്ടി അതിൽ കൂടുതൽ വരുന്നത് ഞാൻ ഉപാസിക്കുന്ന ആ കല എനിക്ക് നൽകിയ ഒരു അംഗീകാരം. നമ്മൾ എത്രത്തോളം കലയ്ക്ക് കൊടുക്കുന്നോ കല അത്രത്തോളം നമുക്ക് തിരിച്ചു തരുന്നു എന്ന് പറയുന്ന ആ ഒരു സന്തോഷം മാത്രമാണ്. തീർച്ചയായും ഒരു കലാകാരിക്ക് എപ്പോഴും വേണ്ടത് ആ ഒരു റെസ്പെക്റ്റ് ആണ് ആ കലയോട്. നമ്മൾ കാരണമല്ല കല വലുതാകുന്നത്, കല ഉപാസിച്ചത് കൊണ്ട് നമ്മൾ വലുതാകുകയാണ് ചെയ്തത്.
1: തീർച്ചയായും ഒത്തിരി സ്നേഹം ഇത്രയും നേരം നമ്മോടൊപ്പം ചെലവിട്ടതിൽ. ഇനിയും നൃത്തവേദിയിൽ ഒത്തിരി ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു.
0: വളരെയധികം നന്ദിയുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സഡൻ ഇന്റർവ്യൂ. ആകാശവാണിയോട് എന്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. എന്റെ വളരെ ചെറിയ അനുഭവത്തിൽ നിന്നും പരിചയത്തിൽ നിന്നും ഞാൻ സംസാരിച്ചതാണിത്. വളരെയധികം നന്ദി.
2: ഭരതനാട്യം നർത്തകി ഉമാ ഗോവിന്ദുമായി ലക്ഷ്മി മോഹൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
3: ശുദ്ധജലം ഔഷധമാണ്, മലിനജലം ഹാനികരവും.
4: നിങ്ങളുടെ കുടിവെള്ളം ശുദ്ധീകരിക്കാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ. കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
5: കണ്ണങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ഗൃഹോപകരണങ്ങൾ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നമ്പർ വൺ ഡീലറായ കണ്ണങ്കണ്ടി. മലബാറിലുടനീളം 22 ഷോറൂമുകൾ. കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.

0: മകരെ, നിങ്ങൾക്കറിയുമോ, വില കുറഞ്ഞതും തരം താണതുമായ ഗൃഹോപകരണങ്ങൾ ദീർഘകാലം നിലനിൽക്കില്ല. മികച്ച ഓഫറുകളിൽ മികച്ച ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ദൃശ്യം 3 എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം.

0: ശുദ്ധജലം ഔഷധമാണ്, മലിനജലം ഹാനികരവും.
1: നിങ്ങളുടെ കുടിവെള്ളം ശുദ്ധീകരിക്കാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ. കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
2: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
3: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
3: ഇന്ന് തന്നെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
2: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
1: ഇപ്പോൾ വെറും 132 രൂപ ദിവസം മുടക്കി ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണങ്കണ്ടിയിൽ.

0: ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ. ഇപ്പോൾ വെറും 132 രൂപ ദിവസം മുടക്കി ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണുങ്കണ്ടയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ കണ്ണുങ്കണ്ടി.
2: അടുത്ത പാട്ട് ഡോസ് എന്ന ചിത്രത്തിൽ നിന്നും. പാടിയത് KS സ്വർണ, റഫീഖ് അഹമ്മദിന്റെ വരികൾ, ഗോപി സുന്ദറിന്റെ സംഗീതം.

0: ഒപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒപ്റ്റിക് അവന്യൂ.
1: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
2: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.

മകനെ, നിങ്ങൾക്കറിയുമോ, വില കുറഞ്ഞതും തരം താണതുമായ ഗൃഹോപകരണങ്ങൾ ദീർഘകാലം നിലനിൽക്കില്ല. മികച്ച ഓഫറുകളിൽ മികച്ച ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.

0: FM പ്രധാന വാർത്തകൾ. അഞ്ച് രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലെ റോമിലെത്തി. നരേന്ദ്രമോദിയുടെ സന്ദർശനം ഇന്ത്യ ഇറ്റലി തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ പുതിയ അധ്യായം സൃഷ്ടിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 16 നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ച ജി സുധാകരൻ അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യും. ലോക്ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി.ഡി സതീശൻ. മെയ് മാസത്തെ പെൻഷൻ വിതരണത്തിന് 1,070 കോടി രൂപ അനുവദിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷി ദിനമായ നാളെ രാവിലെ തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് മുഖ്യമന്ത്രി വി.ഡി സതീശന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ പ്രഭാഷണവും നടത്തുമെന്ന് KPCC അറിയിച്ചു. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട അടച്ചു. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ഈ മാസം 25 നട തുറക്കും. നിർമ്മിത ബുദ്ധിയിലധിഷ്ഠിതമായ AI അസിസ്റ്റന്റ് ഉൾപ്പെടുന്ന പുതിയ ഉപകരണങ്ങളും സിസ്റ്റങ്ങളും ഗൂഗിൾ ഉടൻ പുറത്തിറക്കുമെന്ന് ഗൂഗിൾ CEO സുന്ദർ പിച്ചേ. പുറത്തിറക്കാൻ പോകുന്ന AI ഏജന്റായ ജെമിനി സ്പാർക്ക് കമ്പനിയുടെ നിരവധി പ്രഖ്യാപനങ്ങളിലൊന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുഹമ്മദൻസ് SCയെ പരാജയപ്പെടുത്തി. ഗുവാഹട്ടിയിൽ എതിരല്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു നോർത്ത് ഈസ്റ്റിന്റെ ജയം. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.
1: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ AC വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
2: വലിയ ഡ്രം ഉള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
3: പുത്തലത്ത് കണ്ണാശുപത്രി ഗാനോപഹാരം സമർപ്പിക്കുന്നത്
4: പുത്തലത്ത് ഐ ഹോസ്പിറ്റൽ പുതിയറ കോഴിക്കോട്.

0: ഷാൻ റഹ്മാനും അനിലയും പാടിയ പാട്ട്, ചിത്രം ആട്.
1: ലോകത്തിലെ വിവിധ ടെക്നോളജികളിലുള്ള വാഷിംഗ് മെഷീനുകളുടെ വലിയ ശേഖരം കണ്ണുങ്കണ്ടിയിൽ.
2: കണ്ണുങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
3: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്.
4: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.

0: മുൻകൂട്ടിയുള്ള പരിശോധന നിങ്ങളെ അന്ധതയിൽ നിന്ന് രക്ഷിക്കും.
1: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലെ ഇവർക്കും പങ്കാളികളാകാം.
0: പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ.
1: ഗ്ലൗക്കോമ റെറ്റിന സംബന്ധമായ രോഗങ്ങളെ തിരിച്ചറിയാനുള്ള പ്രീമിയം പാക്കേജുകൾ.
0: കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ് ബാക്ക് ടു സ്കൂൾ പാക്കേജ്.
1: സ്ക്രീൻ ഉപയോഗം കൂടുതലുള്ളവർക്കും ഐ ടി പ്രൊഫഷണലുകൾക്കും വേണ്ടി സ്പെഷ്യൽ പാക്കേജ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം പാക്കേജ്.
0: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495 2744446.
2: അടുത്ത ഗാനം കർണിക എന്ന ചിത്രത്തിൽ നിന്നും ജിൽസൺ ജിനു രചിച്ച് അരുൺ വെമ്പാല ഈണം നൽകി നിഖിൽ മാത്യു ആലപിച്ച ഗാനം കേൾക്കാം.

0: എസി ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണ്ണേജ് അഥവാ ബി ടി യു ഉള്ള എസികൾ തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണങ്കണ്ടി, വലിയ ഡ്രം ഉള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
1: ചിത്രം കട്ടപ്പാടത്തെ മാന്ത്രികൻ, പാടിയത് സിബു സുകുമാരൻ, രശ്മി പണിക്കർ.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: പുത്തലത്ത് കണ്ണാശുപത്രി ഗാനോപഹാരം സമർപ്പിച്ചത്
0: പുത്തലത്ത് ഐ ഹോസ്പിറ്റൽ, പുതിയറ, കോഴിക്കോട്.
3: ആരോഗ്യജാലകം, ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
4: നമ്മളൊപ്പം അതിഥിയായിട്ടിരിക്കുന്നത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഹെമറ്റോളജി വിഭാഗത്തിൻ്റെയും ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് വിഭാഗത്തിൻ്റെയും മേധാവി ഡോക്ടർ ഷിൻഡോ ഫ്രാൻസിസ് തെക്കൂടനാണ്. സ്നേഹത്തോടെ സ്വാഗതം ചെയ്യട്ടെ ഡോക്ടറെ. നമ്മളിപ്പോൾ കാർഡിയോളജി, നെഫ്രോളജി, ന്യൂറോളജി, ഇപ്പോൾ പുതിയ റെമറ്റോളജി ഒക്കെ കേട്ടിട്ടുണ്ട്. ഹെമറ്റോളജി നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് ഡോക്ടർമാരും ആ ഒരു ഇതില്ലേ.
5: അതെ,
4: ഹെമറ്റോളജി എന്ന വിഭാഗത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം.
5: നമസ്കാരം. ഇതൊരു പുതിയ വിഭാഗമാണ്. അതായത് നമ്മളിപ്പോൾ ഒരു പുതിയതായിട്ട് ഇപ്പോൾ ഒരു ബേബി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയാം. അതായത് റീസെന്റ്ലി ആണ് ഇതിന്റെ ഒരു കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ആളുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഹെമറ്റോളജിയെ പറ്റി ഞാൻ പറയുകയാണെങ്കിൽ അതൊരു ഗ്രീക്ക് പദം, ഹെമാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഹീം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു പദം, രക്തത്തെ പ്രാതിനിധ്യം ചെയ്യുന്ന ഒരു പദമാണ് ഹെമാറ്റ്. ഹീം എന്നുള്ള പദം, ഹീം എന്ന് പറഞ്ഞാൽ രക്തം, രക്തത്തിന്റെ അസുഖങ്ങളും അതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങളുമാണ് ഹെമറ്റോളജി.
4: ഓക്കെ.
5: അപ്പൊ നമ്മുടെ ഹെമറ്റോളജി വിഭാഗം ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നത് CMC വെല്ലൂർ ഡോക്ടർ മാമൻ ചാണ്ടി സാറിന്റെ നേതൃത്വത്തിലാണ്. അവിടെയാണ് ഏറ്റവും വലിയ ഡിപ്പ. പിന്നെ ഇപ്പോൾ ഇന്ത്യ മുഴുക്കിയും ലോകമെമ്പാടും എല്ലായിടത്തും ഇത് ഹെമറ്റോളജിയെ പറ്റി കൂടുതൽ അവയർനെസ്സും അതിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുമാണ്.
4: ഇപ്പം രക്തത്തെ കുറിച്ച് നമ്മൾ അറിയുമ്പോൾ രക്തം സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും.
5: അതെ അതെ.
4: പക്ഷേ രക്തത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഇത്രയും ബുദ്ധിമുട്ടാണെന്ന് വരുന്നത്.
5: അതെ അതെ. അല്ലേ,
4: അതുപോലെ തന്നെ ഒരു ഓർഗൻ ആണെങ്കിൽ സ്പെസിഫൈഡ് ആ സ്ഥലത്താണ്. രക്തത്തെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ എല്ലാ സ്ഥലത്തും ഉണ്ട് താനും.
5: അതെ,
4: ഭയങ്കര വെല്ലുവിളികളല്ലേ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്.
5: അതെ, അതായത് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ഇന്റർ ഡിപ്പാർട്ട്മെന്റിൽ വളരെ കൂടുതലാണ്. ഈ നിസാരമായിട്ടുള്ള ഒരു രക്തക്കുറവാവട്ടെ, അതുമൂലം ഉണ്ടാവുന്ന ബാക്കി ഓർഗൻസിന്റെ സിംപ്റ്റം ആയിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ അവരുടെ അടുത്ത് സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് പോകുമ്പോഴാണ് ഓക്കെ, പ്രധാനമായിട്ടും രക്തത്തിന്റെ പ്രശ്നമാണ്. അപ്പൊ നമ്മളിപ്പോ അനീമിയ മുതലായിട്ടുള്ള നിസാര പ്രശ്നങ്ങൾ മുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലുക്കീമിയാസ്, അതിന് വേണ്ടിയിട്ടുള്ള ട്രാൻസ്പ്ലാന്റ്, അതടക്കം കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ചോടെ വരുന്നതാണ് ഈ ഹെമറ്റോളജി ഡീൽ ചെയ്യുന്ന അസുഖങ്ങളും അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും.
4: ഓക്കെ. രക്തത്തിനുണ്ടാകുന്ന അസുഖങ്ങൾ, എന്തെങ്കിലും ബ്ലഡ് ക്യാൻസറോ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ നമ്മൾ അധികം അറിയുന്നുള്ളൂ ഡോക്ടറെ. നോർമലി ഇതിനുണ്ടാകുന്ന അസുഖങ്ങളെ ഒന്ന് പറയാമോ?
5: അതായത് രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. അതായത് ഹെമറ്റോളജിയിൽ വരുന്നത് ഇപ്പൊ ക്ലിനിക്കൽ ഹെമറ്റോളജി, ഹെമറ്റോ ഓൺകോളജി ആൻഡ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്, അതാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ രക്തത്തിന്റെ അസുഖങ്ങളെ പ്രധാനമായിട്ട് രണ്ടായിട്ടാണ് തരംതിരിക്കുക, ക്യാൻസർ ആയിട്ടുള്ളതും ക്യാൻസർ അല്ലാത്തതും. അതായത് മാലിഗ്നന്റ് ആൻഡ് ബിനൈൻ. ഓക്കെ. അപ്പൊ മാലിഗ്നൻസി എന്ന് പറയുമ്പോൾ ക്യാൻസറുകൾ, പൊതുവായിട്ട് ബ്ലഡിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ മജ്ജയെ ബാധിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ കടലുകളെ ബാധിക്കുന്നതിനെ ഗ്രൂപ്പ് ചെയ്തിട്ടാണ് ഈ മാലിഗ്നന്റ് ഹെമറ്റോളജി പറയാം. വേറെ അത് അതിന്റെ പാരലായിട്ട് നമുക്ക് പറയാവുന്നത് ബിനൈൻ എന്ന് പറയും. അതായത് ക്യാൻസർ അല്ലാത്ത രക്തക്കുറവ്, സാധാ രക്തക്കുറവ് ഒരു ക്യാൻസർ അല്ലല്ലോ. നമുക്കിപ്പോ നമുക്ക് ഏറ്റവും വിളർച്ച, നമുക്ക് ഏറ്റവും സ്ത്രീകൾക്കായാലും കോമൺ ആയിട്ട് കാണുന്നതാണ് വിളർച്ച. അപ്പൊ വിളർച്ച മുതൽ ഇപ്പൊ പ്ലേറ്റ്ലെറ്റ് കൗണ്ടിങ്ങിന്റെ കുറവ്, ത്രോംബോസൈറ്റോപീനിയ, ITP മുതലായ അസുഖങ്ങൾ, അല്ലെങ്കിൽ HB പോളിസൈത്തീമ, അത് ഒരു മാലിഗ്നൻസിയിൽ വരുമെങ്കിലും ചില അതല്ലാണ്ട് സെക്കൻഡറി പോളിസൈത്തീമികൾ ഉണ്ട്. അപ്പൊ ഈ ക്യാൻസർ അല്ലെങ്കിൽ ബ്ലീഡിങ് നിൽക്കാത്ത ഹീമോഫീലിയ പോലുള്ള അസുഖങ്ങളുണ്ട്, ഇപ്പൊ അരിവാള് അസുഖങ്ങളുണ്ട് അല്ലെ, അതൊന്നും ഒരു ക്യാൻസർ അല്ല. സിക്കിൾ സെൽ അനീമിയ അല്ലെങ്കിൽ തലസീമിയ, അല്ലെങ്കിൽ ഇപ്പൊ ക്ലോട്ടിങ് ആവുന്ന ഇപ്പൊ രക്തം കട്ടുപിടിക്കുന്നു, കൂടുതലായി കട്ടുപിടിക്കുന്നു, DVT, ത്രോംബോസിസ് മുതലായിട്ടുള്ളത്. അപ്പൊ ചിലപ്പോൾ ഗർഭിണികൾക്ക് വരുന്ന പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഹെമറ്റോളജിക്കൽ ഇഷ്യൂസ് ഉണ്ട്, പ്ലേറ്റ്ലെറ്റ് കുറയാ, അനീമിയ, അങ്ങനെ മുതലായ. അപ്പൊ അതിനാണ് ബിനൈൻ ഹെമറ്റോളജി. അപ്പൊ ഇത്രയും അസുഖങ്ങളെ കവർ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹെമറ്റോളജി. അപ്പൊ പണ്ടിത്

0: പല ഡിപ്പാർട്ട്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഫിസീഷ്യൻസ് ആയിരിക്കും മാനേജ് ചെയ്യുന്നത്. ഇപ്പൊ സ്പെസിഫിക്കലി നമ്മൾ ടാർഗറ്റ് ചെയ്ത് ഹെമറ്റോളജിസ്റ്റിന്റെ അണ്ടറിലാണ്, ഇത്രയും അസുഖങ്ങൾ നമ്മൾ അതിനായിട്ടുള്ള സ്പെഷ്യലിസ്റ്റുകളാണ് നമ്മൾ.
1: BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.
2: BMHലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അത്യാധുനിക റോബോട്ട് അസിസ്റ്റഡ് സർജറി,
3: പ്രോസ്റ്റേറ്റ് ക്യാൻസർ, കിഡ്നി ട്യൂമേഴ്സ്, ബ്ലാഡർ ക്യാൻസർ, UPJ ഒബ്സ്ട്രക്ഷൻ തുടങ്ങിയവയ്ക്ക് ഏറ്റവും കൃത്യതയോടുകൂടിയ ശസ്ത്രക്രിയ,
2: ചെറിയ മുറിവ്, വളരെ കുറഞ്ഞ വേദന, പെട്ടെന്നുള്ള റിക്കവറി, ഏറ്റവും കുറഞ്ഞ ഇൻഫെക്ഷൻ റിസ്ക്.
3: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.

0: ഗാനോപഹാരം
1: 103.6 റിയൽ എഫ്എം. ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം കുരുവി പാപ്പ എന്ന ചിത്രത്തിന് വേണ്ടി മൻസൂർ ഇബ്രാഹിം, അശ്വിൻ വിജയൻ, ജോബി ജോൺ എന്നിവർ പാടിയ ഗാനം. ഗാനരചന ധന്യ പ്രദീപ്, സംഗീതം പ്രദീപ് ടോം.

ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം. ലിറ്റിൽ ഹാർട്സ് എന്ന ചിത്രത്തിന് വേണ്ടി വിജയ് യേശുദാസ്, ജൂഡിത് ആൻ എന്നിവർ പാടിയ ഗാനം. ഗാനരചന ബി കെ ഹരിനാരായണൻ, സംഗീതം കൈലാസ് മേനോൻ.

ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം. LLB എന്ന ചിത്രത്തിന് വേണ്ടി KS ചിത്ര, ഹരിശങ്കർ എന്നിവർ പാടിയ ഗാനം. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം ബിജി ബാൽ.

0: ഗാനോപഹാരം സമാപിച്ചു.
1: ഗാനോപഹാരം 103.6 Real FM.
2: ആകാശവാണി കോഴിക്കോട്.

0: നമസ്കാരം. വാർത്താജാലകത്തിന്റെ പുതിയ പതിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളും വിശേഷങ്ങളും.
1: കേരള മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതാണ് സംസ്ഥാനത്തെ ഏറ്റവും പുതിയ വാർത്ത. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിങ്കളാഴ്ച സംഘടിപ്പിച്ച ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വി ഡി സതീശൻ ഉൾപ്പെടെ 21 മന്ത്രിസഭയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. കെഎസ്ആർടിസി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര 15 മുതൽ നടപ്പാക്കാനും രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാനും ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചത് ശ്രദ്ധേയമായി. നിയമസഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാർലമെന്ററി പാർട്ടി നേതാവായി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ തെരഞ്ഞെടുത്തു. ഇതോടെ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം ചുമതലയേൽക്കും. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ വി ഡി സതീശന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പിണറായി വിജയൻ നേരിട്ടെത്തിയിരുന്നു. സംസ്ഥാനത്ത് അടുത്തയാഴ്ചയോടെ കാലവർഷമെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇത് 4 ദിവസം വരെ നേരത്തെയാവുകയോ വൈകുകയോ ചെയ്തേക്കാമെന്നും കാലാവസ്ഥാ വകുപ്പ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കഴിഞ്ഞ വർഷം മെയ് 27 പ്രവചനമെങ്കിലും 24 കാലവർഷം എത്തിയിരുന്നു. 5 രാഷ്ട്രങ്ങൾ സന്ദർശിക്കുന്ന അന്താരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നോർവേയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ് നൽകിയാണ് പ്രധാനമന്ത്രിയെ ആദരിച്ചത്. അദ്ദേഹത്തിന് ലഭിക്കുന്ന 32 അന്താരാഷ്ട്ര ബഹുമതിയാണിത്. ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷയും കപ്പൽ ഗതാഗതവും നിയന്ത്രിക്കുന്നതിന് പുതിയ നിയന്ത്രണ സമിതി രൂപീകരിച്ച് ഇറാൻ. പേർഷ്യൻ ഗൾഫ് സ്ട്രേറ്റ് അതോറിറ്റി ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചതായി ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൌൺസിൽ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിലാണ് സമുദ്രവ്യാപാരത്തെ ശക്തമായി സ്വാധീനിക്കുന്ന ഇറാന്റെ പുതിയ തന്ത്രപ്രധാന നീക്കം.

വാർത്താജാലകം ഇന്ന് വിശദമായി പരിശോധിക്കുന്നത് സംസ്ഥാനത്തെ കാലവർഷ പ്രവചനത്തെക്കുറിച്ചാണ്. മഴക്കാലത്ത് മുന്നറിയിപ്പുകൾക്കായി റേഡിയോയ്ക്ക് കാതോർക്കുന്നവരിലേക്ക് മഴയുടെയും ഇടിമിന്നലിന്റെയും ജാഗ്രതാ സന്ദേശം എത്തുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്നാണ്. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ദുരന്ത മുന്നറിയിപ്പുകൾ നൽകാനും അപകട സാധ്യതകൾ ലഘൂകരിക്കാനും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന രാജ്യത്തെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ കാർഷിക മേഖലയിലടക്കം വലിയ സംഭാവനകൾ നൽകുന്നുണ്ട്. കാലവർഷ പ്രവചനത്തെക്കുറിച്ചും വരാനിരിക്കുന്ന മഴക്കാലത്തെ ദുരന്ത പ്രതിരോധ മുന്നൊരുക്കങ്ങളെക്കുറിച്ചും കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇന്ന് കൂടുതലറിയാം. വാർത്താജാലകത്തിന്റെ ഈ പതിപ്പിൽ അതിഥിയായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരം കേന്ദ്രം ഡയറക്ടർ നീത കെ ഗോപാൽ. അങ്ങനെ വീണ്ടുമൊരു മഴക്കാലമെത്തുകയാണ്. കാലവർഷം ഇത്തവണ നേരത്തെ എത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഈ മാസം 26-ഓടെ സംസ്ഥാനത്ത് മഴ വ്യാപകമാകുമെന്നാണ് കരുതുന്നത്. പലയിടത്തും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നല്ല വേനൽ മഴ ലഭിക്കുന്നുണ്ട്. ഇടിമിന്നലിൽ മരണങ്ങളുമുണ്ടായി. വേനൽമഴ ശക്തി പ്രാപിച്ചാണോ കാലവർഷമാകുന്നതെന്ന് പലരും സംശയിക്കാറുണ്ട്. വേനൽമഴയുടെ അടിസ്ഥാനത്തിലാണോ കാലവർഷം പ്രവചിക്കുന്നതെന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാവാം. യഥാർത്ഥത്തിൽ ഇത് രണ്ടും രണ്ടാണ്. കാലവർഷം പ്രവചിക്കാൻ കാലാവസ്ഥാ വകുപ്പിന് കൃത്യമായ

0: മാനദണ്ഡങ്ങളുണ്ട്.
1: കാലവർഷവും വേനൽ മഴയും എങ്ങനെ തിരിച്ചറിയാം? വേനൽ മഴ എപ്പോഴും ഇടിയോടുകൂടിയാണ് ഉണ്ടാകുന്നത്. മിക്കവാറും അതിശക്തമായ കാറ്റും ചിലപ്പോഴെങ്കിലും ആലിപ്പഴവും ഉണ്ടാവാറുണ്ട്. ചക്രവാത ചുഴിയോ ന്യൂനമർദ്ദമോ ഇല്ലാത്ത സമയത്തിലാണെങ്കിൽ പലപ്പോഴും ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് വേനൽ മഴ പെയ്ത് മാറാറുണ്ട്. വേനൽമഴയുടെ മേഘങ്ങൾ കിഴക്ക് നിന്നും പടിഞ്ഞോറായിട്ടാണ് സഞ്ചരിക്കാറ്. നേരമറിച്ച് കാലവർഷക്കാലത്ത് മഴമേഘങ്ങൾ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്ക് സഞ്ചരിക്കുന്നു. ദിവസം മുഴുവൻ ഇല്ലെങ്കിൽ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന മഴയാണ് കാലവർഷക്കാലത്ത് ഉണ്ടാവുന്നത്. ആകാശം എപ്പോഴും മൂടിക്കെട്ടിയാണ് ഇരിക്കുന്നത്. കേരളത്തിലെയും ലക്ഷദ്വീപിലെയുമായി 14 ഒബ്സർവേറ്ററികളിലെ മഴ 10 മുതൽ പ്രത്യേകം നിരീക്ഷിക്കുന്നു. ഈ സ്ഥലങ്ങളിലെ മഴ പെട്ടെന്ന് കൂടുതലാവുകയും കേരളത്തിൽ വ്യാപകമായി അടുത്തടുത്ത 2 മഴ പെയ്യുകയും ചെയ്താൽ 2 ദിവസമാണ് കാലവർഷം വന്ന ദിവസമായി കണക്കാക്കപ്പെടുന്നത്. ഇതോടൊപ്പം തന്നെ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ഭൗമോപരിതലത്തിൽ നിന്നും 4.5 km ഉയരത്തിൽ വരെയെങ്കിലും കാണപ്പെടുകയും കേരളത്തിനോടും ലക്ഷദ്വീപിനോടും അടുത്ത് കിടക്കുന്ന അറബിക്കടൽ ഭാഗത്ത് കട്ടിയായ മേഘാവരണം ഉണ്ടാവുകയും ചെയ്താൽ മാത്രമേ കാലവർഷം ഇന്ത്യയിൽ തുടങ്ങിയതായി കണക്കാക്കപ്പെടുകയുള്ളൂ.
0: മുൻപൊക്കെ മഴക്കാലം വേനൽ ചൂടിന് ആശ്വാസം പകരുകയും കർഷകർക്ക് പ്രതീക്ഷയേകുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് പലപ്പോഴും കാലവർഷം പെയ്തൊഴിയുന്നത് ഭീതിയുടെയും ആശങ്കയുടെയും നിഴലിലാണ്. അളവിൽ കവിഞ്ഞ മഴയും ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവുമെല്ലാം ജനങ്ങൾക്ക് പേടിസ്വപ്നമായി മാറിയിരിക്കുന്നു. ഭീതിയുടെയും ആശങ്കയുടെയും മഴ ദിനങ്ങൾക്ക് പലപ്പോഴും ആശ്വാസമാകുന്നത് കാലാവസ്ഥാ പ്രവചനങ്ങളും മുന്നറിയിപ്പുകളുമാണ്. താഴെത്തട്ടിൽ വരെ വിവിധ ഭരണ നിർവഹണ സംവിധാനങ്ങളുമായി ഏകോപിച്ച് പ്രവർത്തിക്കുന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ സംവിധാനങ്ങളാണ് ദുരന്ത മുന്നറിയിപ്പുകൾ നൽകി പ്രതിരോധ സജ്ജീകരണങ്ങൾക്ക് അവസരമൊരുക്കുന്നത്.
1: ആഗോളതാപനത്തിന്റെ ഫലമായി ഭൂമിയും അന്തരീക്ഷവും ചൂട് പിടിച്ചുകൊണ്ട് കാലാവസ്ഥ സംബന്ധിയായ വിപത്തുകൾ കൂടി വരുന്നതായിട്ടാണ് ഈ അടുത്ത കാലത്തെ നിരീക്ഷണങ്ങൾ പറയുന്നത്. കേരളത്തെ സംബന്ധിച്ചോളം ഇതിൽ ഏറ്റവും പ്രധാനം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതിശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുവരുന്നത്. ദുരന്ത സാധ്യതാ മാപ്പ് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ മുതലായവയ്ക്ക് സാധ്യത കൂടുതലാണെന്ന് കാണാം. ശക്തിയായ കാറ്റും അപകട സാധ്യത കൂട്ടുന്നു. കാലാവസ്ഥ വകുപ്പ് അന്നന്നത്തെ കാലാവസ്ഥ സാഹചര്യങ്ങൾ വെച്ച് മഴ, കാറ്റ്, കടൽക്ഷോഭം മുതലായവയ്ക്ക് അതിൻ്റെ ആക്കമനുസരിച്ചുള്ള വ്യത്യസ്ത നിറങ്ങളിലുള്ള മുന്നറിയിപ്പുകളും ജാഗ്രതാ നിർദ്ദേശങ്ങളുമാണ് പുറപ്പെടുവിക്കുന്നത്. ഈ മുന്നറിയിപ്പുകളാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, സെൻട്രൽ വാട്ടർ കമ്മീഷൻ മുതലായവർ ഉപയോഗപ്പെടുത്തുന്നത്. ഈ ഏജൻസികൾ പുറപ്പെടുവിക്കുന്ന മുന്നറിയിപ്പുകളും കാലാവസ്ഥാ മുന്നറിയിപ്പുകളും എല്ലാം നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കൈമാറുന്നു. അതുകൂടാതെ കാലാവസ്ഥ വകുപ്പ് നേരിട്ട് മത്സ്യബന്ധനം, ഡാം മാനേജ്മെന്റ്, ജലസേചനം, വൈദ്യുതി, റെയിൽ, റോഡ്, വ്യോമഗതാഗതം, പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ എല്ലാ ഏജൻസികൾക്കും നേരിട്ടും ഈ മുന്നറിയിപ്പുകൾ കൈമാറാറുണ്ട്.
0: ജലസ്രോതസ്സുകളാൽ സമ്പന്നവും മഴയാൽ അനുഗ്രഹീതവുമായ കേരളക്കരയിലും കാലവർഷം എത്തുന്നതിന് തൊട്ടു മുൻപ് കടുത്ത വേനലിൽ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശങ്ങളുണ്ട്. നഗരവൽക്കരണം ഉൾപ്പെടെ വിവിധ കാരണങ്ങളാൽ ഭൂഗർഭ ജലവിതാനം കുറഞ്ഞതോടെയാണ് സംസ്ഥാനത്ത് വേനലിൽ ജലക്ഷാമം രൂക്ഷമായത്. മഴക്കാലത്തെ ജലസംരക്ഷണമാണ് ഇതിന് ഏറ്റവും മികച്ച പോംവഴി. മഴവെള്ളം സ്വാഭാവികമായി മണ്ണിലേക്കിറങ്ങാൻ സാഹചര്യമൊരുക്കി മഴക്കുഴികളും മഴവെള്ള സംഭരണികളും തയ്യാറാക്കി മഴക്കാലത്ത് ജലം സംഭരിക്കുന്നത് നാം ശീലമാക്കേണ്ടിയിരിക്കുന്നു.
1: കേരളത്തിൽ ശരാശരി 300 cm മഴയാണ് ഒരു വർഷം കിട്ടുന്നത്. അതിനാൽ മഴവെള്ള സംഭരണത്തിന് വളരെയധികം സാധ്യതയുള്ള ഒരു പ്രദേശമാണ് കേരളം. നമ്മുടെ ഒരു പഴയ രീതിയിലുള്ള ഓടുമേഞ്ഞ കെട്ടിടങ്ങളിൽ നിന്നും വളരെയധികം മഴവെള്ളം നമുക്ക് കിട്ടാറുണ്ട്. ഇങ്ങനെ കിട്ടുന്ന മഴവെള്ളം നമുക്ക് തുറന്ന കിണർ, കുളങ്ങളൊക്കെ റീചാർജ് ചെയ്യാനായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നഗരവൽക്കരണവും കാലാവസ്ഥാ വ്യതിയാനവും ഇടയ്ക്കിടെയുള്ള കുടിവെള്ളക്ഷാമം സൃഷ്ടിക്കുന്നുണ്ട്. വീടുകൾക്ക് ചുറ്റുമുള്ള ഇടങ്ങളിൽ കോൺക്രീറ്റ് ചെയ്യുന്നത് മഴവെള്ളം സ്വാഭാവികമായി മണ്ണിലേക്ക് ഊർന്നിറങ്ങുന്നതിനെ തടയുകയാണ് ചെയ്യുന്നത്. മലയോര മേഖലകളിൽ മഴവെള്ളം മണ്ണിലേക്ക് ഊർന്നിറങ്ങാതെ പെട്ടെന്ന് ഒഴുകി പോകുന്നതാണ് കുടിവെള്ളക്ഷാമത്തിനുള്ള കാരണമായി കാണുന്നത്. കേരളത്തിന് പരമ്പരാഗതമായി കുളങ്ങളും കിണറുകളും ചെറുകളും ഒക്കെ ഉള്ള ഒരു പ്രദേശമാണല്ലോ. മണലും കരിയും ഒക്കെ ഉപയോഗിച്ച് മഴവെള്ളം അരിച്ചെടുത്തത് തുറന്ന കിണറുകളിലേക്ക് നേരിട്ട് ഒഴുക്കിവിട്ട് ഭൂഗർഭ ജലവിതാനം കൂട്ടുന്നത് ഫലപ്രദമായി നമുക്കിത് ഉപയോഗിക്കാമെന്ന് തെളിഞ്ഞിട്ടുണ്ട്.
0: നഗരവൽക്കരണവും പ്രകൃതി ചൂഷണവുമെല്ലാം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രതികൂല ഫലങ്ങൾ പ്രകടമാക്കി തുടങ്ങിയിട്ട് കാലങ്ങളായി. ഈ ആഗോള പ്രതിഭാസത്തിന്റെ പ്രതിഫലനം നേരിട്ടോ അല്ലാതെയോ നാം ഓരോരുത്തരും അനുഭവിക്കേണ്ടതായി വരും. കേരളത്തിലും ഇന്ത്യയിലും കാലാവസ്ഥയിൽ കണ്ടുവരുന്ന പ്രകടമായ മാറ്റം മഴയുടെ അളവിലും പെയ്യുന്ന രീതികളിലുമാണ്. ആകെ അളവിൽ വലിയ വ്യത്യാസമില്ലെങ്കിലും കുറഞ്ഞ ഇടവേളകളിൽ ലഭിക്കുന്ന കൂടിയ മഴ മിന്നൽ പ്രളയങ്ങൾ ഉൾപ്പെടെ പ്രകൃതിക്ഷോഭങ്ങളിലേക്ക് നയിക്കുന്നു. വേനലിലാവട്ടെ താപനിലയിലെ വർധനയും ഉഷ്ണതരംഗവുമെല്ലാം ഇങ്ങ് കേരളത്തിലും പ്രകടമായി കഴിഞ്ഞു.
1: കേരളത്തിലെ കാലവർഷത്തിലെ ആകെ മഴയുടെ അളവിൽ സ്വാഭാവികമുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ കാണാണ്ട് എന്നതൊഴിച്ചാൽ വലിയ വ്യത്യാസമില്ല എന്ന് തന്നെയാണ് നിരീക്ഷണങ്ങൾ കാണിക്കുന്നത്.

0: ഇടവേളകളിൽ പെയ്യുന്ന അതിശക്തമായ മഴ പലപ്പോഴും മിന്നപ്രളയങ്ങൾക്കും നഗരപ്രദേശങ്ങളിലെ വെള്ളപ്പൊക്കത്തിനും കാരണമാകുന്നുണ്ട്. ആഗോളതാപനത്തിന്റെ ഫലമായി കേരളത്തിൽ ഉഷ്ണതരംഗവും അതിന് സമാനമായ സാഹചര്യങ്ങളാണ് ഇപ്പോൾ വേനൽക്കാലത്ത് കാണുന്നത്. കഴിഞ്ഞ 30 വർഷത്തെ താപനില അപഗ്രഥിച്ചതിൽ നിന്ന് മനസ്സിലാകുന്നത് കേരളത്തിൽ താപനില വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണതയാണ് ഉള്ളതെന്നാണ്. അതോടൊപ്പം എൽനിനോ പ്രതിഭാസവും കൂടി ചേർന്നപ്പോൾ 2016ലും 2024ലും കേരളത്തിൽ ഉഷ്ണതരംഗമുണ്ടായി. ഉഷ്ണതരംഗം കേരളത്തിൽ അത്ര സാധാരണമായ ഒരു കാലാവസ്ഥ പ്രതിഭാസമല്ല. എന്നാൽ എൽനിനോ വരുന്ന സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ചും കേരളത്തിൽ ഉഷ്ണതരംഗം ഉണ്ടായിട്ടുള്ളതാണ് ഈ അടുത്ത് ഒരു സ്ഥിതിവിശേഷം നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ആഗോളതാപനവും താപനില വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണതയും എൽനിനോ പോലെയുള്ള വർഷങ്ങളും വരുമ്പോൾ നമ്മൾക്ക് താപനിലയെപ്പറ്റിയും ശ്രദ്ധ വയ്ക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു അവസ്ഥാവിശേഷം വന്നിട്ടുണ്ട്.
1: അനുദിനം പ്രാധാന്യമേറുന്ന കാലാവസ്ഥാ പഠന രംഗത്ത് രാജ്യം കൈവരിച്ച നേട്ടങ്ങളും മുന്നേറ്റങ്ങളും ശ്രദ്ധേയമാണ്. മുൻപത്തേതിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ കൃത്യമായ പ്രവചനങ്ങളും മുന്നറിയിപ്പുകളും കുറഞ്ഞ ആവൃത്തിയിൽ ഉയർന്ന സമയപരിധിയിലേക്ക് നൽകാനാവുന്ന വിധത്തിൽ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിച്ചു കഴിഞ്ഞു. ഉപഗ്രഹങ്ങളുടെയും റഡാറുകളുടെയും സൂപ്പർ കമ്പ്യൂട്ടറുകളുടെയും എല്ലാം സഹായത്തോടെ നിലവിൽ കാലാവസ്ഥാ കേന്ദ്രങ്ങൾ നടത്തുന്ന തത്സമയ നിരീക്ഷണങ്ങളും നിഗമനങ്ങളുമെല്ലാം അടിസ്ഥാനതലത്തിൽ സാധാരണ ജനങ്ങളുടെ സുരക്ഷയും ക്ഷേമവും മുൻനിർത്തിയാണ്. കാലാവസ്ഥാ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പുറത്തിറക്കിയ വിവിധ മൊബൈൽ ആപ്ലിക്കേഷനുകളും ഈ രംഗത്ത് വിപ്ലവം തീർത്തു.
0: ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ച കാലാവസ്ഥ പ്രവചനത്തിലെ കൃത്യത കൂട്ടുവാനും അത് എല്ലാത്തരം ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുവാനും സഹായിച്ചിട്ടുണ്ട്. സാറ്റലൈറ്റ്, റഡാർ തുടങ്ങിയുള്ള നൂതന സങ്കേതങ്ങൾ, അതിശക്തമായ കമ്പ്യൂട്ടിംഗ് സിസ്റ്റം അല്ലെങ്കിൽ സൂപ്പർ കമ്പ്യൂട്ടറുകളെല്ലാം കാലാവസ്ഥ പ്രവചനത്തിൻ്റെ കൃത്യത കൂട്ടാനായിട്ട് നമ്മൾക്ക് സഹായമായിട്ടുണ്ട്. അതുപോലെ തന്നെ മൊബൈൽ ഫോണുകളുടെ വർധനവും സാമൂഹ്യ മാധ്യമങ്ങളുടെയും നവമാധ്യമങ്ങളുടെയും വർധനവും കാലാവസ്ഥ വിവരങ്ങൾ അപ്പോളപ്പോൾ ജനങ്ങളിലേക്ക് എത്താനൊരു കാരണമായി. കാലാവസ്ഥ വിവരങ്ങളും ദുരന്ത സാധ്യതാ സന്ദേശങ്ങളും കർഷകർക്കുള്ള കാലാവസ്ഥ സൂചനയും നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനായി പ്രത്യേകം ആപ്ലിക്കേഷനുകൾ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് വികസിപ്പിച്ചിട്ടുണ്ട്. കാലാവസ്ഥ വകുപ്പിന്റെ തന്നെ മൗസം ആപ്പ്, ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന്റെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ദാമിനി ആപ്പ്, കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സചേത് ആപ്പ്, കൃഷിയെ പറ്റിയുള്ള വിവരങ്ങൾ കൊടുക്കുന്ന മേഘദൂത് ആപ്പ് എന്നിവയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ആപ്പുകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് വിവിധ ഇന്ത്യൻ ഭാഷകളിൽ ഉപയോഗിക്കാമെന്നുള്ളതാണ്. കൂടാതെ ഈ ആപ്പുകൾക്ക് ഓഡിയോ മെസ്സേജസ് ആയിട്ടും അലാറമായിട്ടും ഒക്കെ ഉപഭോക്താക്കൾക്ക് മെസ്സേജുകൾ കൊടുക്കാനുള്ളൊരു സൗകര്യവും ഉണ്ട് എന്നുള്ളതാണ് ഈ ആപ്പുകളുടെ ഒരു സവിശേഷത.
1: വെയിലും മഴയും കാറ്റും മിന്നലുമെല്ലാം മുൻകൂട്ടി പ്രവചിച്ച് ദുരന്ത പ്രതിരോധ നിവാരണ പ്രവർത്തനങ്ങൾക്ക് കരുത്തേകുകയെന്ന വലിയ ദൗത്യമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിറവേറ്റുന്നത്. ഹ്രസ്വകാല പ്രവചനങ്ങളും തീവ്ര കാലാവസ്ഥാ മുന്നറിയിപ്പുകളുമെല്ലാം നൽകുന്നതിലൂടെ ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങൾ സുഗമമാകുന്നു. ഈ മുന്നറിയിപ്പ് പ്രവർത്തനങ്ങൾക്കപ്പുറം കൃഷി, വ്യോമയാനം, ജലസംരക്ഷണം, അടിസ്ഥാന സൗകര്യ വികസനം, നാവിക തുറമുഖ പ്രവർത്തനം തുടങ്ങിയവയിലും ഈ മേഖലയിലെ ഗവേഷണ പ്രവർത്തനങ്ങളിലുമെല്ലാം കാലാവസ്ഥാ വകുപ്പിന് വലിയ പങ്കുണ്ട്.
0: കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സേവനങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ദുരന്ത നിവാരണ മുന്നറിയിപ്പുകൾ തന്നെയാണ്. ചുഴലിക്കാറ്റുകൾ നേരത്തെ കണ്ടെത്തുന്നതിനും ട്രാക്ക് ചെയ്യുന്നതിനും തീരദേശത്ത് താമസിക്കുന്ന ജനങ്ങൾക്കും മത്സ്യബന്ധനവുമായി ഏർപ്പെട്ട ആളുകൾക്കും നാവികർക്കുമുള്ള മുന്നറിയിപ്പുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഉഷ്ണതരംഗങ്ങൾ, ശീതതരംഗങ്ങൾ, കനത്ത മഴ, ഇടിമിന്നൽ, പൊടിക്കാറ്റ് തുടങ്ങിയ പ്രതിഭാസങ്ങൾക്കുമുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുകളും IMD നൽകുന്നുണ്ട്. അതുപോലെ വിമാനങ്ങളുടെ സുരക്ഷിതമായ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്നതിന് നിർണായകമായ കാലാവസ്ഥാ വിവരങ്ങൾ അന്താരാഷ്ട്ര ആഭ്യന്തര വിമാനത്താവളങ്ങൾക്ക് നൽകുന്നുണ്ട്. വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകൾ നൽകുന്നതിനായി ഫ്ലഡ് മീറ്ററോളജിക്കൽ ഓഫീസുകൾ നടത്തുന്നുണ്ട്. ഇതിനു പുറമെ മഴയുടെ രാസഘടനയെപ്പറ്റിയുള്ള പഠനം, അന്തരീക്ഷത്തിലെ ഓസോണിന്റെ അളവിനെ പറ്റിയുള്ള പഠനം, അതുപോലെ ഹരിതഗ്രഹവാതങ്ങളെ പറ്റിയുള്ള നിരീക്ഷണങ്ങൾ, സൂര്യപ്രകാശത്തിന്റെ അളവ് തുടങ്ങി എല്ലാ തരത്തിലുള്ള വികിരണങ്ങളെ പറ്റിയുള്ള നിരീക്ഷണങ്ങളും പഠനങ്ങളും IMD നടത്തുന്നു. മനുഷ്യന്റെ സുരക്ഷയ്ക്കും നിലനിൽപ്പിനും വിനോദത്തിനും വേണ്ടുന്ന എല്ലാ സേവനങ്ങളും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്.
1: കേവലം മഴ മുന്നറിയിപ്പുകൾ നൽകുന്നതിലുപരി സാധാരണക്കാരുടെ ജീവിതത്തിൽ പരോക്ഷമായെങ്കിലും വലിയ സ്വാധീനം ചെലുത്തുന്ന സംവിധാനമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നൂതന സാങ്കേതിക വിദ്യയിലൂടെ കൃത്യത ഉറപ്പാക്കുന്നതിനൊപ്പം സാധാരണക്കാർക്ക് സ്വന്തം മൊബൈൽ ഫോണിൽ സേവനങ്ങൾ ലഭ്യമാക്കുന്ന നിലയിലേക്ക് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നേറ്റം മാതൃകാപരമാണ്. അടുത്തയാഴ്ച കാലവർഷം എത്തുന്നതോടെ കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ സേനയും എല്ലാം നൽകുന്ന മുന്നറിയിപ്പുകൾ കൃത്യമായി പിന്തുടരുകയാണ് ജനങ്ങളുടെ ഉത്തരവാദിത്തം. കാലവർഷം സുരക്ഷിതമാവട്ടെ.

0: വാർത്താജാലകത്തിന്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് അതിഥിയായി എത്തിയത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരം കേന്ദ്രം ഡയറക്ടർ നീത കെ ഗോപാൽ. ആശയം ഏകോപനം വൈ പി ഹബീബ് റഹ്മാൻ, അവതരണം അനിൽചന്ദ്രൻ, ശരണ്യ അനൂപ്, തയ്യാറാക്കിയത് കവിതാ കൃഷ്ണൻ. വാർത്താജാലകം ഇനി അടുത്തയാഴ്ച ഇതേ സമയം.
1: സബ്കെ ലിയെ സാമാജിക സുരക്ഷ അടൽ പെൻഷൻ യോജന മോദി ജി കാ സങ്കൽപ്
2: യോജന ഉൻ നൌജവാനോ കെ ലിയെ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്ന ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
1: അബ് തക് ഇസ് യോജന സേ 8 കറോഡ് 85 ലാഖ് സേ അധിക ലാഭാർത്ഥി ജുഡ് ചുക്കേ ഹൈ. അഗർ ആപ് ഭി 18 സേ 40 സാൽ കി ഉമ്ര കെ ഹൈ തോ മാസിക് അടൽ പെൻഷൻ സഹിത് 3 ഗ്യാരണ്ടീഡ് ഫായ്ദോ കെ ലിയെ അപ്നി ബാങ്ക് ശാഖ സേ സമ്പർക് കരേ.
3: ഏതെങ്കിലും ഒരു AC വാങ്ങിയാൽ കറണ്ട് ബില്ല് വരുമ്പോ തീർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കൾ കണ്ണും കണ്ടിയിൽ.
4: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, അത് സംരക്ഷിക്കാൻ 18,990 രൂപ മുതൽ പ്രീമിയം മോഡൽ ചിമ്മിനി ഹോബുകൾ കണ്ണും കണ്ടിയിൽ.
5: റിയൽ എഫ് എമ്മിൽ ഇനി ഹിന്ദി ചലച്ചിത്ര ഗാനം കേൾക്കാം. ആദ്യം ദിൽ ഹേ കി മാൻതാ നഹി എന്ന ചിത്രത്തിലെ ഗാനം.

0: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
1: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
0: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
2: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
3: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി EMI പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ. കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരും.
1: അതിനവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ, പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം റോജ എന്ന ചിത്രത്തിന് വേണ്ടി മിൻമിനി പാടിയ ഗാനം.

0: FM പ്രധാന വാർത്തകൾ. അടുത്ത മാസം 21-ന്റെ നീറ്റ് യു ജി പുനഃപരീക്ഷയുടെ ഒരുക്കങ്ങൾ അവലോകനം ചെയ്യാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. പരീക്ഷാ നടത്തിപ്പിൽ സുതാര്യതയും കൃത്യതയും ഉറപ്പാക്കണമെന്ന് അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സംയുക്ത പാർലമെന്ററി കമ്മിറ്റി 3 ദിവസത്തെ സന്ദർശനത്തിന് ഗുജറാത്തിൽ എത്തി. സമിതി അധ്യക്ഷൻ പി പി ചൌധരിയും സംഘവും ഗുജറാത്ത് ചീഫ് സെക്രട്ടറി, ഡി ജി പി, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമായി ഇന്ന് ഗാന്ധിനഗറിൽ കൂടിക്കാഴ്ച നടത്തും. യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ 4 ദിവസത്തെ സന്ദർശനത്തിന് ശനിയാഴ്ച ഇന്ത്യയിലെത്തും. വ്യാപാരം, പ്രതിരോധം, ഊർജ്ജം എന്നീ മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്തുകയാണ് സന്ദർശന ഉദ്ദേശം. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംസ്ഥാനതല വാർഷിക സഹവാസ ക്യാമ്പ് ഐക്യ 2026 വൈകിട്ട് തിരുവനന്തപുരത്ത് തുടക്കമാകും. വെങ്ങാനൂർ വി പി എസ് മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്യും. മൊയാരം സ്മാരക അവാർഡ് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിക്കും. രാവിലെ കണ്ണൂർ IMA ഹാളിലാണ് അവാർഡ് ദാന ചടങ്ങ്. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 34-ാം സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട്ട് തുടക്കമായി. മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ആറളം ഫാമിൽ ഗജമുക്തി ഓപ്പറേഷൻ പദ്ധതിയുടെ ഭാഗമായി ആനകളെ തുരത്തുന്ന നടപടി പുനരാരംഭിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനാണ് ഓപ്പറേഷൻ ഗജമുക്തി ആരംഭിച്ചത്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്തയിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 11 മണിക്ക്.
1: വലിയ വിലക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത്. പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ.
2: അന്തപ്പ, എത്ര തവണ നിന്നോട് പറഞ്ഞതാ, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണങ്കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണങ്കണ്ടിയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷമേ വാങ്ങാവൂന്ന്. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ വിലയും പിന്നെ ബെസ്റ്റ് സർവീസും അത് കണ്ണങ്കണ്ടിയിൽ നിന്ന് മാത്രമേ കിട്ടൂ.
0: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം വെൻഡർ ഡാനിയൽ സ്റ്റേറ്റ് ലൈസൻസ് എന്ന ചിത്രത്തിന് വേണ്ടി കേസ് ചിത്ര പാടിയ ഗാനം.

0: അന്തപ്പൻ എന്താ ഒരു മൗനം?
1: പരസ്യത്തിൽ കൊടുത്ത വലിയ ലാഭം കണ്ടിട്ടാ മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
2: കണ്ണം കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.
3: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം ജോണി ജോണി എസ് അപ്പ എന്ന ചിത്രത്തിനുണ്ട് സച്ചിൻ വാര്യർ പാടിയ ഗാനം.

ിൽ നിന്ന് വിജയിച്ച ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്ഭവനിലെ ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മന്ത്രിമാരുടെ വകുപ്പ് വിഭജന പട്ടിക മുഖ്യമന്ത്രി വി ഡി സതീശൻ ഗവർണർക്ക് സമർപ്പിച്ചു. 16 നിയമസഭയിലേക്ക് തിരഞ്ഞെടുത്ത 139 പേർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രോട്ടം സ്പീക്കറായ ജി സുധാകരനാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. മറ്റന്നാൾ രാവിലെയാണ് നിയമസഭാ സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് ഭരണപക്ഷം സ്പീക്കർ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനാർത്ഥി കോൺഗ്രസിലെ തന്നെ ഷാനിമോൾ ഉസ്മാനാണ്. LDFന്റെ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിച്ചേക്കും. രണ്ട് സ്ഥാനങ്ങളിലേക്കും സ്ഥാനാർത്ഥികളെ നിർത്തുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ലെന്ന് BJP നേതൃത്വം അറിയിച്ചു. സംസ്ഥാന മന്ത്രിസഭായോഗം അല്പസമയത്തിനകം മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേരും. ഈ മാസം 29 നിയമസഭയിൽ ഗവർണർ വായിക്കുന്ന നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരട് മന്ത്രിസഭായോഗം പരിശോധിക്കും. പ്രസംഗത്തിൽ ഉൾപ്പെടുത്തേണ്ട വിഷയങ്ങൾ അറിയിക്കാൻ ഘടകകക്ഷി നേതാക്കളോട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. മെയ് മാസത്തെ പെൻഷൻ വിതരണത്തിന് 1070 കോടി രൂപ അനുവദിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംസ്ഥാനതല വാർഷിക സഹവാസ ക്യാമ്പ് ഐക്യ 2026 വൈകിട്ട് തിരുവനന്തപുരത്ത് തുടക്കമാകും. ബംഗാനൂർ VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. ലിംഗസമത്വം എന്നതാണ് ഇത്തവണത്തെ ക്യാമ്പിന്റെ പ്രധാന വിഷയം. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത 939 പേർ 6 ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുക്കും. 25 തിങ്കളാഴ്ച വർണ്ണശബളമായ പരേഡോടുകൂടി ക്യാമ്പ് സമാപിക്കും. ബംഗ്ലാദേശിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ അസിസ്റ്റന്റ് സെക്യൂരിറ്റി പ്രോട്ടോകോൾ ഓഫീസറെ ഖുൽഷി പ്രദേശത്തെ മിഷൻ പരിസരത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. ഇന്നലെ രാവിലെയാണ് സംഭവമെന്ന് പോലീസ് പറഞ്ഞു. ഹരിയാന സ്വദേശിയായ നരേന്ദ്രാണ് മരിച്ചതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രാഥമിക പരിശോധനയിൽ അസ്വാഭാവികതകളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം മരണകാരണം കൃത്യമായി അറിയാമെന്നും പോലീസ് അറിയിച്ചു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ 4 ദിവസത്തെ സന്ദർശനത്തിന് ശനിയാഴ്ച ഇന്ത്യയിലെത്തും. വ്യാപാരം, പ്രതിരോധം, ഊർജ്ജം എന്നീ മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്തുകയാണ് സന്ദർശന ഉദ്ദേശ്യം. അദ്ദേഹത്തിന്റെ ആദ്യ ഇന്ത്യാ സന്ദർശനമാണിത്. ന്യൂഡൽഹിയിൽ ഓസ്ട്രേലിയ, ജപ്പാൻ, US എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ക്വാഡ് ഗ്രൂപ്പിന്റെ യോഗം ഈ മാസം 26 നടത്തുമെന്നും മാർക്കോ റൂബിയോ യോഗത്തിൽ പങ്കെടുക്കുമെന്നും ന്യൂഡൽഹിയിലെ US എംബസി അറിയിച്ചു. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജാപ്പനീസ് വിദേശകാര്യമന്ത്രി മൊട്ടേഗി തോഷിമിറ്റ്സു എന്നിവർ പങ്കെടുക്കുന്ന യോഗത്തിൽ വിദേശകാര്യമന്ത്രി ഡോ S.ജയശങ്കർ അധ്യക്ഷനാകും. രാജ്യത്തെ റെയിൽവേ വൈദ്യുതീകരണം 99.6% പൂർത്തിയായതായി റെയിൽവേ അറിയിച്ചു. രാജ്യത്ത് 69,873 കിലോമീറ്ററിലധികം വൈദ്യുതീകരണമാണ് സാധ്യമായത്. മാർച്ച് മാസത്തോടെ ബ്രോഡ്ഗേജ് ശൃംഖലയുടെ സമ്പൂർണ്ണ വൈദ്യുതീകരണവും ഇന്ത്യ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്ത്യയ്ക്കിപ്പോൾ യൂറോപ്യൻ യൂണിയൻ, UK, അമേരിക്ക എന്നിവിടങ്ങളിലെ പ്രധാന റെയിൽ സംവിധാനങ്ങളെക്കാൾ മുന്നിലാണ്. അടുത്ത മാസം 21 നടത്തുന്ന നീറ്റ് UG പുനഃപരീക്ഷയുടെ ഒരുക്കങ്ങൾ അവലോകനം ചെയ്യാൻ കേന്ദ്രമന്ത്രി ധർമ്മപ്രധാന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. പരീക്ഷ നടത്തിപ്പിൽ സുതാര്യതയും കൃത്യതയും ഉറപ്പാക്കണമെന്നും മുൻപ് നടന്ന പരീക്ഷാ പ്രക്രിയയിൽ കണ്ടെത്തിയ എല്ലാ പോരായ്മകളും പൂർണ്ണമായി പരിഹരിച്ചായിരിക്കണം പുനഃപരീക്ഷ നടത്തേണ്ടതെന്നും ഉദ്യോഗസ്ഥർക്ക് ധർമ്മേന്ദ്രപ്രധാൻ കർശന നിർദ്ദേശം നൽകി. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മഹാത്മാഗാന്ധിയുടെ ഹൈപ്പർ റിയലിസ്റ്റിക് 3D അവതാർ ഡൽഹിയിലെ പ്രധാനമന്ത്രി സംഗ്രഹാലയിൽ ഇന്നു മുതൽ സന്ദർശകർക്കായി തുറന്നുകൊടുക്കും. സന്ദർശകർക്ക് മഹാത്മാഗാന്ധിയുടെ 3D അവതാറുമായി സംവദിക്കാൻ സാധിക്കും. ആശയവിനിമയത്തിനും സന്ദർശക സംതൃപ്തിക്കും വേണ്ടി മ്യൂസിയം നൂതന സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് സംഗ്രഹാലയ അധികൃതർ അറിയിച്ചു. നേരത്തെ സർദാർ വല്ലഭായ് പട്ടേലിന്റെയും മുൻ രാഷ്ട്രപതി APJ അബ്ദുൾ കലാമിന്റെയും AI പവേർഡ് ഹോളോ ബോക്സ് ഇൻസ്റ്റലേഷനുകൾ മ്യൂസിയത്തിൽ ആരംഭിച്ചിരുന്നു. 2 മണ്ഡലങ്ങളിൽ മത്സരിച്ച് ജയിച്ച പുതുച്ചേരി മുഖ്യമന്ത്രി എൻ രംഗസ്വാമി മംഗലം മണ്ഡലം നിലനിർത്തി തട്ടഞ്ചാവടി നിയമസഭാ മണ്ഡലത്തിലെ MLA സ്ഥാനം രാജിവെച്ചു. ഇതോടെ ഈ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി. മണ്ഡലം ഒഴിഞ്ഞുകിടക്കുന്ന വിജ്ഞാപനം പുതുച്ചേരി ഗവൺമെന്റ് ഗസത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷി ദിനമായ നാളെ രാവിലെ തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ പ്രഭാഷണവും നടത്തുമെന്ന് KPCC അറിയിച്ചു. KPCC പ്രസിഡന്റും മന്ത്രിയുമായ സണ്ണി ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന അനുസ്മരണ സമ്മേളനത്തിൽ മന്ത്രി രമേശ് ചെന്നിത്തല, പാർട്ടി ഭാരവാഹികൾ, മുതിർന്ന നേതാക്കൾ, MLA മാർ തുടങ്ങിയവർ പങ്കെടുക്കും.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 ആകാശവാണിയിലും

ദൂരദർശനിലും പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇരു രാജ്യങ്ങളുടെയും സഹകരണം ശക്തിപ്പെടുത്തുന്നതിലാണ് ഇറ്റലി സന്ദർശനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 2025-2029 സംയുക്ത നയതന്ത്ര പദ്ധതിയും സന്ദർശനത്തിൽ അവലോകനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 34-ാം സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട്ട് തുടക്കമായി. മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിനിധി സമ്മേളനം ഇന്നും തുടരും. ഉച്ചകഴിഞ്ഞ് ചേരുന്ന സാംസ്കാരിക സമ്മേളനം കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ ഉദ്ഘാടനം ചെയ്യും. നാളെ രാവിലെ 10 ചേരുന്ന വനിതാ സമ്മേളനം ഡെപ്യൂട്ടി മേയർ എസ് ജയശ്രീ ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിൽ നിന്ന് പ്രകടനം ആരംഭിക്കും. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റായി എ പി ജോസിനെയും ജനറൽ സെക്രട്ടറിയായി ആർ രഘുനാഥൻ നായരെയും വീണ്ടും തിരഞ്ഞെടുത്തു. കെ സദാശിവൻ നായരാണ് ട്രഷറർ. കോഴിക്കോട് കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിന്റെ ഹീറ്റ് ആക്ഷൻ പ്ലാനിന്റെ ഭാഗമായി കൂടരഞ്ഞി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഹീറ്റ് ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി ഷിബു ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ചൂട് കാരണമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം, പ്രാഥമിക ചികിത്സ, നിർജ്ജലീകരണത്തിനെതിരായ മുൻകരുതലുകൾ, വയോജനങ്ങൾ, കുട്ടികൾ, ഗർഭിണികൾ, തൊഴിലാളികൾ തുടങ്ങി അതീവ ജാഗ്രത ആവശ്യമായ വിഭാഗങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ ഹീറ്റ് ക്ലിനിക്കിലൂടെ ലഭ്യമാക്കും. കണ്ണൂർ ആറളം ഫാമിൽ ഗജമുക്തി ഓപ്പറേഷൻ പദ്ധതിയുടെ ഭാഗമായി ആനകളെ തുരത്തുന്ന നടപടി പുനരാരംഭിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനാണ് ഓപ്പറേഷൻ ഗജമുക്തി ആരംഭിച്ചത്. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുഹമ്മദൻസ് എസ്സിയെ പരാജയപ്പെടുത്തി. ഗോഹട്ടിയിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു നോർത്ത് ഈസ്റ്റിന്റെ ജയം. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്തയിലാണ് മത്സരം. മൊയാരം സ്മാരക അവാർഡ് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിക്കും. രാവിലെ കണ്ണൂർ IMA ഹാളിലാണ് അവാർഡ് ദാന ചടങ്ങ്. തുടർന്ന് കണ്ണൂർ AKG ഹാളിൽ CPIM നേതാവ് പി ജയരാജന്റെ സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന പുസ്തകം പിണറായി വിജയൻ പ്രകാശനം ചെയ്യും. കോംഗോയിൽ എബോള ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 136. രാജ്യത്തിന്റെ കിഴക്കൻ ഭാഗത്ത് വൈറസ് കൂടുതൽ പടരുകയാണെന്ന് ആരോഗ്യമന്ത്രി റോജർ കാമ്പ അറിയിച്ചു. ഔദ്യോഗിക കണക്കനുസരിച്ച് രാജ്യത്ത് 543 സംശയാസ്പദമായ കേസുകളും 32 സ്ഥിരീകരിച്ച കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ലോക മെട്രോളജി ദിനം. ദൈനംദിന ജീവിതത്തിൽ അളവ് തൂക്കത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. മെട്രോളജി നയരൂപീകരണത്തിൽ വിശ്വാസം വളർത്തിയെടുക്കുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. മധ്യ സുഡാൻ വെസ്റ്റ് കോർഡോഫാൻ പ്രവിശ്യയിലെ ഗുബൈഷ് നഗരത്തിൽ ഡ്രോൺ ആക്രമണത്തിൽ 28 പേർ കൊല്ലപ്പെട്ടു. 12-ലധികം പേർക്ക് പരിക്കേറ്റു. സംഭവത്തിന്റെ ഉത്തരവാദിത്വം അർദ്ധസൈനിക വിഭാഗങ്ങൾക്കാണെന്ന് ദി എമർജൻസി ലോയേഴ്സ് ആരോപിച്ചു. എന്നാൽ സൈന്യം സിവിലിയന്മാരെയോ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറുകളെയോ ലക്ഷ്യമിടുന്നില്ലെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ധനം നിറയ്ക്കുന്നതിനിടെ മാർക്കറ്റിന് സമീപം 2 RSF യുദ്ധവാഹനങ്ങൾ ഒരു സൈനിക ഡ്രോൺ കൊണ്ട് വാഹനങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കുകയായിരുന്നുവെന്നും സിവിലിയന്മാർക്ക് പരിക്കേൽക്കാതെ അകത്തുള്ളവരെ കൊല്ലുകയായിരുന്നുവെന്നും ഇവർ പറഞ്ഞു. ബറാക്ക ആണവ നിലയത്തെ ലക്ഷ്യമിട്ട ഡ്രോണുകൾ ഇറാഖിൽ നിന്നാണെന്ന് UAE പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. നേരത്തെ അൽ ദഫ്ര മേഖലയിലെ ബറാക്ക ആണവ നിലയത്തിന്റെ പരിധിയിൽ ഡ്രോണുകളുടെ ആക്രമണത്തിൽ ഇലക്ട്രിക്കൽ ജനറേറ്ററിന് തീപിടിച്ചിരുന്നു. ആർക്കും പരിക്കില്ലെന്നും ആണവ വികിരണമില്ലെന്നും അധികൃതർ സ്ഥിരീകരിച്ചു. നിർമ്മിത ബുദ്ധിയിലധിഷ്ഠിതമായ AI അസിസ്റ്റന്റ് ഉൾപ്പെടുന്ന പുതിയ ഉപകരണങ്ങളും സിസ്റ്റങ്ങളും ഗൂഗിൾ ഉടൻ പുറത്തിറക്കുമെന്ന് ഗൂഗിൾ CEO സുന്ദർ പിച്ചൈ അറിയിച്ചു. പുറത്തിറക്കാൻ പോകുന്ന AI ഏജന്റായ ജെമിനി സ്പാർക്ക് കമ്പനിയുടെ നിരവധി പ്രഖ്യാപനങ്ങളിൽ ഒന്നാണെന്നും ഏജന്റ് ജെമിനി യുഗത്തിൽ ഗൂഗിൾ ഉറച്ചു നിൽക്കുന്നുവെന്നും സുന്ദർ പിച്ചൈ പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

0: ഇപ്പോൾ വെറും 132 രൂപ ദിവസം മുടക്കിൽ ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണങ്കണ്ടയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രമ്മുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി
1: റീഗൽ ജ്വല്ലേഴ്സ്.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
3: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
4: കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 75 രൂപ വർദ്ധിച്ച് 14,375 രൂപയ്ക്കും പവന് 115,000 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലറി ഗോൾഡ് റേറ്റ് കേൾക്കാം.

0: നാളെ രാവിലെ 10:30.
1: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ. റീഗൽ ജ്വല്ലേഴ്സ്.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില.
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
4: പ്രിയ ഗീതം.
0: പ്രിയഗീതം പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇപ്പോൾ മുതൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾക്കായി വിളിച്ചു തുടങ്ങാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0495236671746. മറ്റൊരു നമ്പർ 2366176. ഒരു മൊബൈൽ നമ്പർ കൂടിയുണ്ട്, 9447444800. ആദ്യം ജോമോന്റെ സുവിശേഷങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി അഭയ് ജോധ്പൂർക്കർ, മെറിൻ ഗ്രിഗറി എന്നിവർ പാടിയ ഗാനം കേൾക്കാം.

0: വേഗം ടിഫിൻ പാക്ക് ചെയ്യൂ. രാജു, മൊബൈൽ വിടൂ.
1: ചേച്ചി, ബാങ്കിന്റെ നമ്പർ വേണം, റീഫണ്ട് വന്നില്ലെന്നേ. എട്ടി, ഇപ്പൊ തന്നെ കോൾ ചെയ്യാം ചേച്ചി.
0: നമ്പർ നോക്കാതെയോ? പലപ്പോഴും തട്ടിപ്പുകാർ ബാങ്കിന്റെ വ്യാജ വെബ്സൈറ്റും വ്യാജ നമ്പറും കൊണ്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തും.
1: അപ്പൊ ശരിയായ നമ്പർ
0: ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ കാർഡിലോ കാണും.
1: ചേച്ചി എന്നെ രക്ഷിച്ചു,
0: പണിയിൽ നിന്നല്ല.
1: ചെയ്തോളാം. RBI പറയുന്നു,
2: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
3: റിഫ്രഷ് ആവാൻ കൂൾ ഓഫറുകളുമായി ഇന്ന് മൈ ജി ഡേ നൈറ്റ് സെയിൽ.
4: തിരഞ്ഞെടുത്ത റെഫ്രിജറേറ്ററുകൾക്ക് ഇന്ന് 73% വരെ വിലക്കിഴിവ്.
3: സിംഗിൾ ഡോർ, ഡബിൾ ഡോർ, സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്ററുകളെല്ലാം മെഗാ ഡീലിൽ.
4: ഓഫർ ഇന്ന് 12 മണി മുതൽ രാത്രി 12 വരെ മാത്രം.
3: മൈ ജി ഡേ നൈറ്റ് സെയിൽ, നിങ്ങളുടെ തൊട്ടടുത്ത മൈ ജി ഫ്യൂച്ചറിൽ.
5: പ്രിയ ഗീതം.
6: പ്രിയഗീതത്തിൽ ഇനി വട്ടപ്പാറപ്പോയിൽ നിന്ന് ശ്യാമൾ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. കാര്യസ്ഥൻ എന്ന ചിത്രത്തിനുവേണ്ടി ബെന്നി ദയാലും സംഘവും പാടിയ ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം ബെർണി ഇഗ്നീഷ്യസ്.

0: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ എസികൾ വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
1: വലിയ ഡ്രം ഉള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
2: പ്രിയ ഗീതം.
3: പ്രിയഗീതത്തിൽ ഇനി പാലാഴിയിൽ നിന്നും സന്ധ്യ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം കായംകുളം കൊച്ചുണ്ണി, പാടിയത് വിജയ് യേശുദാസ്, ശ്രേയാ ഘോഷാൽ. ഗാനരചന ശോഭിൻ, കനങ്കാട്ട്, സംഗീതം ഗോപി സുന്ദർ.

0: ചാടി ഗജപടിവിലമർന്ന്.
1: വാഷിംഗ് മെഷീനുകളിൽ 71% വരെ വില കിഴിവുമായി മൈ ജി ഡേ നൈറ്റ് സെയിൽ ഇന്ന്.
2: ഫുള്ളി ഓട്ടോമാറ്റിക് ഫ്രണ്ട് ലോഡ് ടോപ്പ് ലോഡ് മോഡലുകൾ എല്ലാം സൂപ്പർ ഡീലിൽ.
1: കൂടാതെ ഡിഷ് വാഷറുകളിൽ 60% വരെ കിഴിവും.
2: ഓഫർ ഇന്ന് 12 മണി മുതൽ രാത്രി 12 വരെ മാത്രം.
1: മൈ ജി ഡേ നൈറ്റ് സെയിൽ മൈ ജി ഫ്യൂച്ചറിൽ മാത്രം.
3: പ്രിയ ഗീതം.
4: ഗീതത്തിൽ ഇനി കേൾക്കാം. അയാൾ കഥ എഴുതുകയാണ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ആനക്കുളത്ത് നിന്നും പ്രേമലീല.

0: സാംസങ് ഗാലക്സി വാച്ചിനും ബഡിനും ഇത്രയും വില കുറവോ? ഇല്ല, എനിക്കിത് വിശ്വസിക്കാൻ കഴിയില്ല.
1: സ്മാർട്ട് വാച്ച്, ബഡ്സ്, സ്പീക്കർ, ഹോം തിയേറ്റർ, ഐടി ആക്സസറീസ്, പേഴ്സണൽ കെയർ ഐറ്റംസ് എന്നിവയ്ക്ക് 79% വരെ വില കുറവ്.
0: ഓഫർ 12 മുതൽ രാത്രി 12 വരെ മാത്രം.
1: മൈ ജി ഡേ നൈറ്റ് സെയിൽ, മൈ ജി ഫ്യൂച്ചറിൽ മാത്രം.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസം ആർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
4: ഹവാക്കർ പാദരക്ഷകൾ കയ്യൊപ്പ് സമർപ്പിക്കുന്നത്
5: ഹവാക്കർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
4: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
6: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടൂളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
2: പ്രിയ ഗീതം.
3: പ്രിയ ഗീതത്തിൽ ഇനി പെരുമഴക്കാലം എന്ന ചിത്രത്തിനു വേണ്ടി അഫ്സൽ പാടിയ ഗാനം കേൾക്കാം. ഗാനരചന കൈതപ്രം, സംഗീതം എം ജയചന്ദ്രൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ഒളവണ്ണയിൽ നിന്നും ആഷിഖ്.

പ്രിയഗീതത്തിൽ ഇനി പെരുമഴക്കാലം എന്ന ചിത്രത്തിനു വേണ്ടി അഫ്സൽ പാടിയ ഗാനം കേൾക്കാം. ഗാനരചന കൈതപ്രം, സംഗീതം എം ജയചന്ദ്രൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ഒളവണ്ണയിൽ നിന്നും ആഷിഖ്.

0: FM പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രി മേജർ ജനറൽ BC ഖണ്ഡൂരിയുടെ നിര്യാണത്തിൽ അനുശോചിച്ചു. രാജ്യത്തെ ജനങ്ങളെ സേവിക്കുന്നതിന് ജീവിതം സമർപ്പിച്ച നേതാവും പ്രഗത്ഭനായ സൈനികനും ഭരണാധികാരിയുമായിരുന്നു ഖണ്ഡൂരിയെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിലാണ് ഇറ്റലി സന്ദർശനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2025-2029 സംയുക്ത നയതന്ത്ര പദ്ധതിയും സന്ദർശനത്തിൽ അവലോകനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 16 നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്ത 139 പേർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രോടേം സ്പീക്കറായ ജി സുധാകരനാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. ജൂൺ 1 സ്കൂൾ തുറക്കുന്നതിന് വിപുലമായ തയ്യാറെടുപ്പുകൾ അവസാനഘട്ടത്തിലാണെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ. സ്കൂൾ പ്രവേശനോത്സവം ഉൾപ്പെടെ മുന്നൊരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തതായും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. മധ്യ സുഡാൻ വെസ്റ്റ് കോർഡോഫാൻ പ്രവിശ്യയിലെ ഗുബേഷ് നഗരത്തിൽ ഡ്രോൺ ആക്രമണത്തിൽ 28 പേർ കൊല്ലപ്പെട്ടു. 12-ലധികം പേർക്ക് പരിക്കേറ്റു. കൊങ്കോയിൽ എംബോള ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 136 ആയി. രാജ്യത്തിന്റെ കിഴക്കൻ ഭാഗത്ത് വൈറസ് കൂടുതൽ പടരുകയാണെന്ന് ആരോഗ്യമന്ത്രി റോജർ കാംബ അറിയിച്ചു. കണ്ണൂർ ആറളം ഫാമിൽ ഗജമുക്തി ഓപ്പറേഷൻ പദ്ധതിയുടെ ഭാഗമായി ആനകളെ തുരത്തുന്ന നടപടി പുനരാരംഭിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനാണ് ഓപ്പറേഷൻ ഗജമുക്തി ആരംഭിച്ചത്. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുഹമ്മദൻസ് SCയെ പരാജയപ്പെടുത്തി. ഗോഹട്ടിയിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു നോർത്ത് ഈസ്റ്റിന്റെ ജയം. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.
1: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: റിയൽ FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും യുവ ചോയ്സിലേക്ക് സ്വാഗതം. ഇഷ്ടഗാനങ്ങൾക്കായി വാട്സ്ആപ്പ് സന്ദേശം അയക്കാം. അയക്കേണ്ട നമ്പർ പറയുന്നു, 9400024440. നമ്പർ ഒരിക്കൽ കൂടി, 9400024440. യുവ ചോയ്സിലെ ആദ്യ ഗാനം കാന്താര എന്ന ചിത്രത്തിനു വേണ്ടി സായി വിഘ്നേഷ് പാടിയത്.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: യുവ ചോയ്സിലെ
1: പൂവത്തിൻ കീഴിൽ നിന്നും ലീന രാജേഷും രാജേഷ് കൈതേരിയും ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവെട്ടം. യേശുദാസ് പാണ്ടി ഗാനം, ഗാനരചന ONV കുറുപ്പ്, സംഗീതം ജോൺസൺ.

0: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
1: നാളെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
1: മൈ ജി.

0: जरूरी हर पल चंदन का एहसास।
1: युवर चॉइस ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: താമരശ്ശേരി ഫേമസ് ടെയിലേഴ്സിൽ നിന്നും അനൂപ്, അൻസാർ, രജീഷ്, സുമേഷ്, ദിനേശൻ, വിശ്വൻ എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ് ഇനി യുവ ചോയ്സിൽ. ചിത്രം ക്ഷണക്കത്ത്, ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ശരത്, കെ എസ് ചിത്ര പാടിയ ഗാനം.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ഇനി കേൾക്കാം കക്കട്ടിൽ നിന്നും അഞ്ജു, സീനിയ, ബിന്ദു എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. ചിത്രം ഒരു മെയ് മാസ പുലരിയിൽ. യേശുദാസും ചിത്രയും പാടിയ ഗാനം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം രവീന്ദ്രൻ.

വയനാട് ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഹോമിയോ ആശുപത്രി ഡിസ്പെൻസറി പ്രൊജക്ടുകളിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് തസ്തികയിലെ താൽക്കാലിക ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. SSLCയും NCP CCP യോഗ്യതയുമുള്ള 45 വയസ്സിൽ താഴെയുള്ളവർക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാം. ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, തിരിച്ചറിയൽ രേഖ, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുമായി മറ്റന്നാൾ രാവിലെ 10:30 കൽപ്പറ്റ സിവിൽ സ്റ്റേഷൻ A ബ്ലോക്ക്

0: ഇല്ലെ ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിലെത്തണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പറയുന്നു 0493-620-59-49.
1: 2026-28 അധ്യയന വർഷത്തേക്കുള്ള ബി എഡ് ഡി എൽ എഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089-00-9905.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: പാഥേയം എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെടുന്നു വയനാട് അമ്പലവയൽ സ്വദേശി മിസ്സരിയെയും ലാമിയെയും. ചിത്രപാടിയ ഗാനം ഗാനരചന കൈതപ്രം, സംഗീതം രവി ബോംബെ.

0: എസി ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണ്ണേജ് അഥവാ ബിടിയുയിലുള്ള എസികൾ തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണുംകണ്ടി വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണുംകണ്ടി.
1: മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സർട്ടിഫൈഡ് ജനറൽ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. താൽപ്പര്യമുള്ള പ്ലസ് ടു യോഗ്യതയുള്ളവർ മെയ് 26-നകം അപേക്ഷിക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9495999704.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: കൊക്കല്ലൂരിൽ നിന്നും സവിത ആവശ്യപ്പെട്ട ഗാനം. ഇനി യുവർ ചോയ്സിൽ 10 കൽപ്പനകൾ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രേയ ഘോഷൽ പാടിയത്. ഗാനരചന റോയ് പുറമാടം, സംഗീതം മിഥുൻ ഈശ്വർ.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാടകം സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്, മൈ ജി.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: പയ്യോളിൽ നിന്നും റീത്ത ആവശ്യപ്പെട്ട ഗാനമാണിനി. ചിത്രം ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി. യേശുദാസ് പാടിയ ഗാനം, ഗാനരചന ഷിപു ചക്രവർത്തി, സംഗീതം രവീന്ദ്രൻ.

0: മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. പ്ലസ് ടു വിജയത്തിനൊപ്പം ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നഴ്സിംഗ് പാസ്സായവർക്കും കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഉള്ളവർക്കും അപേക്ഷിക്കാം. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. പ്രതിമാസം പരമാവധി 20,000 രൂപ വരെയായിരിക്കും വേതനം. ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും ആധാർ കാർഡിന്റെ പകർപ്പും സഹിതം നാളെ രാവിലെ 10:30 ആശുപത്രി ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. ഫോൺ നമ്പർ പറയുന്നു: 0942666439.
1: ഏതെങ്കിലും ഒരു AC വാങ്ങിയാൽ കറണ്ട് ബില്ല് വരുമ്പോ ഫേർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കൾ കണ്ണും കണ്ടിയിൽ.
2: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, അത് സംരക്ഷിക്കാൻ 18,990 രൂപ മുതൽ പ്രീമിയം മോഡൽ ചിമ്മിനി ഹോബുകൾ കണ്ണും കണ്ടിയിൽ.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: ശിവപ്രസാദ് പാലത്ത് ആവശ്യപ്പെട്ട ഗാനമാണിനി ചിത്രം മാലേയം. ചിത്രപാടിയ ഗാനം ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ശരത്.

0: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
1: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി EMI പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ. കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: കട്ടിപ്പാറയിൽ നിന്നും മഞ്ജുവും സന്തോഷം ആവശ്യപ്പെട്ട ഗാനമാണ് ഇനി യുവ ചോയ്സിൽ. ചിത്രം കുടുംബവിശേഷം. യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ബിച്ചു തിരുമല. സംഗീതം ജോൺസൺ.

0: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
1: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
0: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: ക്ലാസ് പുതിയ ഗോൾസ്,
3: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
3: ഇന്ന് തന്നെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
2: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
4: കേസ് ചിത്ര പാടിയ ഗാനം, ചിത്രം നാളെ ഞങ്ങളുടെ വിവാഹം. ഗാനരചന ചുനക്കര രാമൻ കുട്ടി, സംഗീതം ശ്യാം. ഈ ഗാനം ആവശ്യപ്പെട്ടത് മീനു ബാബു കൊമേരി.

0: യുവ ചോയ്സിലെ ഇന്നത്തെ അവസാന ഗാനം ചിത്രം ഒരു മറവത്തൂർ കനവ്. ഈ ഗാനം ആവശ്യപ്പെട്ടത് പയ്യോളിൽ നിന്നും സവിത. യേശുദാസും പുഷ്പവനം കുപ്പസ്വാമിയും പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.
1: യുവ ചോയ്സ് ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: വാഷിംഗ് മെഷീനുകളിൽ 71% വരെ വില കിഴിവുമായി മൈ ജി ഡേ നൈറ്റ് സെയിൽ ഇന്ന്.
2: ഫുള്ളി ഓട്ടോമാറ്റിക് ഫ്രണ്ട് ലോഡ് ടോപ്പ് ലോഡ് മോഡലുകൾ എല്ലാം സൂപ്പർ ഡീലിൽ.
1: കൂടാതെ ഡിഷ് വാഷറുകളിൽ 60% വരെ കിഴിവും.
2: ഓഫർ ഇന്ന് 12 മുതൽ രാത്രി 12 വരെ മാത്രം.
1: മൈ ജി ഡേ നൈറ്റ് സെയിൽ മൈ ജി ഫ്യൂച്ചറിൽ മാത്രം.
0: എഫ്എം പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കാൻ പുറപ്പെടുവിച്ച വിജ്ഞാപനം റദ്ദ് ചെയ്യാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പദ്ധതി റദ്ദാക്കിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. കെയറയിലുമായി ബന്ധപ്പെട്ട കേസുകളുടെ സ്വഭാവമനുസരിച്ച് പിൻവലിക്കാൻ നിർദ്ദേശം നൽകിയതായും വി ഡി സതീശൻ. കെയറയിൽ മഞ്ഞക്കുട്ടികൾ നീക്കം ചെയ്യാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 2026 ഓഗസ്റ്റ് 31 അവസാനിക്കുന്ന എല്ലാ പി എസ് സി റാങ്ക് പട്ടികകളുടെയും കാലാവധി നവംബർ 30 വരെ ദീർഘിപ്പിക്കും. ഇത് പി എസ് സിയോട് ശുപാർശ ചെയ്യാനും മന്ത്രിസഭായോഗം തീരുമാനമെടുത്തു. കണ്ണൂരിൽ മൊയ്യാരത്ത് ശങ്കരൻ സ്മാരക പുരസ്കാരം മുൻമന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ സമ്മാനിച്ചു. ഗാന്ധിയൻ ആശയങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന വ്യക്തിയാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളിയെന്ന് പിണറായി വിജയൻ പറഞ്ഞു. എറണാകുളം മലയിടും തുരുത്തിൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം കുടിയൊഴിപ്പിക്കൽ നടപടിക്കെതിരെ ജനങ്ങളുടെ പ്രതിഷേധം. കോടതി നിർദ്ദേശപ്രകാരം താമസക്കാരെ ഒഴിപ്പിക്കുന്നതിന് അഡ്വക്കേറ്റ് കമ്മീഷനും പോലീസും സ്ഥലത്തെത്തി. കണ്ണൂർ ജില്ലയിൽ ഡെങ്കിപ്പനിയടക്കം പനി ബാധിതരുടെ എണ്ണം കൂടുന്നതായി റിപ്പോർട്ട്. ഈ വർഷം ജനുവരി മുതൽ ജില്ലയിൽ 42,376 പേരാണ് പനി ബാധിച്ച് വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടിയത്. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 960 രൂപ കൂടി. 116,120 രൂപയായി. ഗ്രാമിന് 14,515 രൂപ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. എഫ് എം പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം കാസർഗോഡ് സെർവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കാൻ പുറപ്പെടുവിച്ച വിജ്ഞാപനം റദ്ദാക്കി. 2026 ഓഗസ്റ്റ് 31 അവസാനിക്കുന്ന എല്ലാ പി എസ് സി റാങ്ക് പട്ടികകളുടെയും കാലാവധി നവംബർ 30 വരെ നീട്ടി. 16 നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്തു. ജൂൺ 1 സ്കൂൾ തുറക്കുന്നതിന് വിപുലമായ തയ്യാറെടുപ്പുകൾ അവസാനഘട്ടത്തിലെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. തിരുവനന്തപുരം കാസർഗോഡ് സെർവർ ലൈൻ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കാൻ പുറപ്പെടുവിച്ച വിജ്ഞാപനം റദ്ദു ചെയ്യാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ മന്ത്രിസഭാ യോഗത്തിന് ശേഷം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പദ്ധതി റദ്ദാക്കിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. കെ റെയിലുമായി ബന്ധപ്പെട്ട കേസുകളുടെ സ്വഭാവമനുസരിച്ച് അവ പിൻവലിക്കാൻ നിർദ്ദേശം നൽകിയതായും വി ഡി സതീശൻ വ്യക്തമാക്കി. സെർവർ ലൈന് സ്ഥാപിച്ച മഞ്ഞക്കുറ്റികൾ നീക്കം ചെയ്യാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. 2026 ഓഗസ്റ്റ് 31 അവസാനിക്കുന്ന എല്ലാ പി എസ് സി റാങ്ക്

0: പട്ടികകളുടെയും കാലാവധി നവംബർ 30 വരെ ദീർഘിപ്പിക്കാനും ഇത് PSCയോടെ ശുപാർശ ചെയ്യാനും തീരുമാനമെടുത്തു. UDF മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിഷൻ 2031 എന്ന പേരിൽ ഉടൻ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പത്മ പുരസ്കാരത്തിന് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ സബ് കമ്മിറ്റി രൂപീകരിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. കൊല്ലത്ത് ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ച വേണുവിന്റെ കുടുംബത്തിന് 500,000 രൂപ നൽകാനും രാവിലെ ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഹൈക്കോടതിയിലെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായെ നിയമിക്കാനും തീരുമാനമെടുത്തു. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിനോട് റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അക്കാര്യം പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്നും VD സതീശൻ അറിയിച്ചു. 16th നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ച ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്ഭവനിലെ ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മന്ത്രിമാരുടെ വകുപ്പ് വിഭജന പട്ടിക മുഖ്യമന്ത്രി VD സതീശൻ ഗവർണർക്ക് സമർപ്പിച്ചു. 16th നിയമസഭയിലേക്ക് തിരഞ്ഞെടുത്ത 139 പേർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രോട്ടം സ്പീക്കറായ ജി സുധാകരനാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. മറ്റന്നാൾ രാവിലെയാണ് നിയമസഭാ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് ഭരണപക്ഷം സ്പീക്കർ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനാർത്ഥി കോൺഗ്രസിലെ തന്നെ ഷാനിമോൾ ഉസ്മാനാണ്. LDFന്റെ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിച്ചേക്കും. രണ്ട് സ്ഥാനങ്ങളിലേക്കും സ്ഥാനാർത്ഥികളെ നിർത്തുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ലെന്ന് BJP നേതൃത്വം അറിയിച്ചു. June 1 സ്കൂൾ തുറക്കുന്നതിന് വിപുലമായ തയ്യാറെടുപ്പുകൾ അവസാനഘട്ടത്തിലാണെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ അറിയിച്ചു. സ്കൂൾ പ്രവേശനോത്സവം ഉൾപ്പെടെ മുന്നൊരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തതായും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. സ്കൂളുകളിലെ ശുചിത്വവും സുരക്ഷയും ഉറപ്പാക്കാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും PTAയുടെയും സഹകരണത്തോടെ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. 80% പാഠപുസ്തകങ്ങളുടെ വിതരണം സംസ്ഥാനത്ത് പൂർത്തിയായതായും ശേഷിക്കുന്ന പുസ്തകങ്ങൾ ഈ മാസം 31 കുട്ടികൾക്ക് എത്തിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാലയങ്ങളുടെ പരിസരങ്ങളിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കി കുട്ടികളുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ലക്ഷദ്വീപ് ഭരണകൂടത്തിന് കീഴിലെ എല്ലാ സ്കൂളുകളും വേനലവധിക്ക് ശേഷം June 5 തുറക്കുമെന്ന് വിദ്യാഭ്യാസ ഡയറക്ടർ M. ഭരണി അറിയിച്ചു. സ്കൂൾ തുറക്കുന്ന ദിവസം എല്ലാ അധ്യാപകരും അനധ്യാപകരും സ്കൂളുകളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്നും June 5 മുതൽ June 9 വരെ ദിവസങ്ങൾ സ്കൂളുകളിലെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതിന് വിനിയോഗിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. June 10 മുതലായിരിക്കും റെഗുലർ ക്ലാസുകൾ ആരംഭിക്കുന്നത്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയുമായി കൂടിക്കാഴ്ചയ്ക്ക് കാത്തിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യ ഇറ്റലി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി എന്ന വിഷയത്തിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലെ സഹകരണം എങ്ങനെ ശക്തിപ്പെടുത്താം എന്നതിലാണ് ഇറ്റലി സന്ദർശനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 2025-2029 സംയുക്ത തന്ത്രപരമായ പ്രവർത്തന പദ്ധതിയും അവലോകനം ചെയ്യുമെന്നും ബഹുരാഷ്ട്രവാദത്തിനും ആഗോള ഭക്ഷ്യസുരക്ഷയ്ക്കും ഇന്ത്യയുടെ പ്രതിബദ്ധത ശക്തിപ്പെടുത്തുന്ന ഐക്യരാഷ്ട്രസഭ ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആസ്ഥാനവും സന്ദർശിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ 4 സന്ദർശനത്തിന് ശനിയാഴ്ച ഇന്ത്യയിലെത്തും. വ്യാപാരം, പ്രതിരോധം, ഊർജ്ജം എന്നീ മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്തുകയാണ് സന്ദർശനോദ്ദേശം. അദ്ദേഹത്തിന്റെ ആദ്യ ഇന്ത്യാ സന്ദർശനമാണിത്. ന്യൂഡൽഹിയിൽ ഓസ്ട്രേലിയ, ജപ്പാൻ, US എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ക്വാഡ് ഗ്രൂപ്പിന്റെ യോഗം ഈ മാസം 26 നടത്തുമെന്നും മാർക്കോ റൂബിയോ യോഗത്തിൽ പങ്കെടുക്കുമെന്നും ന്യൂഡൽഹിയിലെ US എംബസി അറിയിച്ചു. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജാപ്പനീസ് വിദേശകാര്യമന്ത്രി മൊട്ടേഗി തോഷിമിറ്റ്സു എന്നിവർ പങ്കെടുക്കുന്ന യോഗത്തിൽ വിദേശകാര്യമന്ത്രി ഡോ S. ജയശങ്കർ അധ്യക്ഷനാകും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദക്ഷിണ കൊറിയൻ പ്രതിരോധമന്ത്രി അഹ്ങ് ഗ്യൂമായി സിയോളിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ദക്ഷിണ കൊറിയ പ്രതിരോധം, തന്ത്രപരമായ സഹകരണം എന്നിവ കൂടുതൽ ആഴത്തിലാക്കാനും പ്രാദേശിക സമാധാനം, സ്ഥിരത, സാങ്കേതിക സഹകരണം എന്നിവയിൽ സഹകരിക്കുന്ന കാര്യവും ഇരുവരും ചർച്ച ചെയ്തു. പ്രതിരോധ സൈബർ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് കരാറുകൾ രണ്ട് രാജ്യങ്ങളും പരസ്പരം കൈമാറി. കണ്ണൂർ ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണം കൂടുന്നു. മഴ കനത്തു തുടങ്ങിയതോടെ ഡെങ്കിപ്പനി ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും KO ശശിധരൻ.
1: ഈ വർഷം ജനുവരി മുതൽ ജില്ലയിൽ 42,376 പേരാണ് പനി ബാധിച്ച് വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടിയത്. 692 പേർ കിടത്തി ചികിത്സയും തേടി. നിലവിൽ ജില്ലയിൽ 237 ഡെങ്കി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 3 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്തത് മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്തിലാണ്. 22 കേസുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അഴീക്കോട്, എടക്കാട്, കുന്നോത്തുപറമ്പ് എന്നിവിടങ്ങളിലാണ് ഡെങ്കിപ്പനി മരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കണ്ണൂർ കോർപ്പറേഷനിൽ

0: 17 ചെങ്ങളായി, ചപ്പാരപ്പടവ് എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ 12, മട്ടന്നൂർ നഗരസഭയിൽ 11, പിണറായിൽ 10, വേങ്ങാട് 9, തലശ്ശേരി നഗരസഭയിലും ആറളം ഗ്രാമപഞ്ചായത്തിലും 8 വീതവും ഉളിക്കലിൽ 7 കേസുകളുമാണ് ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വീട്ടിലും പരിസരങ്ങളിലും കൊതുക് വളരുന്ന സാഹചര്യം ഇല്ല എന്ന് ഉറപ്പുവരുത്തണമെന്നും മാലിന്യങ്ങൾ ഉറവിടങ്ങളിൽ തന്നെ നിർമ്മാർജ്ജനം ചെയ്യണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്തയിലാണ് മത്സരം. നാട്ടുമാങ്ങകളുടെ രുചിയും പാരമ്പര്യവും വരും തലമുറയ്ക്കായി കാത്തുസൂക്ഷിക്കുകയാണ് പാലക്കാട്ട് ശ്രീകൃഷ്ണപുരം വലമ്പിളിമംഗലത്തെ മൂർത്തിയെടുത്ത മനയിൽ ശങ്കരൻ നമ്പൂതിരി. 741 വ്യത്യസ്ത മാവിനങ്ങളാണ് ശങ്കരൻ നമ്പൂതിരിയുടെ ശേഖരത്തിലുള്ളത്. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
2: 1976 മുതൽ ആരംഭിച്ച തന്റെ പരിസ്ഥിതി സൌഹൃദ കൃഷിയിലൂടെ നാശത്തിന്റെ വക്കിലെത്തിയിരുന്ന 100 മാവിനങ്ങളെയാണ് ശങ്കരൻ നമ്പൂതിരി സംരക്ഷിച്ച് വളർത്തിയെടുത്തിരിക്കുന്നത്. അമേരിക്ക, പാകിസ്ഥാൻ, ഓസ്ട്രേലിയ, ചൈന, ജപ്പാൻ, തായ്ലാന്റ്, മലേഷ്യ തുടങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാവിനങ്ങൾ മുതൽ കേരളത്തിന്റെ തനത് നാട്ടുമാങ്ങകൾ വരെ ഈ ശേഖരത്തിലുണ്ട്. ഇന്ത്യയിലെ ഭൂപ്രദേശ സൂചിക പദവി ലഭിച്ച 22 ഇനം മാങ്ങകളിൽ 17 ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട്. മാവിനങ്ങളുടെ ഒരു വലിയ ജീൻ ബാങ്ക് സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശങ്കരൻ നമ്പൂതിരി മാമ്പഴ രുചികൾ തേടിയുള്ള യാത്ര തുടരുന്നത്.
1: സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 34 സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട് തുടരുന്നു. ഉച്ചകഴിഞ്ഞ് ചേരുന്ന സാംസ്കാരിക സമ്മേളനം കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ ഉദ്ഘാടനം ചെയ്യും. നാളെ രാവിലെ ചേരുന്ന വനിതാ സമ്മേളനം ഡെപ്യൂട്ടി മേയർ എസ് ജയശ്രീ ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് പ്രകടനം ആരംഭിക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷി ദിനമായ നാളെ രാവിലെ തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ പ്രഭാഷണവും നടത്തുമെന്ന് KPCC അറിയിച്ചു. KPCC പ്രസിഡന്റും മന്ത്രിയുമായ സണ്ണി ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന അനുസ്മരണ സമ്മേളനത്തിൽ മന്ത്രി രമേശ് ചെന്നിത്തല, പാർട്ടി ഭാരവാഹികൾ, മുതിർന്ന നേതാക്കൾ, MLA തുടങ്ങിയവർ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. തിരുവനന്തപുരം കാസർഗോഡ് സിൽവർലൈൻ പദ്ധതി റദ്ദാക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കാൻ പുറപ്പെടുവിച്ച വിജ്ഞാപനം റദ്ദാക്കി. 2026 ഓഗസ്റ്റ് 31 അവസാനിക്കുന്ന എല്ലാ PSC റാങ്ക് പട്ടികകളുടെയും കാലാവധി നവംബർ 30 വരെ നീട്ടി. 16 നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി G സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്തു. June 1 സ്കൂൾ തുറക്കുന്നതിന് വിപുലമായ തയ്യാറെടുപ്പുകൾ അവസാനഘട്ടത്തിലെന്ന് മന്ത്രി N ഷംസുദ്ദീൻ. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

FM പ്രധാന വാർത്തകൾ. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയുമായി കൂടിക്കാഴ്ചയ്ക്ക് കാത്തിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ഇറ്റലി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രി അഹൻഗ്യുവുമായി സിയോളിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ദക്ഷിണ കൊറിയ പ്രതിരോധം, തന്ത്രപരമായ സഹകരണം എന്നിവ കൂടുതൽ ആഴത്തിലാക്കാനും പ്രാദേശിക സമാധാനം, സ്ഥിരത, സാങ്കേതിക സഹകരണം എന്നിവയിൽ സഹകരിക്കുന്ന കാര്യവും ഇരുവരും ചർച്ച ചെയ്തു. UDF മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിഷൻ 2031 എന്ന പേരിൽ ഉടൻ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പത്മ പുരസ്കാരത്തിന് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ സബ് കമ്മിറ്റി രൂപീകരിച്ചതായും മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിന് ശേഷം അറിയിച്ചു. സിൽവർ ലൈൻ പദ്ധതി വിജ്ഞാപനം റദ്ദു ചെയ്യാൻ സംസ്ഥാന ഗവൺമെന്റ് എടുത്ത തീരുമാനം സ്വാഗതാർഹമെന്ന് കേരളയിൽ വിരുദ്ധ സമരസമിതി നേതാക്കൾ. രാവിലെ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് പദ്ധതി റദ്ദാക്കാൻ തീരുമാനമെടുത്തത്. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് DMR മുൻ ചെയർമാൻ E.ശ്രീധരൻ. ഇത് നേരത്തെ എടുക്കേണ്ടതായിരുന്നുവെന്നും ബദൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 34th സംസ്ഥാന സമ്മേളനം കോഴിക്കോട് തുടരുന്നു. ഉച്ചകഴിഞ്ഞ് ചേരുന്ന സാംസ്കാരിക സമ്മേളനം കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ഉദ്ഘാടനം ചെയ്യും. ലക്ഷദ്വീപ് ഭരണകൂടത്തിന് കീഴിലെ എല്ലാ സ്കൂളുകളും വേനലവധിക്ക് ശേഷം June 5 തുറക്കുമെന്ന് വിദ്യാഭ്യാസ ഡയറക്ടർ M.ഭരണി. സ്കൂൾ തുറക്കുന്ന ദിവസം അധ്യാപകരും അനധ്യാപകരും സ്കൂളുകളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്തയിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: റിയൽ എഫ്എമ്മിൽ ഇനി ഗാനോത്സവം പരിപാടിയാണ്. ഇഷ്ടഗാനങ്ങൾക്കായി വിളിച്ചു തുടങ്ങാൻ വിളിക്കേണ്ട ഫോൺ നമ്പർ പറയുന്നു: 0495236617 236617. മറ്റൊരു നമ്പർ 9447444800. ഗാനോത്സവത്തിലെ ആദ്യ ഗാനം ആ രാത്രി എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയത്. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ഇളയരാജ.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: മാനന്തവാടിയിൽ നിന്നും സുജിത്ത് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം സർഗം. യേശുദാസ് പാടിയ ഗാനം. ഗാനരചന യൂസഫിലേക്ക് ചേരി. സംഗീതം ബോംബെ രവി.

0: നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
2: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
3: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
4: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
5: തുഷാരം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും എസ് പി ബാലസുബ്രഹ്മണ്യം, കൗസല്യ എന്നിവർ പാടിയ ഗാനമാണ്. ഈ ഗാനം ആവശ്യപ്പെട്ടത് രജീഷ് മാഹി. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം ശ്യാം.

0: യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
0: പുത്തലത്ത് കണ്ണാശുപത്രി.
3: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
1: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
0: കൊക്കല്ലൂരിൽ നിന്നും ജയശ്രീ, സുധ എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണിനി. ചിത്രം ആമി, ശ്രേയഘോഷലും വിജയ് യേശുദാസും പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം എം ജയചന്ദ്രൻ.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടൂളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: പന്തീരങ്കാവ് മാത്രയിൽ നിന്നും രമ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ട ഗാനമാണിനി. ചിത്രം പ്രഭു. യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ഏറ്റുമാനൂർ ശ്രീകുമാർ. സംഗീതം ശങ്കർ ഗണേശ്.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിൽ ഇനി കേൾക്കാം വടകരയിൽ നിന്നും ഇന്ദുകൃഷ്ണ ആവശ്യപ്പെട്ട ഗാനം. ചിത്രം April 19. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം രവീന്ദ്രൻ. യേശുദാസ് പാടിയ ഗാനം.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: പള്ളിയിൽ നിന്നും വിളിച്ച കുഞ്ഞു ശ്രോതാവ്, റിയൽ എഫ്എമ്മിന്റെ കുഞ്ഞു ശ്രോതാവ് ദിവിൻ ശങ്കറിന്റെ ഇഷ്ടഗാനമാണിനി. ഗാനോത്സവത്തിൽ കടുവ എന്ന ചിത്രത്തിന് വേണ്ടി അതുൽ പാടിയ ഗാനം. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം ജേക്സ് ബിജോയ്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: മാഹിയിൽ നിന്നും പ്രജിഷ ആവശ്യപ്പെട്ട ഗാനമിനി. ചിത്രം സ്വാഗതം. ജി വേണുഗോപാൽ പാടിയ ഗാനം. ഗാനരചന ബിച്ചു തിരുമല. സംഗീതം രാജാമണി.

0: കണ്ണങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് കണ്ണങ്കണ്ടി ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ.
1: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്
2: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി മലാപ്രമ്പ കോഴിക്കോട്.
1: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
3: ഗാനോത്സവത്തിന്റെ അടുത്ത ശ്രോതാവ് കുന്ദമംഗലത്ത് നിന്നും സരോജിനിയാണ്. ഇഷ്ടഗാനം കായലും കയറും എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം KV മഹാദേവൻ.

0: ഗാനോത്സവം
1: പറമ്പിൽ ബസാറിൽ നിന്നും രാമചന്ദ്രൻ ആവശ്യപ്പെട്ട ഗാനമാണ്. ചിത്രം അഗ്നി, ഗാനരചന ശകുന്തള, സംഗീതം എ ടി ഉമ്മർ, സുശീല പാടിയ ഗാനം.

മന്ദമംഗലത്ത് കൊയിലാണ്ടിൽ നിന്നും സജി ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഇനി ചിത്രം എതിരാളികൾ. വാണി ജയറാം പാടിയ ഗാനം. ഗാനരചന രാമകൃഷ്ണൻ നായർ. സംഗീതം എ ടി ഉമർ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: അല്പസമയത്തിനുള്ളിൽ മിഡ് ഡേ ന്യൂസ് ഡൽഹി റിലേ.

0: ആകാശവാണി
1: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 24-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, ശ്രീകുമാർ മുഖത്തല, മീന നെവിൽ, ആൻസി ടി കെ കുണ്ടറ. സംവിധാനം പി എ ബിജു.
2: മർമ്മലഡോവ് മരണമടഞ്ഞു. കുതിരവണ്ടിക്കടിയിൽപ്പെട്ടാണോ അതോ ജീവിതത്തിന്റെ വണ്ടിച്ചക്രങ്ങൾക്കടിയിൽ ഞെരിഞ്ഞമർന്നോ? വിപ്ലവപൂർവ്വ റഷ്യയിലെ വിപത്കാലങ്ങളിലാണ് മർമ്മലഡോവും ദാരിദ്ര്യം വഴിമുട്ടിച്ച വിദ്യാർത്ഥി റസ്കോൾനിക്കോവും പരിചയപ്പെടുന്നത്. പലിശക്കാരി അലിയോവിനെ കൊല്ലാനുള്ള നിക്കോവിൻ്റെ പദ്ധതികൾക്ക് പദം വന്നത് മർമ്മലഡോവിൻ്റെ ജീവിതകഥകൾ കൂടി കേട്ടിട്ടാണ്. നിക്കോവ് കൊലപാതകയാണെന്ന് അയാൾ തന്നെ പറഞ്ഞല്ലാതെ മറ്റാരും അറിയില്ലെന്നായിരിക്കുന്നു. അലിയോവിനയുടെ ശിരസ്സു പിളർത്തിയ കോടാലി നിക്കോവിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ അടക്കം ചെയ്ത ഓർമ്മപ്പേടകത്തെയും പിളർത്തുന്നു. വിഭ്രാന്തിയിൽ നിക്കോവ് വിളിച്ചു പറഞ്ഞവയിൽ കൊന്നതും കൊള്ളമുതൽ ഒളിപ്പിച്ചതുമെല്ലാം ചിതറിക്കിടപ്പുണ്ട്. പക്ഷേ അസുഖമാണെന്ന് കൂട്ടുകാരൻ റസുമഹീൻ, ഭ്രാന്തല്ലേ എന്ന് ഡോക്ടർ സോസിമോഫ്, കഥയറിയാതെ ആട്ടം കാണുന്ന പോലീസ് സെമറ്റോഫ്. പക്ഷേ അകലെയൊരു വലയം നിക്കോവിനെ ചുറ്റാൻ അനങ്ങിത്തുടങ്ങിയോ? മറുവഴിയിൽ സ്നേഹത്തിൻ്റെ കരവലയം ചുറ്റാൻ 3 വർഷമായി മകനെ പിരിഞ്ഞിരിക്കുന്ന അമ്മയും പെങ്ങളും നിക്കോവിനെ തേടിയെത്തുന്നു.

0: റസുമഹിൻ, നീ പന്തയത്തിൽ ജയിച്ചു എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ വന്നത്. എനിക്ക് വല്ലാത്ത ക്ഷീണം.
1: എന്തു പറ്റി നിക്കോ? ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കാം. നിനക്ക് വല്ലാത്ത ക്ഷീണമുണ്ടെങ്കിൽ ഞാൻ നിന്റെ കൂടെ വീട്ടിലേക്ക് വരാം.
0: അതെന്തായാലും വേണ്ട.
1: അതെന്താ?
0: അപ്പോൾ നിന്റെ അതിഥികൾ എന്തു ചെയ്യും? ഇപ്പൊ പുറത്തേക്ക് എത്തി നോക്കിയ ആ ചുരുണ്ട മുടിയുള്ള ആളാരാണ്?
1: അയാളോ? ദൈവത്തിന് മാത്രം അറിയാം. അമ്മാവിന്റെ ഏതോ പഴയ സുഹൃത്താണെന്ന് തോന്നുന്നു. ചിലപ്പോ ക്ഷണിക്കാതെ വന്നതാകാം. ഞാൻ അമ്മാവനെ അവരോടൊപ്പം ഇരുത്തിയിരിക്കുകയാണ്. നീ പറ്റിയ സമയത്ത് വന്നു. ഞാനേ ഡോക്ടറെ വിളിക്കട്ടെ? നമ്മുടെ സുഹൃത്ത് ആ സോസിമോവിനെ വിളിക്കട്ടെ?
0: അമ്മാവന്റെ നേതൃത്വത്തിൽ പ്രകൃതിയായി മദ്യസേവ നടക്കുകയാണല്ലോ. റസ്മുഹിനും കഴിച്ചിട്ടുണ്ട്. ഇവിടുന്ന് എത്രയും വേഗം പോകുന്നതാണ് നല്ലത്.
2: ഓ, റസ്കോൾനിക്കോ എത്തിയോ?
3: എന്താ വല്ലാതിരിക്കുന്നത്? നിങ്ങൾക്കിപ്പോ ഉറക്കം അത്യാവശ്യമാണ്. നിങ്ങൾ വേഗം പോയി കിടന്ന് ഉറങ്ങും. ആ കൈ ഇങ്ങ് തരൂ. രാത്രിയിൽ കഴിക്കുന്നതിന് വേണ്ട മരുന്നും എടുക്കാൻ മറക്കരുത്. അങ്ങനെ ചെയ്യില്ലേ? ഞാനത് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരു പൊടി. എന്താ, അത് കൊണ്ടുപോയിക്കൂടെ?
0: കൊണ്ടുപോകാം.
3: നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നല്ല രണ്ട് പൊടി തന്നെ കൊണ്ടുപോകാം.
0: ഇങ്ങ് തന്നേക്കൂ.
3: റസുമിഹിൻ, നിങ്ങൾ നിക്കോവിനെ വീട്ടിൽ കൊണ്ടുപോയി ആക്കാമെന്ന് പറഞ്ഞത് നല്ല കാര്യം. എന്തൊക്കെ മാറ്റം സംഭവിക്കുമെന്ന് നാളെ നോക്കാം. ഇന്ന് വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. ഉറക്ക പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം, സമയമുണ്ടല്ലോ. റസുമിഹിൻ, നിങ്ങളോടൊരു സ്വകാര്യം പറയട്ടെ.
0: ചേബി കടിച്ചു മുറുക്കിയാണല്ലോ. എന്റെ അസുഖവിവരമാണോ പറഞ്ഞത്?
1: ഹേയ്, അത് ഞങ്ങൾ തമ്മിലുള്ള സ്വകാര്യം. ഇനി എല്ലാം അമ്മാവൻ നോക്കിക്കോളും. നമ്മൾ രണ്ടും മാത്രം വീണ്ടും അല്ലേ. എടാ, നീ എവിടെയൊക്കെ ആയിരുന്നു കറക്കം?
0: എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ.
1: ആ വാ, നടക്കാം. നമ്മൾ ഇറങ്ങാൻ പോകുന്ന സമയത്ത് ഡോക്ടർ എന്റെ കാതിൽ മന്ത്രിച്ചത് എന്താണെന്ന് നിനക്ക് മനസ്സിലായോ?
0: ഇല്ല, എന്താ കാര്യം?
1: നിനക്ക് ഭ്രാന്തിന്റെ ആരംഭമാണെന്ന് അയാൾക്ക് സംശയം. ഞാനത് വിശ്വസിക്കില്ല. ഒന്നാമത്, അയാളുടെ മൂന്നിരട്ടി ബുദ്ധി നിനക്കുണ്ട്. രണ്ടാമത്, നീ അയാളുടെ പ്രാകൃതമായ ആശയത്തെ ചൊല്ലി പ്രശ്നമുണ്ടാക്കുന്നില്ല. മൂന്നാമത്, ശസ്ത്രക്രിയയിൽ പ്രത്യേക പ്രാവീണ്യം നേടിയിരിക്കുന്ന ആ മനുഷ്യന് മാനസിക രോഗങ്ങളുടെ ഒരു തരം ഭ്രാന്താണ്.
0: ഇതെല്ലാം അയാൾ എങ്ങനെ അറിഞ്ഞു?
1: ഇന്ന് സെമറ്റോബിനെ നീ കണ്ടോ?
0: കണ്ടു.
1: ആ, അതാണ് പ്രശ്നം. അയാൾ ഇന്ന് നടന്നതെല്ലാം അവിടെ വിളമ്പി. ആളതിനകത്ത് ഇരിപ്പുണ്ട്.
0: അയാൾ എന്തൊക്കെ പറഞ്ഞു?
1: വിഡ്ഢിത്തമാണ് എങ്കിലും സെമറ്റോബിനെ സൂക്ഷിക്കുന്നത് നല്ലതാ. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. എനിക്ക് തോന്നുന്നു ആ ലൂഷിനാണ് ഇതിന്റെ പിന്നിലെ സൂത്രധാരൻ. നീ പോലീസ് സ്റ്റേഷനിൽ ബോധം കെട്ടത് വെച്ച് മുതലെടുക്കുകയാണ് അയാളിപ്പോ.
0: ഞാനിപ്പോൾ ബോധം കെട്ടത് അടച്ചിട്ട മുറിയിലെ ചായത്തിന്റെ ഗന്ധം കൂടിയായപ്പോൾ നിവൃത്തിയില്ലാതായി.
1: അത് വിശദീകരിക്കണ്ടല്ലോ. ചായത്തിന്റെ ഗന്ധം മാത്രമല്ല, നിനക്ക് പനിയുമായിരുന്നല്ലോ. ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നീ സെമറ്റോവിനെ ഒന്ന് പേടിപ്പിച്ചു. നീ വീണ്ടും സത്യാവസ്ഥ ബോധ്യപ്പെടുത്തി. നീ അക്ഷരാർത്ഥത്തിൽ അയാളെ തകർത്തു. അയാൾ നിന്നെ വീണ്ടും

0: കാണാനിരിക്കുകയാണ്. പെർഫിറി പെട്രോവിച്ചും നിന്നെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു.
1: പെട്രോവിച്ച്, അതാരാ?
0: രഹസ്യ പോലീസിന്റെ തലവൻ.
1: പെട്രോവിച്ച്, അയാൾ എന്തിനാ എന്നെ കാണുന്നത്?
0: ഇത്രയും ബുദ്ധിരാക്ഷസനായ ഒരുത്തനെ അയാൾക്ക് കാണണമെന്ന്.
1: വരികയാണ്, എല്ലാവരും എന്നെ തേടി വരികയാണ്. ഓരോരുത്തരായി വരട്ടെ.

0: ആരാ?
1: റസ്കോൾനിക്കോവിന്റെ മുറിയല്ലേ?
0: അതെ.
1: അവൻ ഇവിടെ ഇല്ലേ?
0: ഇല്ല.
1: എവിടെ പോയി?
2: അസുഖമാണെന്ന് അറിഞ്ഞിട്ട് വന്നതാ.
0: ആരാ?
1: നീ ആരാ?
0: നസ്താസിയ, നിക്കോവിന്റെ സഹായി. ഇവിടെ എല്ലാ കാര്യങ്ങളും ഞാനാ നോക്കുന്നത്.
1: ഹോ, ജോലിക്കാരി അല്ലേ?
0: മനസ്സിലായില്ല, ആരാ?
1: ഞാൻ അവന്റെ അമ്മ. ഇതവന്റെ സഹോദരി ഡോണിയ.
0: സോണിയ?
1: സോണിയയല്ല, ഡോണിയ. മനസ്സിലായോ? ഡോണിയ എന്റെ ഇളയ മകൾ.
0: മനസ്സിലായേ.
1: അവൻ എങ്ങനാ പനി പിടിച്ചേ? നീ ആഹാരമൊന്നും സമയത്തിന് വെച്ച് കൊടുക്കുന്നില്ല അല്ലേ?
0: ഞാനുള്ളതുകൊണ്ടാണ്.
1: ഓ, ജീവിച്ചു പോകുന്നതെന്ന് പറയാൻ തുടങ്ങുകയല്ലേ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്.
2: ഈ മുറിയുടെ ഉടമസ്ഥ ഇവിടെ വരാറുണ്ടോ?
0: വരാറുണ്ട്, ഇപ്പോഴില്ല. ഞാൻ അവിടുത്തെ ജോലിക്കാരിയാ.
1: അവരുടെ മോളോ? അവൾ മരിച്ചില്ലേ?
0: ചിലപ്പോൾ ഭക്ഷണം നിർബന്ധിച്ച് എന്റെ കയ്യിൽ അവിടുന്ന് തന്നുവിടും.
1: കൂട്ടായിട്ട് ആരുണ്ട് എന്റെ മോന്?
0: രസ്മഹിൻ, പ്രിയപ്പെട്ട ചങ്ങാതിയാ. പിന്നൊരു ഡോക്ടറുണ്ട്, സോസിമോ. ഇന്നൊരു പാലുകാച്ചുണ്ട്, രസ്മഹിന്റെ പുതിയ വീട്. അവിടെ പോയതായിരിക്കും.
1: എവിടെ പോകുന്നെന്ന് പറയാറില്ലേ?
0: ഇല്ല, ഞാൻ പറഞ്ഞതാ കട്ടിലേന്ന് എഴുന്നേക്കരുതെന്ന്. പിച്ചും പേയും പറയുവാ. രണ്ടു മൂന്ന് ദിവസമായിട്ട് തീരെ വയ്യ. രാവിലെ ഇറങ്ങിപ്പോയതാ, ഇതുവരെ എത്തിയിട്ടില്ല.
1: അപ്പോ നീയാ അവന് കൂട്ട്?
0: പകല് ഭക്ഷണം കൊണ്ടുവരും, രാത്രി അങ്ങ് പോകും.
1: അവൻ സാധാരണ ചെറുപ്പക്കാരനല്ല, എന്റെ മോനാ. ഇനി രണ്ടു വർഷം കൂടി പഠിച്ചിട്ട് യൂണിവേഴ്സിറ്റി പ്രൊഫസർ ആകാനുള്ളവനാ, ചില്ലറക്കാരനല്ല.
0: അറിയാം, എനിക്കറിയാമേ.
1: എന്തറിയാമെന്നാ നിനക്ക്?
0: എനിക്കറിയാം അമ്മേ, നിക്കോവിന് എന്ത് സ്നേഹമാണെന്നോ അമ്മേ.
1: അവൻ എന്റെ മോനാ.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 24-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, ഡോക്ടർ സോസിമോവ് ശ്രീകുമാർ മുഖത്തല, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, നസ്താസിയ ആൻസി ടി കെ കുണ്ടറ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ആഗ്രഹം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സുജാതയും പാടിയത്. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം എ ടി ഉമർ.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അനൂപ് ജലോട്ടയും ആശാ ഭോസ്ലെയും പാടിയ ഗസലുകൾ കേൾക്കാം.

ആശ ഭോസ്ലെയും അനൂപ് ജലോട്ടയും പാടിയ ഗസലുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായന പ്രക്ഷേപണം വൈകുന്നേരം 4:45.

FM പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഇറ്റലി ബന്ധം അഭൂതപൂർവമായ വളർച്ച കൈവരിച്ചതായി ഇരു നേതാക്കളും. തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച എല്ലാ വിജ്ഞാപനങ്ങളും മരവിപ്പിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. 2026 ഓഗസ്റ്റ് 31-നകം കാലാവധി അവസാനിക്കുന്ന എല്ലാ PSC റാങ്ക് ലിസ്റ്റുകളുടെയും കാലാവധി നവംബർ 30 വരെ നീട്ടാൻ PSCക്ക് ശുപാർശ ചെയ്യാനും മന്ത്രിസഭ തീരുമാനിച്ചു. UDF പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ വിഷൻ 2031 പദ്ധതി നടപ്പാക്കാനും തീരുമാനം. 16th കേരള നിയമസഭയുടെ പ്രോ ടൈം സ്പീക്കറായി മുതിർന്ന MLA ജി സുധാകരൻ ചുമതലയേറ്റു. നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ നാളെ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. UDF സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പ് വികസനം പൂർത്തിയായി. വകുപ്പ് സംബന്ധിച്ച പട്ടിക മുഖ്യമന്ത്രി VD സതീശൻ ഗവർണർക്ക് കൈമാറി. ഔദ്യോഗിക വിജ്ഞാപനം ഉടൻ പുറത്തിറങ്ങും. സംസ്ഥാനത്ത് June 1 സ്കൂൾ തുറക്കുന്നതിന് തയ്യാറെടുപ്പുകൾ അവസാനഘട്ടത്തിലാണെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ. സ്കൂൾ പ്രവേശനോത്സവം ഉൾപ്പെടെ മുന്നൊരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തതായും മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മിൽമ പാലിന് 4 രൂപ വില വർദ്ധിപ്പിച്ചു. June 1 മുതൽ വിലവർദ്ധന നിലവിൽ വരും. കാലവർഷ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മലങ്കര ഡാമിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ ഡാമിന്റെ ഷട്ടറുകൾ ഘട്ടംഘട്ടമായി തുറക്കുമെന്ന് എറണാകുളം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. ജനങ്ങൾ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കർണാടക തീരത്തും ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് മുന്നറിയിപ്പ്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 8 സംഘങ്ങൾ സംസ്ഥാനത്തെത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. FM പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.

യുവർ ചോയ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇഷ്ടഗാനങ്ങൾക്കായി വാട്സപ്പ് സന്ദേശം അയക്കാം. അയക്കേണ്ട നമ്പർ പറയുന്നു 9400024444. യുവർ ചോയ്സിലെ ആദ്യ ഗാനം ഓർക്കുക വല്ലപ്പോഴും എന്ന ചിത്രത്തിനു വേണ്ടി സൈനോജ് പാടിയത്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം എം ജയചന്ദ്രൻ.

ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട്ഫോണും മാത്രം മതിയോ?
3: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
2: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
3: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി, ബാക്ക് ടു സ്റ്റഡി. പഠനത്തിന് ഒരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: കോട്ടൂരിൽ നിന്നും ആനന്ദ് ജിഷ, നന്ദന കൃഷ്ണ എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണിനി. ചിത്രം ഗായത്രി ദേവി, എന്റെ അമ്മ. പി. സുശീല പാടിയ ഗാനം. ഗാനരചന സത്യനന്ദിക്കാട്, സംഗീതം ശ്യാം.

0: എങ്കിൽ മൈ ജിയിലേക്ക് വരും.
1: അതിനവരെന്താ സ്കൂള് തുടങ്ങിയോ?
0: സ്കൂള് തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ, പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: പഠിക്കാൻ റെഡി.
3: ജോസഫ് എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു അജിത് കൊയിലാണ്ടി. വിജയ് യേശുദാസ് പാടിയ ഗാനം, ഗാനരചന അജീഷ് ദാസൻ, സംഗീതം രഞ്ജിൻ രാജ്.
4: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: എങ്കിൽ മൈജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: എന്താ ഒരു മൗനം?
3: പരസ്യത്തിൽ കൊടുത്ത വലിയ ലാഭം കണ്ടിട്ടാ മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
1: കണ്ണും കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല. സ്കൂളും
4: റഫീഖ് ചാലക്കുടി ആവശ്യപ്പെട്ട ഗാനമാണിനി. ചിത്രം ചില്ല്. യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ഒ എൻ വി കുറുപ്പ്. സംഗീതം എം പി ശ്രീനിവാസ്.
1: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: വെള്ളിമാട് കുന്നിൽ സിന്ധുവും കൂട്ടുകാരും ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഇനി ചിത്രം ആകാശഗംഗ. ഗാനരചന കെ ജയകുമാർ, സംഗീതം എ ജെ ജോസ്, കെ എസ് ചിത്ര പാടിയ ഗാനം.

0: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: യുവ ചോയ്സിലെ അടുത്ത ഗാനം 1983 എന്ന ചിത്രത്തിന് വേണ്ടി ജയചന്ദ്രനും വാണി ജയറാമും പാടിയത്. ഗാനരചന ബി കെ ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ. ഈ ഗാനം ആവശ്യപ്പെട്ടത് രേഷ്മ സതീഷ്, രാമല്ലൂർ.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്, മൈ ജി.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
3: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
4: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: കൊയിലാണ്ടിയിൽ നിന്ന് ബേബി, തങ്കം, അഖില എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണിനി. ചിത്രം ഉണ്ണികളെ ഒരു കഥ പറയാം. യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ബിച്ചു തിരുമല. സംഗീതം ഔസേപ്പച്ചൻ.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ചേളന്നൂരിൽ നിന്നും രാജലക്ഷ്മി ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം ബനാറസ്, വിജയ് യേശുദാസും ശ്വേതയും പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

0: ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: യുവ ചോയ്സിൽ ഇനി കേൾക്കാം അവറാൻകുട്ടി പറമ്പിൽ പിടിക ആവശ്യപ്പെട്ട ഗാനമാണ് ചിത്രം ബന്ധുക്കൾ ശത്രുക്കൾ. ചിത്രപാടിയ ഗാനം ഗാനരചന ശ്രീകുമാരൻ തമ്പി,

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: സീന സുരേഷ് ആവശ്യപ്പെട്ട ഒരു ഗാനമാണിനി. ചിത്രം ആരാധന. ഗാനരചന ആനന്ദ് ബക്ഷി, സംഗീതം SD ബർമൻ, കിഷോർ കുമാറിൻ്റെ ആലാപനം.

ദളപതി എന്ന ചിത്രത്തിനു വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും പാടിയ ഗാനം കേൾക്കാം. ഗാനം ആവശ്യപ്പെട്ടത് ബാലശ്ശേരിയിൽ നിന്നും ജയരാജ്.

FM പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി ഇറ്റലിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആചാരപരമായ സൈനിക ആദരവ് നൽകി. ഇറ്റാലിയൻ പ്രസിഡന്റ് സെർജിയോ മറ്റേരിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. സെൻസസിന്റെ ഭാഗമായി ജാതി സെൻസസ് നടത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. വിഷയം സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങളുടെ പരിധിയിൽ വരുന്നതായും കോടതി. തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിപ്പിച്ച എല്ലാ വിജ്ഞാപനങ്ങളും മരവിപ്പിക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ഈ വർഷം ഓഗസ്റ്റ് 31 അവസാനിക്കുന്ന എല്ലാ പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടെയും കാലാവധി നവംബർ 30 വരെ നീട്ടാൻ പി എസ് സിക്ക് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭ തീരുമാനിച്ചു. യു ഡി എഫ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ മിഷൻ 2031 പദ്ധതി നടപ്പാക്കാനും തീരുമാനം. കിഫ്ബിയുടെ പ്രവർത്തനം വിലയിരുത്തി തുടർ നടപടി സ്വീകരിക്കുമെന്നും കെ റെയിലിന്റെ പ്രവർത്തനം വിലയിരുത്തുമെന്നും മുഖ്യമന്ത്രി. പത്മ പുരസ്കാരങ്ങൾക്കുള്ള പേരുകൾ കേന്ദ്ര സർക്കാരിന് ശുപാർശ ചെയ്യുന്നതിനായി പ്രത്യേക സബ് കമ്മിറ്റി രൂപീകരിച്ചു. 16 കേരള നിയമസഭയുടെ പ്രോടൈം സ്പീക്കറായി മുതിർന്ന എംഎൽഎ ജി സുധാകരൻ ചുമതലയേറ്റു. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നാളെ, സ്പീക്കർ തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. യു ഡി എഫ് സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. വകുപ്പ് സംബന്ധിച്ച പട്ടിക മുഖ്യമന്ത്രി വി ഡി സതീശൻ ഗവർണർക്ക് കൈമാറി. ഔദ്യോഗിക വിജ്ഞാപനം ഉടൻ പുറത്തിറങ്ങും. മിൽമ പാലിന് 4 വില വർദ്ധിപ്പിച്ചു. ജൂൺ 1 മുതൽ വിലവർദ്ധന നിലവിൽ വരും. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കർണാടക തീരത്തും ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് മുന്നറിയിപ്പ്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 8 സംഘങ്ങൾ സംസ്ഥാനത്തെത്തി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

0: मासिक अटल पेंशन सहित 3 गारंटीड फायदों के लिए अपनी बैंक शाखा से संपर्क करें।
1: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
2: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
2: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
1: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
3: മ്യൂസിക് നിക്സ്.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിനോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട്ഫോണും മാത്രം മതിയോ?
2: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
1: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരും.
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട്ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിന് ഒരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
3: ഷോപ്പിക്ക വെട്ടിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
4: ഷോപ്പിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ എസികൾ വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
1: വലിയ ഡ്രമ്മുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
2: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
3: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
1: അതിനവരെന്താ സ്കൂള് തുടങ്ങിയോ?
0: സ്കൂള് തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ, പഠനത്തിനൊരു സ്മാർട്ട് തുടക്കമിടൂ.
2: എസി ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണ്ണേജ് അഥവാ ബിടിയുയിലുള്ള എസികൾ തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണുംകണ്ടി വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണുംകണ്ടി
3: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
4: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
5: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
6: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
7: മ്യൂസിക് നിക്സ്.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
3: നാളെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
2: ഒപ്പം മൈജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
3: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
2: മൈജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
3: മൈജി
4: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി. ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
5: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
6: Music Mix.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: Music Next.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി.
0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: വെനീസിയ ബാത്ത്വെയർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബെനീസിയ ബാത്ത്വെയർസ്.
3: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
2: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
5: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറോക്ക്.
6: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
7: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

0: വേർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ് എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ് എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
0: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള കൃഷിരീതികൾ ഏറെ വിളവ് തരുന്നതും കർഷകർക്ക് ലാഭകരവുമാണ്. ഹൈടെക് കൃഷി, ഹരിതഗൃഹങ്ങൾ, പോളിഹൌസ്, ഗ്രീൻ ഹൌസ് തുടങ്ങി വിവിധ തരം കൃഷികൾ മികച്ച വിളവാണ് നേടിത്തരുന്നത്. കീടരോഗങ്ങൾ താരതമ്യേന കുറവും നല്ല കായ്ഫലവും ഇത്തരം കൃഷിയിലൂടെ ലഭ്യമാകുന്നു. ഇന്ന് നമുക്ക് കൃത്യതാ കൃഷിയെക്കുറിച്ച് മനസ്സിലാക്കാം. സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ ജലം, പോഷകമൂലകങ്ങൾ എന്നിവ കൃത്യമായ സമയത്ത്, കൃത്യമായ അളവിൽ, കൃത്യമായ രീതിയിൽ സസ്യങ്ങൾക്ക് നൽകുന്ന കൃഷി സമ്പ്രദായമാണിത്. ജലസേചനത്തിനായി ട്രിപ്പും ജലസേചനത്തിനൊപ്പം തന്നെ രാസവളങ്ങളും നൽകുന്ന ഫെർട്ടിഗേഷൻ സംവിധാനവും ഉപയോഗിച്ച് നടത്തുന്ന ഈ കൃഷി സമ്പ്രദായം പോളിഹൌസിലും തുറസായ സ്ഥലത്തും നടത്താം. കൃത്യതാ കൃഷിയുടെ കൂടുതൽ വിശേഷങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ശ്രീമതി ചിത്രജി. ഒപ്പം പങ്കെടുക്കുന്നത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലെ കൃഷി ഓഫീസർ ഡോക്ടർ അഞ്ജു വി എസ്.
1: കൃത്യതാ കൃഷി എന്നുള്ള ഒരു വസ്തുതയെക്കുറിച്ച് നാം കേട്ടു തുടങ്ങിയിട്ട് കുറച്ചധികം നാളായിട്ടുണ്ട്. കൃത്യതാ കൃഷി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്?
2: പ്രിസിഷൻ ഫാമിംഗ് അഥവാ കൃത്യതാ കൃഷി എന്ന് പറഞ്ഞാൽ സാധാരണ പുതിയ സാങ്കേതിക വിദ്യയുടെ ഇടപെടൽ എന്നല്ല, അതിൽ ഉപരിയായി കൃത്യതയോടുകൂടിയുള്ള കൃഷി പരിപാലനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി പരിപാലനം, അതിലൂടെ ഉയർന്ന ഉൽപ്പാദനക്ഷമതയും ലാഭവും കർഷകർക്ക് നേടിയെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. നമുക്കറിയാം, പൊതുവെ നമ്മുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളായ വിള, മണ്ണ്, കാലാവസ്ഥ എന്നിവയുടെ കാര്യക്ഷമമായ വിനിയോഗവും ഉയർന്ന ഉൽപ്പാദനവും എന്നതാണ് ഇതിനെ നമുക്ക് നിർവചിക്കാനാവുക. സാധാരണ പരമ്പരാഗത കൃഷി രീതിയിൽ കർഷകർ കൃഷിഭൂമി മൊത്തമായി എടുത്തുകൊണ്ടുള്ള വളപ്രയോഗവും മരുന്ന്

0: തെളിക്കലുമാണ് ചെയ്തു വരുന്നത്. എന്നാൽ കൃത്യതാ കൃഷിയിൽ കൃഷിഭൂമിയെ മാനേജ്മെന്റ് സോൺസായി വേർതിരിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് ഓരോ സോണിനും വ്യത്യാസപ്പെട്ടിരിക്കും. ഇതാണ് ഇവ തമ്മിലുള്ള പരമപ്രധാനമായ വ്യതിയാനം.
1: കൃത്യതാ കൃഷിയിൽ പാലിക്കേണ്ട ചില അടിസ്ഥാന തത്വങ്ങളുണ്ടെന്ന് കേട്ടറിഞ്ഞിട്ടുണ്ട്, അത് എന്തൊക്കെയാണ്?
0: പ്രിസിഷൻ ഫാമിംഗിൽ പ്രധാനമായും 5 R's എന്ന് പറഞ്ഞാൽ, റൈറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആക്റ്റീവ് സെൻസറുകൾ ഉപയോഗിച്ചുകൊണ്ട് മാപ്പിംഗ് ചെയ്ത് മൂലകങ്ങളുടെ തോത് കണ്ടുപിടിക്കുന്നു. അതായത് നമ്മളിപ്പോൾ 25 cm നൈട്രജൻ്റെ കുറവോ ഫോസ്ഫറസിൻ്റെ കുറവോ ഉണ്ടെങ്കിൽ ആ പ്രത്യേക സ്ഥലത്തെ ഇത്ര പെർസെൻറ്റേജ് ആണോ കുറവ്, അതിനടിസ്ഥാനമാക്കി ഉള്ള മൂലകങ്ങൾ ആ പ്രത്യേക സ്ഥലങ്ങളിലേക്ക് നമ്മൾ സ്പ്രേ ചെയ്യുന്നു. അതിന് VRT മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, വേരിയബിൾ റേറ്റ് ടെക്നോളജി മെത്തേഡ് എന്നുള്ളതാണ്. കൃത്യമായ സമയത്ത് സെൻസറുകൾ ഉപയോഗിച്ചുകൊണ്ട് മാപ്പ് ചെയ്ത് കണ്ടെത്തുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്ന രീതിയാണ് റൈറ്റ് ടൈം. പിന്നീട് നമുക്ക് റൈറ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു യന്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മെഷീൻ്റെ സഹായത്തോടുകൂടി അതത് സമയത്ത് നമ്മൾ മണ്ണിൻ്റെ അവസ്ഥ മനസ്സിലാക്കി മൂലകങ്ങളുടെ കുറവ് കണ്ടെത്തുക. ശരിയായ സ്രോതസ്സിൽ നിന്നുള്ള ഡേറ്റകൾ ശേഖരിച്ച് നിലവിലെ കർഷകൻ്റെ വിളയിലെയും മണ്ണിൻ്റെയും അവസ്ഥ കണ്ടുപിടിക്കുന്നതിനാണ് റൈറ്റ് സോഴ്സ് എന്ന് പറയുക. പിന്നീട് റൈറ്റ് പ്ലേസ് ആണ്. റൈറ്റ് പ്ലേസ് എന്നാൽ കൃഷിഭൂമിയെ വിവിധ സോണുകളായി തിരിച്ച് സൈറ്റ് സ്പെസിഫിക് മാനേജ്മെന്റ് നടത്തുന്നു. ഉദാഹരണത്തിന് 1 ഹെക്ടർ കൃഷിഭൂമി നമ്മൾ കണക്കിലെടുക്കുക. ആ 1 ഹെക്ടർ കൃഷിഭൂമിയിലെയും നിലവിലെ മണ്ണിൻ്റെ അവസ്ഥയും വിളയുടെ നിലവാരവും നമ്മൾ ഒരുമിച്ച് ഒരേ രീതിയിൽ കണക്കിലെടുത്തതിന് ശേഷമാണ് അതിൻ്റെ മൂലകങ്ങൾ സ്പ്രേ ചെയ്യുക, കീടനാശിനികൾ തളിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ഈ 1 ഹെക്ടർ ഭൂമിയിനെ നമ്മൾ 50 cm പല ബ്ലോക്കുകളായി തിരിച്ചായിരിക്കും പ്രിസിഷൻ ഫാമിങ്ങിൽ ഓരോ സോണായിട്ട് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ സൈറ്റ് സ്പെസിഫിക് മാനേജ്മെന്റ് നടത്തുക, അതായത് വിവിധ സോണുകളാക്കി കൃഷിഭൂമിയെ തിരിച്ചുകൊണ്ടുള്ള സൈറ്റ് സ്പെസിഫിക് മാനേജ്മെന്റ് എന്നതാണ് റൈറ്റ് പ്ലേസ്. ശരിയായ സ്ഥലത്തിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഓരോ സോണിൻ്റെയും പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയുള്ള പരിപാലന മുറകൾ കർഷകർ നടപ്പിലാക്കുന്ന രീതി. റൈറ്റ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണോ നമ്മുടെ മാനേജ്മെന്റ് സോണുകളിലെ പ്രദേശത്തെ ഓരോ മൂലകങ്ങളുടെയും കുറവ്, അതിനനുസൃതമായിട്ട് ശരിയായ ക്വാണ്ടിറ്റിയിൽ മൂലകങ്ങൾ സ്പ്രേ ചെയ്യുന്നു. റൈറ്റ് മാനർ എന്ന് പറഞ്ഞാൽ വിവിധ രീതികളിൽ നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നുകിൽ നമുക്ക് ബ്രോഡ്കാസ്റ്റിംഗ് മെത്തേഡിൽ വിതരാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് ഇഞ്ചെക്ട് ചെയ്യാനായിട്ട് പറ്റും ഫെർട്ടിഗേഷൻ വഴി. അപ്പോൾ ഏത് രീതിയിൽ ആണോ നമ്മുടെ ആവശ്യമുള്ള കാര്യങ്ങൾ കർഷകരുടെ കൃഷിസ്ഥലത്തെ പ്രശ്നത്തിനനുസരിച്ച് നൽകുന്നത്, അതിനെ റൈറ്റ് മാനർ എന്നും പറയും. ഇത്തരം മിക്ക രീതികളും പാശ്ചാത്യ രാജ്യങ്ങളിൽ സാറ്റലൈറ്റിൻ്റെ അടിസ്ഥാനത്തോടുകൂടി ഡേറ്റകൾ സമന്വയിപ്പിച്ച് ട്രാക്ടറിനോട് ഘടിപ്പിച്ചിട്ടുള്ള യന്ത്രങ്ങളുടെ സഹായത്താലാണ് നിലവിൽ പ്രവർത്തിച്ച് വരുന്നത്.
1: കേരളത്തിൽ അനുവർത്തിച്ചു വരുന്ന കൃത്യതാ കൃഷിയുടെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്?
0: ഗുണനിലവാരമുള്ള വിത്ത്, തൈയ്, കൃത്യതയോടുകൂടിയുള്ള നിലമൊരുക്കൽ, കൃത്യസമയത്തുള്ള വിത അഥവാ നടീൽ, ജൈവ അല്ലെങ്കിൽ രാസവള പ്രയോഗങ്ങൾ, പിന്നീട് ഡ്രിപ്പ് അല്ലെങ്കിൽ സ്പ്രിംഗ്ലർ ജലസേചനം, ഫെർട്ടിഗേഷൻ, പ്ലാസ്റ്റിക് മൾച്ചിങ്, രോഗകീട നിയന്ത്രണ ഉപാധികൾ, ഇവയൊക്കെ തന്നെയാണ് കേരളത്തിൽ അനുവർത്തിച്ചു വരുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അതിൽ ഡ്രിപ്പ് ഇറിഗേഷൻ, ഫെർട്ടിഗേഷൻ, പ്ലാസ്റ്റിക് മൾച്ചിങ്, അതേപോലെ തന്നെ ക്രോപ്പ് ജിയോമെട്രി അല്ലെങ്കിൽ രോഗകീട നിയന്ത്രണം എന്നീ 4 ഘടകങ്ങളാണ് കർഷകർ ശ്രദ്ധ കൊടുത്ത് ഇതിൽ അനുവർത്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ.
1: കേരളത്തിൽ ഡ്രിപ്പ് ഇറിഗേഷൻ ഒരുവിധം കർഷകരും അവരവരുടെ കൃഷിയിടത്തിൽ നടപ്പിലാക്കി വരുന്നതായി കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രയോജനം കുറച്ചുകൂടെ കാര്യക്ഷമമായി കർഷകർക്ക് കിട്ടുന്നതിനായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ?
0: സാധാരണഗതിയിൽ വിവിധ വിളകൾക്ക് ഓൺലൈൻ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം, ഇൻലൈൻ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം, മൈക്രോ ഇറിഗേഷൻ സിസ്റ്റംസ് എല്ലാം കർഷകർ ഇൻസ്റ്റാൾ ചെയ്ത് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, ഫെർട്ടിഗേഷൻ സംവിധാനം ഇതിനോടുകൂടി ചേർക്കണം. വെറുതെ ജലസേചനം മാത്രമല്ലാതെ വെള്ളത്തിൽ ലയിക്കുന്ന മറ്റു വളങ്ങൾ, ജൈവവളങ്ങളാണെങ്കിലും രാസവളങ്ങളാണെങ്കിലും മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വെള്ളത്തോടൊപ്പം വളങ്ങളും നൽകിക്കഴിഞ്ഞാൽ ഒരുപോലെ തന്നെ ജലവും മൂലകങ്ങളും വേരുപടലങ്ങളിൽ തുള്ളി തുള്ളിയായി ചെടികളുടെ ചോട്ടിൽ ലഭ്യമാവുകയും അത് പൂർണ്ണമായും വേരുകൾ വലിച്ചെടുത്ത് കാര്യക്ഷമമായ വിളവുൽപ്പാദനം കൃഷിക്ക് ലഭ്യമാവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട സാങ്കേതിക വിദ്യയാണ് പ്ലാസ്റ്റിക് മൾച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഈ പ്രിസിഷൻ ഫാമിങ്ങിൽ ഒരു റേസ്ഡ് ബെഡ്, ഒരു വരമ്പ് കൃത്യമായി എടുത്തതിന് ശേഷം അതിൽ നമ്മൾ ഡ്രിപ്പിൻ്റെ ലൈനുകൾ ലേഔട്ട് ചെയ്യുക. ഫെർട്ടിഗേഷനായിട്ട് ഒന്നുകിൽ വെഞ്ചുറി അല്ലെങ്കിൽ പമ്പ് ഇഞ്ചക്ടർ മെയിൻ കൺട്രോൾ ഹെഡിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഇതിനെ നമ്മൾ ഒരു പ്ലാസ്റ്റിക് മൾച്ചുകൊണ്ട് മൂടിയിടുക. അതായത് ബ്ലാക്ക് സിൽവർ കോമ്പിനേഷൻ ഉള്ളവ സാധാരണ നമ്മൾ പച്ചക്കറി വിളകളിൽ ഉപയോഗിച്ച് വരുന്ന ഒരു സംവിധാനമാണ്.

0: പ്ലാസ്റ്റിക് മൾച്ചിടുന്നതോടു ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഗുണം എന്തെന്നാൽ നമുക്ക് ജലം സംരക്ഷണം സാധ്യമാകുന്നു. ബാഷ്പീകരിച്ച് ജലം പോകുന്നതിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ചെടികൾക്ക് അവിടെ തന്നെ ലഭ്യമാകുന്നു, ഒന്നും നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഗുണം. അപ്പൊ ആയതിനാൽ പുതയിടൽ സംവിധാനവും വെഞ്ച്വറി സിസ്റ്റവും ഡ്രിപ്പിനോടുകൂടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യക്ഷമമായി ഇത്തരം പ്രിസിഷൻ ഫാമിംഗ് കർഷകർക്ക് നടപ്പിലാക്കുവാൻ സാധിക്കും.
1: സംരക്ഷിത കൃഷിയിലും ആധുനിക രീതിയിലുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ചാണല്ലോ കൃഷി നടപ്പിലാക്കുന്നത്.
0: പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ അഥവാ സംരക്ഷിത കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈടെക് ഫാമിംഗ് കൃഷി രീതി എന്നാണ് ഇതിൽ പറയുന്നത്. പ്രധാനമായും പോളിഹൌസുകൾ തന്നെയാണ്. ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്തെന്നാൽ ഒരു കൃത്രിമമായ കാലാവസ്ഥ വിളകൾക്ക് അനുയോജ്യമായ രീതിയിൽ നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്നു. അതായത് താപനില, ആർദ്രത, സൂര്യപ്രകാശം എന്നിവ വിവിധ വിളകൾക്ക് അനുയോജ്യമായ രീതിയിൽ നിയന്ത്രിച്ചിട്ടാണ് കൃഷി നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇത്തരം ഹൈടെക് ഫാമിംഗ് കൃഷിയിൽ പോളിഹൌസുകളിൽ പല ഡിസൈനുകളിലുള്ള നിർമ്മിതികൾ ലഭ്യമാണ്. പോസ്ഡ് വെന്റിലേഷൻ ഗ്രീൻഹൌസ്, നാച്ചുറലി വെന്റിലേറ്റഡ് പോളിഹൌസ്, ഇൻസെക്ട് പ്രൂഫ് നെറ്റ് ഹൌസ്, ഷെയ്ഡ് നെറ്റ് ഹൌസ്, പ്ലാസ്റ്റിക് ടണൽ ആൻഡ് മൾച്ചിങ്, റേസ്ഡ് ബെഡ്, ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം എന്നീ നൂതന സംവിധാനങ്ങൾ സമന്വയിപ്പിച്ചാണ് ചെടികൾക്ക് അനുയോജ്യമായ അന്തരീക്ഷം നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പരമപ്രധാനമായ ഗുണം എന്തെന്നാൽ ഓഫ് സീസൺ ക്രോപ്സും വിവിധ ഘട്ടങ്ങളിൽ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് വിപണിയിൽ എത്തിക്കാനായിട്ട് സാധിക്കും. ഒരു പ്രത്യേക രീതിയിലുള്ള കൃഷി, അതായത് ഇപ്പോൾ കൂൾ സീസൺ വെജിറ്റബിൾസ് ആ ഒരു കാലാവസ്ഥയിൽ മാത്രമേ പുറത്തെ അന്തരീക്ഷത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അതിൽ നിന്നും വിഭിന്നമായി വർഷം മുഴുവനും ഏത് വിളയും നമുക്ക് കൃത്രിമമായ കാലാവസ്ഥ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് വിളയ്ക്ക് അനുയോജ്യമായ രീതിയിൽ നമ്മൾ സൃഷ്ടിച്ചെടുത്ത് വിളവ് ഉൽപ്പാദനം വർഷം മുഴുവനും നമുക്ക് നടത്താനായിട്ട് സാധിക്കും. കാലാവസ്ഥാ വ്യതിയാനം ഇപ്പോൾ കർഷകർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നവും നമുക്ക് ആർക്കും അതിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു പ്രധാന ഘടകവുമായതിനാൽ സംരക്ഷിത കൃഷിക്ക് ഈ കാലഘട്ടത്തിൽ ഏറെ പ്രാധാന്യമുണ്ട്. ഇവയിൽ കേരളത്തിൽ മഴമറകൾ അഥവാ നാച്ചുറലി വെന്റിലേറ്റഡ് പോളിഹൌസ്, റെയിൻ ഷെൽട്ടറുകളാണ് ഏറെ വിപുലമായ രീതിയിൽ മട്ടുപ്പാവിലും അതേപോലെ ചെറുകിട കർഷകർ 2.5 സെന്റ് കൃഷിഭൂമിയിലൊക്കെ നടപ്പിലാക്കി വരുന്ന സംരക്ഷിത കൃഷി. അതേപോലെ തന്നെ കോൺസെറ്റ് ഗേബിൾ സ്ട്രക്ചറുകളാണ് കേരളത്തിന് അനുയോജ്യം. ഇനി പോളിഹൌസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സോ ടൂത്ത് മോഡലിലുള്ള പോളിഹൌസുകളും കേരളത്തിലേറെ പ്രചാരത്തിലുണ്ട്. ഇത്തരം കൃഷിയിൽ നമ്മൾ അതിൻ്റെ പ്രവർത്തന മാർഗങ്ങൾ വിവിധ ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് നടപ്പിലാക്കുന്നത്. സെമി ഓട്ടോമാറ്റിക് ആയിട്ടാണ് ഇവയെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത്. താപനില നിയന്ത്രിക്കുന്നതിനും ആർദ്രതയ്ക്കുമായി ഹൈഗ്രോമീറ്റർ ഉപകരണങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ സൂര്യപ്രകാശത്തിൻ്റെ തോത് വിവിധതര ലാമ്പുകൾ ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാം. അതേപോലെ വായുസഞ്ചാരം കൃത്യമാക്കുന്നതിന് വേണ്ടിയിട്ട് വെന്റിലേഷനുള്ള സംവിധാനങ്ങളും അതുപോലെ ഫാൻ ആൻഡ് പാഡ് കൂളിംഗ് സിസ്റ്റംസും ഒക്കെ നമുക്കിതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ മോഡലുകളിലും അതിൻ്റേതായ യന്ത്രോപകരണങ്ങൾ പ്രവർത്തിപ്പിച്ചാൽ ഏകദേശം ഇരട്ടിയിലധികം വിളവ് നമുക്ക് തുറസായ സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിനെ അപേക്ഷിച്ച് സംരക്ഷിത കൃഷിയിൽ ലഭ്യമാക്കാവുന്നതാണ്.
2: കൃത്യതാ കൃഷിയുടെ വിശേഷങ്ങൾ ശ്രോതാക്കളുമായി ഇതുവരെ പങ്കുവച്ചത് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ശ്രീമതി ചിത്രാജി. ഒപ്പം പങ്കെടുത്തത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലെ കൃഷി ഓഫീസർ ഡോക്ടർ അഞ്ജു വി.എസ്.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇപ്പോൾ സമയം 5 മണി. എഫ് എം പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയയുമായും പ്രസിഡന്റ് സെർജിയോ മാറ്ററെല്ലയുമായും കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇറ്റലി ബന്ധം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടായിരുന്നു കൂടിക്കാഴ്ച. ULPG മിസൈലിന്റെ അന്തിമ വികസന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി DRDO. അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്തെ പുതിയ മന്ത്രിമാരുടെ വകുപ്പുകൾ തീരുമാനമായി. മുഖ്യമന്ത്രി VD സതീശൻ ധനകാര്യം, നിയമം വകുപ്പുകൾ കൈകാര്യം ചെയ്യും. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം, വിജിലൻസ് വകുപ്പുകൾ. സണ്ണി ജോസഫിന് വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യം. കെ മുരളീധരന് ആരോഗ്യം, ദേവസ്വം. AP അനിൽകുമാറിന് റവന്യൂ. PC വിഷ്ണുനാഥിന് ടൂറിസം, സാംസ്കാരികം വകുപ്പുകൾ ലഭിക്കും. PK കുഞ്ഞാലിക്കുട്ടി വ്യവസായം, IT. N ഷംസുദ്ദീൻ വിദ്യാഭ്യാസം, വഖഫ്, ഹജ്ജ്, പിന്നാക്ക വികസനം. KM ഷാജി തദ്ദേശഭരണം. PK ബഷീർ പൊതുമരാമത്ത്. VE അബ്ദുൾ ഗഫൂർ ഫിഷറീസ്, സാമൂഹ്യനീതി. മോൻസ് ജോസഫ് ജലവിഭവം, ഭവനം വകുപ്പുകൾ കൈകാര്യം ചെയ്യും. എറണാകുളം മലയിടം തുരുത്ത് പാരിയത്തുകാവ് ഉന്നതിയിൽ കുടിയൊഴിപ്പിക്കൽ നടപടികൾ നിർത്തിവയ്ക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി മന്ത്രി രമേശ് ചെന്നിത്തല. നാട്ടുകാരുടെ പ്രതിഷേധം രൂക്ഷമായതിനു പിന്നാലെയാണ് നടപടി. കാലവർഷ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മലങ്കര ഡാമിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ ഡാമിന്റെ ഷട്ടറുകൾ ഘട്ടംഘട്ടമായി തുറക്കുമെന്ന് എറണാകുളം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. ജനങ്ങൾ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ ബസ്സുകളുടെ സുരക്ഷാ പരിശോധനയ്ക്ക് തുടക്കമായി. എറണാകുളം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിലുള്ള വാഹനങ്ങൾക്കായി കളമശ്ശേരി CF ടെസ്റ്റ് ഗ്രൌണ്ടിൽ നടന്ന ആദ്യ ദിന പരിശോധനയിൽ 60 സ്കൂൾ ബസ്സുകൾ പങ്കെടുത്തു. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. FM പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

0: ക്ലാസ് പുതിയ ഗോൾസ്.
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.

0: ഏതെങ്കിലും ഒരു എ സി വാങ്ങിയാൽ കറണ്ട് ബില്ല് വരുമ്പോ ഫേർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന എ സികൾ കണ്ണും കണ്ടിയിൽ.
1: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് അത്. സംരക്ഷിക്കാൻ 18,990 രൂപ മുതൽ പ്രീമിയം മോഡൽ സിമിനി ഹോബുകൾ കണ്ണും കണ്ടിയിൽ.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.

0: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
1: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
0: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി. പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. TNC അപ്ലൈ.

0: കോളിവുഡ് ഹിറ്റ്സ്.
1: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
2: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി ഇഎംഐ പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ. കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
3: റെഡിയായോ എങ്കിൽ മൈജിയിലേക്ക് വരും.
4: അതിന് അവരെന്താ സ്കൂള് തുടങ്ങിയോ?
3: സ്കൂള് തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
4: മൈജി ബാക്ക് ടു സ്റ്റഡി. സ്കൂൾ ഐഡി കാർഡുമായി വരൂ, പഠനത്തിനൊരു സ്മാർട്ട് തുടക്കമിടൂ.

बीमा सैंडल, हर पल चंदन का एहसास। ആകാശവാണി 103.6 റിയൽ എഫ്എമ്മിൽ ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം അശോക എന്ന ചിത്രത്തിനു വേണ്ടി അൽക യാഗ്നിക്കും അഭിജിത്ത് ഭട്ടാചാര്യയും പാടിയത്, ഗുൽസാറിന്റെ രചന, അനു മാലിക്കിന്റെ സംഗീതം.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
3: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിലെ അടുത്ത ഗാനം പാപ്പാ ഗാതേ ഹേ എന്ന ചിത്രത്തിനു വേണ്ടി കവിതാ കൃഷ്ണമൂർത്തി പാടിയത്.

0: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
1: നാളെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: മൈ ജി
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
3: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
4: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ഇർഷാദ് കാമൽ വരികൾ എഴുതി വിശാൽ ശേഖർ ഈണം പകർന്ന് അഭിജിത്ത് ശ്രീവാസ്തവ പാടിയത്. ചിത്രം ഭാരത്.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്, മൈ ജി.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: കണ്ണങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് കണ്ണങ്കണ്ടി. ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
5: ഇനി കേൾക്കാം ദേവദാസ് എന്ന ചിത്രത്തിന് വേണ്ടി ഉദിത് നാരായൺ, വിനോദ് റാത്തോഡ് എന്നിവർ പാടിയത്. ഇസ്മായിൽ ദർബാറിന്റെ സംഗീതം, നുസ്രത് ബാദറിന്റെ രചനാ.

0: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
1: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
0: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി കേൾക്കാം സപ്ന എന്ന ചിത്രത്തിന് വേണ്ടി അനുരാധ ശ്രീരാം പാടിയത്.

0: 2026 2028 അധ്യയന വർഷത്തേക്കുള്ള ബിഎഡ് ഡിഎൽഎഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089900905.
1: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിലെ അവസാന ഗാനം കേൾക്കാം. ദുഷ്മൻ എന്ന ചിത്രത്തിനു വേണ്ടി കുമാർ സാനു പാടിയത്.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ സമാപിക്കുന്നു. ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം ഇനി നാളെ വൈകുന്നേരം 5:30.
1: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
2: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.

0: നേരം 5:30.
1: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
2: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ. Point 6.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലനിയുമായി പ്രതിനിധിതല ചർച്ചകൾ നടത്തി. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ, പ്രതിരോധം, ശുദ്ധ ഊർജം തുടങ്ങിയവയിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു കൂടിക്കാഴ്ച. സംസ്ഥാനത്തെ പുതിയ മന്ത്രിമാരുടെ വകുപ്പുകൾ തീരുമാനമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ധനകാര്യം, നിയമം വകുപ്പുകൾ കൈകാര്യം ചെയ്യും. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം, വിജിലൻസ് വകുപ്പുകൾ, സണ്ണി ജോസഫിന് വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യം, കെ മുരളീധരന് ആരോഗ്യം, ദേവസ്വം, എ പി അനിൽകുമാറിന് റവന്യൂ, പി സി വിഷ്ണുനാഥിന് ടൂറിസം, സാംസ്കാരികം വകുപ്പുകൾ ലഭിക്കും. എം ലിജുവിന് സഹകരണം, എക്സൈസ്, റോജി എം ജോണിന് ഉന്നത വിദ്യാഭ്യാസം, ടി സിദ്ദിഖിന് കൃഷി, കെ എ തുളസിക്ക് പിന്നാക്കക്ഷേമം, ബിന്ദു കൃഷ്ണയ്ക്ക് തൊഴിൽ, വനിതാ ശിശു സംരക്ഷണം, ക്ഷീരവികസനം, ഒ ജെ ജനീഷിന് കായികം, യുവജനകാര്യം, രജിസ്ട്രേഷൻ, മ്യൂസിയം, ഷിബു ബേബി ജോണിന് വനം, സി പി ജോണിന് ഗതാഗതം വകുപ്പുകൾ നൽകി. പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായം, ഐ ടി, എൻ ഷംസുദ്ദീൻ വിദ്യാഭ്യാസം, വഖഫ്, ഹജ്ജ്, പിന്നാക്ക വികസനം, കെ എം ഷാജി തദ്ദേശഭരണം, പി കെ ബഷീർ പൊതുമരാമത്ത്, വി ഇ അബ്ദുൾ ഗഫൂർ ഫിഷറീസ് സാമൂഹ്യനീതി, മോൻസ് ജോസഫ് ജലവിഭവം ഭവനം വകുപ്പുകൾ കൈകാര്യം ചെയ്യും. എറണാകുളം മലയിടം തുരുത്ത് പാരിയത്തുകാവ് ഉന്നതിയിൽ കുടിയൊഴിപ്പിക്കൽ നടപടികൾ നിർത്തിവയ്ക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി മന്ത്രി രമേശ് ചെന്നിത്തല. കേരള പി എസ് സി ഈ മാസം 23 നടത്താനിരുന്ന വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ തസ്തികകളിലേക്കുള്ള ഒ എം ആർ പരീക്ഷയ്ക്ക് കണ്ണൂർ ജില്ലയിലെ പരീക്ഷാ കേന്ദ്രത്തിൽ മാറ്റം. കണ്ണൂർ സിറ്റി ഡി ഐ എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് പകരം അഴീക്കോട് ഹൈസ്കൂളിൽ വെച്ചാണ് പരീക്ഷ നടത്തുക. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കർണാടക തീരത്തും ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് മുന്നറിയിപ്പ്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.

ഗാനകേളി. ഗാനകേളിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യ ഗാനം കേൾക്കാം. ആകാശക്കോട്ടയിലെ സുൽത്താൻ എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ഗാനശില്പികൾ ONV കുറുപ്പ്, രവീന്ദ്രൻ.

0: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: കൈത്തപ്പുറം വരികൾ എഴുതി രവീന്ദ്രൻ ഈണം പകർന്ന് MG ശ്രീകുമാർ പാടിയത് ചിത്രം അഭിമന്യു.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ഗാനകേളിയിൽ അടുത്തതായി കേൾക്കാം സൂര്യഗായത്രി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും കൃഷ്ണചന്ദ്രനും പാടിയത് ചിത്രം. ഗാനരചന ONV കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്, മൈ ജി.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: ഗാനകേളിയിലെ അടുത്ത ഗാനം കുമരകം രാജപ്പന്റെ സംഗീത നിർദ്ദേശത്തിൽ ഉണ്ണികൃഷ്ണനും ആശാലതയും പാടിയത്. ഗാനരചന ഏഴാച്ചേരി രാമചന്ദ്രൻ. ഈ ഗാനം ഓമന സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിൽ നിന്ന്.

0: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
5: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
6: ഗാനകേളിയിൽ അടുത്തതായി കേൾക്കാം എന്റെ മാമാട്ടിക്കുട്ടി അമ്മയ്ക്ക് എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല എഴുതിയ ഗാനം. ഈ ഗാനം ആലപിച്ചത് ചിത്ര, സംഗീതം പകർന്നത് ജെറി അമൽദേവ്.

0: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: ഗാനകേളി, ഇനി പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
4: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 29 മിനിറ്റും 50 സെക്കൻഡും. അല്പസമയത്തിനകം 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി റോമിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇറ്റലി ബന്ധത്തെ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്തുമെന്ന് പ്രധാനമന്ത്രി. യുഡിഎഫ് സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ധനകാര്യം, പൊതുഭരണം, തുറമുഖം തുടങ്ങിയ വകുപ്പുകൾ, ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക്. വ്യവസായം, ഐടി എന്നീ വകുപ്പുകളുടെ ചുമതല പി കെ കുഞ്ഞാലിക്കുട്ടിക്ക്. ദേവസ്വവും കെ മുരളീധരന്. എ പി അനിൽകുമാർ റവന്യൂ മന്ത്രി. വൈദ്യുതി വകുപ്പിന്റെ ചുമതല സണ്ണി ജോസഫ് വഹിക്കും. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. പാൽ വില ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ച് മിൽമ. ജൂൺ 1 മുതൽ വില വർധന നിലവിൽ വരും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി ഇന്ന് പ്രതിനിധിതല ചർച്ചകൾ നടത്തി. ഇന്ത്യ ഇറ്റലി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ, പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ പങ്കാളിത്തം വിപുലീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. ഇന്ത്യ ഇറ്റലി ബന്ധത്തെ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ തീരുമാനിച്ചതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള വാർത്താസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ഷിപ്പിംഗ്, തുറമുഖ വികസനം, ലോജിസ്റ്റിക്സ്, സമുദ്ര സമ്പദ്വ്യവസ്ഥ എന്നീ മേഖലകളിൽ യോജിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമേഷ്യൻ യുക്രൈൻ സംഘർഷങ്ങളെക്കുറിച്ചും ഇരുവരും സംഭാഷണം നടത്തി. അഭിപ്രായ വ്യത്യാസങ്ങൾ സംഭാഷണത്തിലൂടെ പരിഹരിക്കുക എന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്ന് ശ്രീ മോദി പറഞ്ഞു. ഭീകരവാദം മാനവരാശിക്ക് എതിരായ ഗുരുതര ഭീഷണിയാണെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കും ഇറ്റലിക്കുമുള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വി ഡി സതീശൻ സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ധനകാര്യം, പൊതുഭരണം എന്നിവയ്ക്ക് പുറമെ തുറമുഖം, നിയമം, സയൻസ് ആൻഡ് ടെക്നോളജി, ലോട്ടറി, ദുരന്ത നിവാരണം തുടങ്ങി വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. മന്ത്രിസഭ ചുമതലയേറ്റ് 3-ാം നാളാണ് വകുപ്പ് വിഭജനം പൂർത്തിയായത്. വിശദാംശങ്ങളിലേക്ക്.
1: മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കാണ് ആഭ്യന്തരം, വിജിലൻസ്, ജയിൽ, കയർ തുടങ്ങിയ വകുപ്പുകളുടെ ചുമതല. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായം, ഐടി ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ ചുമതല വഹിക്കും. സണ്ണി ജോസഫ് വൈദ്യുതി, പാർലമെന്ററി കാര്യം, പരിസ്ഥിതി എന്നിവയും കെ മുരളീധരൻ ആരോഗ്യം, ദേവസ്വം എന്നിവയും കൈകാര്യം ചെയ്യും. എ പി അനിൽകുമാറിന് റവന്യൂ വകുപ്പും പി സി വിഷ്ണുനാഥിന് ടൂറിസം, സാംസ്കാരികം എന്നീ വകുപ്പുകളും എം ലിജു എക്സൈസ് സഹകരണ വകുപ്പുകളും റോജി എം ജോണിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമാണ് നൽകിയിരിക്കുന്നത്. കൃഷിവകുപ്പ് ടി സിദ്ദിഖിനും പട്ടികജാതി പട്ടികവർഗ വികസനം കെ എ തുളസിക്കും, തൊഴിൽ, വനിതാ ശിശുക്ഷേമം, മൃഗസംരക്ഷണം എന്നിവ ബിന്ദു കൃഷ്ണയ്ക്കും, യുവജനക്ഷേമം, കായികം, രജിസ്ട്രേഷൻ തുടങ്ങിയ വകുപ്പുകൾ ഒ ജെ ജനീഷിനുമാണ്. എൻ ശംസുദ്ദീൻ വിദ്യാഭ്യാസം, ന്യൂനപക്ഷക്ഷേമം, വഖഫ്, ഹജ്ജ് എന്നിവയും കെ എം ഷാജി തദ്ദേശ സ്വയംഭരണ വകുപ്പും പി കെ ബഷീർ പൊതുമരാമത്ത് വകുപ്പും വി ഇ അബ്ദുൾ ഗഫൂർ ഫിഷറീസ്, സാമൂഹ്യനീതി വകുപ്പുകളും കൈകാര്യം ചെയ്യും. മോൺസ് ജോസഫിന് ജലവിഭവ വകുപ്പിന്റെയും ഷിബു ബേബി ജോണിന് വനം വകുപ്പിന്റെയും അനൂപ് ജേക്കബിന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെയും സി പി ജോണിന് ഗതാഗത വകുപ്പിന്റെയും ചുമതലയാണുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 16-ാം കേരള നിയമസഭയിലെ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. പ്രോടേം സ്പീക്കർ ജി സുധാകരൻ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. ലോക്ഭവനിൽ ഗവർണർ മുൻപാകെ ഇന്നു രാവിലെ നടന്ന ചടങ്ങിലാണ് ജി സുധാകരൻ പ്രോടേം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മറ്റന്നാളാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെയുമാണ് യു ഡി എഫ് പരിഗണിക്കുന്നത്. ഈ മാസം 29-നാണ് നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. ജൂൺ 1 മുതൽ 3 വരെയുള്ള ദിവസങ്ങളിൽ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾ നടക്കും. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: സിൽവർ ലൈൻ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച എല്ലാ വിജ്ഞാപനങ്ങളും മരവിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. സിൽവർ ലൈൻ സമരവുമായി ബന്ധപ്പെട്ട കേസുകൾ പരിശോധിച്ച് പിൻവലിക്കുന്നതിനുള്ള ശുപാർശ സർക്കാർ കോടതിയിൽ സമർപ്പിക്കും. യു ഡി എഫ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്ന 2031 മുൻപ്

0: എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കാൻ ലക്ഷ്യമിട്ടുള്ള വിഷൻ 2031 പദ്ധതി നടപ്പാക്കും. 2026 ഓഗസ്റ്റ് 31 കാലാവധി അവസാനിക്കുന്ന എല്ലാ PSC റാങ്ക് ലിസ്റ്റുകളുടെയും കാലാവധി 2026 നവംബർ 30 വരെ നീട്ടാൻ PSC ശുപാർശ ചെയ്യും. പത്മ പുരസ്കാരങ്ങൾക്കുള്ള പേരുകൾ കേന്ദ്ര സർക്കാരിന് ശുപാർശ ചെയ്യുന്നതിനായി പ്രത്യേക സബ് കമ്മിറ്റി രൂപീകരിച്ചു.
1: സംസ്ഥാനത്ത് സ്കൂളുകൾ ജൂൺ 1 തുറക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി വിദ്യാഭ്യാസ വകുപ്പ്. കുട്ടികളെ സ്വീകരിക്കാൻ വിപുലമായ പ്രവേശനോത്സവം സംഘടിപ്പിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. പുതിയ അധ്യയന വർഷത്തെ മികച്ച രീതിയിൽ സ്വാഗതം ചെയ്യുന്നതിനായി മന്ത്രി അടിയന്തര യോഗം വിളിച്ചു ചേർത്ത് നിർദ്ദേശങ്ങൾ നൽകി. സ്കൂളും പരിസരവും പൂർണ്ണമായും ശുചീകരിക്കുന്നതിനും കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അടിയന്തര നടപടികൾ സ്വീകരിക്കും. ഒന്നാംഘട്ട പാഠപുസ്തകങ്ങളുടെ വിതരണം 80% പൂർത്തിയായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ശേഷിക്കുന്ന പുസ്തകങ്ങൾ മെയ് 31 കുട്ടികളിലേക്ക് എത്തിക്കുവാനും മന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് മിൽമ പാൽ ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ചു. ജൂൺ 1 വില വർധന നിലവിൽ വരും. മിൽമ ഡയറക്ടർ ബോർഡാണ് തീരുമാനം കൈക്കൊണ്ടത്. 4 രൂപ വില വർദ്ധിക്കുമ്പോൾ കർഷകന് 3.35 രൂപയും പാൽ സൊസൈറ്റിക്ക് 25 പൈസയും ലഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: എറണാകുളം കിഴക്കമ്പലത്തിനടുത്ത് മലയിടം തുരുത്ത് പാരിയത്തുകാവ് ഉന്നതിയിൽ കുടിയൊഴിപ്പിക്കലിനിടെ പ്രതിഷേധം. ഇന്ന് രാവിലെയാണ് സുപ്രീംകോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷൻ കുടുംബാംഗങ്ങളെ ഒഴിപ്പിക്കുവാൻ എത്തിയത്. നാട്ടുകാരും അധികൃതരും തമ്മിൽ വാക്കേറ്റവും തർക്കവും ഉണ്ടാവുകയും പോലീസ് പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. നാട്ടുകാരുടെ എതിർപ്പ് ശക്തമായതിനെ തുടർന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നടപടികൾ നിർത്തിവയ്ക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി. പരമ്പരാഗത മേഖലകളടക്കം നിർണായക സംഭാവനകൾ നൽകാൻ കഴിയുന്ന ടെക്സ്റ്റൈൽ വ്യവസായത്തിന് സർക്കാർ മുന്തിയ പരിഗണന നൽകുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. തിരുവനന്തപുരത്ത് ടെക്സ്റ്റൈൽ മേഖലയുമായി ബന്ധപ്പെട്ട പ്രതിനിധികളുടെ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ വസ്ത്ര വ്യവസായ മേഖലയെ ആഗോള വിപണിയിൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും 2030 100 ബില്യൺ US ഡോളർ കയറ്റുമതി ലക്ഷ്യം കൈവരിക്കുന്നതിനുമായി കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയവും സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പും സംയുക്തമായാണ് യോഗം സംഘടിപ്പിച്ചത്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ ബസ്സുകളുടെ സുരക്ഷാ പരിശോധനയ്ക്ക് തുടക്കമായി. എറണാകുളം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിലുള്ള വാഹനങ്ങൾക്കായി കളമശ്ശേരി CF ടെസ്റ്റ് ഗ്രൌണ്ടിൽ നടന്ന ആദ്യ ദിന പരിശോധനയിൽ 60 സ്കൂൾ ബസ്സുകൾ പങ്കെടുത്തു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച 16 ബസ്സുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകി RTOയുടെ പ്രത്യേക സുരക്ഷാ സ്റ്റിക്കറുകൾ പതിപ്പിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്തും ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നാണ് മുന്നറിയിപ്പ്. കാലവർഷം ഈ മാസം 26 കേരളത്തിൽ എത്തിയേക്കും. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 8 സംഘങ്ങളെ സംസ്ഥാനത്ത് വിന്യസിച്ചിട്ടുണ്ട്. കാലവർഷ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മലങ്കര ഡാമിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഡാമിന്റെ ഷട്ടറുകൾ ഘട്ടംഘട്ടമായി തുറക്കുമെന്ന് എറണാകുളം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. കനാൽ വഴിയുള്ള ജലവിതരണം ഇന്നു മുതൽ നിർത്തിവയ്ക്കും. പുഴക്കരകളിൽ താമസിക്കുന്നവരും പൊതുജനങ്ങളും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 117 ഉയർന്ന് 75,318 നിഫ്റ്റി 41 നേട്ടത്തിൽ 23,659 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില ഉയർന്നു. പവന് 960 രൂപ വർദ്ധിച്ച് 1,16,120 രൂപയും ഗ്രാമിന് 14,515 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പ് ആണ് ഇത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി റോമിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇറ്റലി ബന്ധത്തെ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്തുമെന്ന് പ്രധാനമന്ത്രി. UDF സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനമായി മുഖ്യമന്ത്രി VD സതീശൻ. ധനകാര്യം, പൊതുഭരണം, തുറമുഖം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യും ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക്. വ്യവസായം, IT എന്നീ വകുപ്പുകളുടെ ചുമതല PK കുഞ്ഞാലിക്കുട്ടിക്ക്. ആരോഗ്യവും ദേവസ്വവും K മുരളീധരന്. AP അനിൽകുമാർ റവന്യൂ മന്ത്രി. വൈദ്യുതി വകുപ്പിന്റെ ചുമതല സണ്ണി ജോസഫ് വഹിക്കും. നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ.

0: സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. പാൽ വില ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ച് മിൽമ. ജൂൺ 1 മുതൽ വില വർധന നിലവിൽ വരും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 7:25.
1: ഗാനകേളിയിലെ അടുത്ത ഗാനം കേൾക്കാം. ആർദ്രം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ലതികയും സംഘവും ആലപിച്ചത്. ജോർജ് തോമസിന്റെ രചന, ആർ സോമശേഖരന്റെ സംഗീതം.
2: ഇക്കരയെത്തിയ മാരന്റെ മേടയ്ക്ക് മേൽക്കുരമേയാ തിരിനിരത്തടി രത്തമ്മേ.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
3: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
4: ഗാനകേളിയിലെ അടുത്ത ഗാനം ബിച്ചു തിരുമല രവീന്ദ്രൻ കൂട്ടുകെട്ടിൽ യേശുദാസ് പാടിയത്, ചിത്രം ചമ്പക്കുളം തച്ചൻ.

0: പുതിയ ക്ലാസ് പുതിയ ഗോൾസ്.
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
3: ഗാനകേലിയിലെ അടുത്ത ഗാനം കേൾക്കാം. സർഗം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്, യൂസഫ് അലി കേച്ചേരി വരികൾ എഴുതിയ ഈ ഗാനത്തിന് സംഗീതം പകർന്നത് ബോംബെ രവി.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ ഗാനകേളി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഗാനകേളി ഇനി നാളെ വൈകിട്ട് 6-2 കേൾക്കാം.
1: ഗാനകേളി.
2: One 103.6 Real FM.

FM പ്രധാന വാർത്തകൾ. രാജ്യതാൽപര്യത്തിന് മുൻഗണന നൽകി പ്രവർത്തിക്കണമെന്ന് IAS ഉദ്യോഗസ്ഥരോട് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 2024 ബാച്ച് IAS ഓഫീസർമാർ രാഷ്ട്രപതിയെ സന്ദർശിച്ചു. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലണിയുമായി പ്രതിനിധിതല ചർച്ചകൾ നടത്തി. ഇന്ത്യ ഇറ്റലി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ, പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ പങ്കാളിത്തം വിപുലീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ചർച്ച ചെയ്തു. ജനീവയിൽ നടക്കുന്ന 79th ലോകാരോഗ്യ സമ്മേളനത്തിനിടെ കേന്ദ്രമന്ത്രി JP നദ്ദ മാതൃ ശിശു നവജാത

പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ പങ്കാളിത്തം വിപുലീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ചർച്ച ചെയ്തു. ജനീവയിൽ നടക്കുന്ന 79th ലോകാരോഗ്യ സമ്മേളനത്തിനിടെ കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ, മാതൃ ശിശു നവജാത ശിശു ആരോഗ്യ ബോർഡ് ചെയർപേഴ്സൺ ഹെലൻ ക്ലാർക്കുമായി ഇന്ന് ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തെ മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കി. ധനകാര്യം, തുറമുഖം, നിയമം, പൊതുഭരണം അടക്കമുള്ള വകുപ്പുകൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ കൈകാര്യം ചെയ്യും. ആഭ്യന്തരം, വിജിലൻസ്, ജയിൽ, കയർ തുടങ്ങിയ വകുപ്പുകൾ രമേശ് ചെന്നിത്തലയ്ക്കും വൈദ്യുതി വകുപ്പ് സണ്ണി ജോസഫിനും ആരോഗ്യം കെ മുരളീധരനും റവന്യൂ എ പി അനിൽകുമാറിനും നൽകി. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായം, ഐ ടി ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ ചുമതല വഹിക്കും. പി സി വിഷ്ണുനാഥ് ടൂറിസം, എം ലിജുവിന് എക്സൈസ്, റോജി എം ജോണിന് ഉന്നത വിദ്യാഭ്യാസം, ടി സിദ്ദിഖിന് കൃഷി, കെ എ തുളസിക്ക് പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗ വികസനം, ബിന്ദുകൃഷ്ണയ്ക്ക് തൊഴിൽ തുടങ്ങിയ വകുപ്പുകളാണ് ലഭിച്ചത്. എൻ ശംസുദ്ദീൻ വിദ്യാഭ്യാസം, ന്യൂനപക്ഷക്ഷേമം, വഖഫ്, ഹജ്ജ് എന്നിവയും കെ എം ഷാജി തദ്ദേശ സ്വയംഭരണ വകുപ്പും പി കെ ബഷീർ പൊതുമരാമത്ത് വകുപ്പും വി ഇ അബ്ദുൾ ഗഫൂർ ഫിഷറീസ് സാമൂഹിക നീതി വകുപ്പുകളും കൈകാര്യം ചെയ്യും. മോൻസ് ജോസഫിന് ജലവിഭവ വകുപ്പിൻ്റെയും ഷിബു ബേബി ജോണിന് വനം, അനൂപ് ജേക്കബിന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ്, സി പി ജോണിന് ഗതാഗത വകുപ്പിൻ്റെയും ചുമതലയാണുള്ളത്. ഒ ജെ ജനീഷാണ് യുവജന കായിക രജിസ്ട്രേഷൻ മന്ത്രി. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് ഇന്നും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. FM പ്രധാന വാർത്തകളിനി 8 മണിക്ക്.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
3: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
2: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
3: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
4: ഷോപ്പിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
5: ഷോപ്പിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ. ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
2: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

എവർഗ്രീൻ ഡ്യുവറ്റ്സ്. അല്പസമയത്തിനകം 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇറ്റലി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി, പ്രസിഡന്റ് എന്നിവരുമായി അദ്ദേഹം ചർച്ച നടത്തി. ULPG V3 മിസൈലിന്റെ അന്തിമ വികസന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി DRDO. അഭിനന്ദിച്ച് രാജ്യരക്ഷാ

0: മന്ത്രി രാജ്നാഥ് സിംഗ്. സെൻസസിന്റെ ഭാഗമായി ജാതി സെൻസസ് നടത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. കേരളത്തിൽ മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ധനകാര്യം, നിയമം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. രമേശ് ചെന്നിത്തല ആഭ്യന്തരവകുപ്പ് മന്ത്രി. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിലൊന്നായി ഇന്ത്യ തുടരുമെന്ന് യു എൻ റിപ്പോർട്ട്. ഐ പി എൽ ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ ബാറ്റിംഗിന് അയച്ചു. വാർത്തകൾ വിശദമായി. യുക്തിബോധത്തോടൊപ്പം കാരുണ്യവും ചേർത്തുപിടിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു 2024 ബാച്ച് IAS ഉദ്യോഗസ്ഥരുമായി രാഷ്ട്രപതി ഭവനിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു ശ്രീമതി മുർമു. രാജ്യതാൽപര്യത്തിന് മുൻഗണന നൽകി പ്രവർത്തിക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യ ഇറ്റലി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജിയോർജിയ മെലനിയുമായി നടത്തിയ പ്രതിനിധിതല ചർച്ചകൾക്ക് ശേഷം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഇറ്റലി പ്രതിരോധ വ്യാവസായിക രൂപരേഖ സൈനിക സാമഗ്രികളുടെ സംയുക്ത വികസനത്തിനും ഉൽപാദനത്തിനും വഴിയൊരുക്കിയതായും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു.
1: हमारी सेनाओं के साथ साथ दोनों देशों के रक्षा उद्योगों के बीच भी सहयोग बढ़ रहा है. हमारे डिफेंस इंडस्ट्रियल रोडमैप से को डेवलपमेंट और को प्रोडक्शन का मार्ग प्रशस्त हुआ है. मैरिटाइम पावर्स के रूप में भारत और इटली के बीच कनेक्टिविटी के क्षेत्र में करीबी सहयोग स्वाभाविक है. हम मिलकर शिपिंग, पोर्ट्स मॉडर्नाइजेशन, लॉजिस्टिक्स और ब्लू इकोनॉमी पर काम करेंगे.
0: ഇന്ത്യ ഇറ്റലി ബന്ധം ശക്തിപ്പെടുത്തുക, വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ, പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ പങ്കാളിത്തം വിപുലീകരിക്കുക ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദം ബഹുമാനത്തിലും പരസ്പര വിശ്വാസത്തിലും അധിഷ്ഠിതമാണെന്ന് ജോർജിയ മെലനി പറഞ്ഞു. വിവിധ തന്ത്രപ്രധാന മേഖലകളിൽ ഇരു രാജ്യങ്ങളും യോജിച്ച് പ്രവർത്തിക്കുമെന്നും ഇറ്റാലിയൻ പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. നേരത്തെ പ്രസിഡന്റ് സെർജോ മാറ്ററെല്ലയുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ULPG V3 മിസൈലിന്റെ അന്തിമ വികസന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി DRDO. ആന്ധ്രപ്രദേശിലെ കുർണൂലിനടുത്തായിരുന്നു പരീക്ഷണം. പൂർണ്ണമായും തദ്ദേശീയമായിട്ടായിരുന്നു നിർമ്മാണം. പരീക്ഷണ വിജയത്തിൽ DRDOയെയും നിർമ്മാണത്തിൽ പങ്കാളികളായ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രി ലീ യോങ് ചുള്ളുമായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് തലസ്ഥാനമായ സിയോളിൽ കൂടിക്കാഴ്ച നടത്തി. സംയുക്ത വികസനം, ഉൽപ്പാദനം, കയറ്റുമതി ഉൾപ്പെടെ രണ്ട് രാജ്യങ്ങളുടെയും നൂതനാശയങ്ങൾ സമന്വയിപ്പിക്കുന്നതിനുള്ള സാധ്യതകൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു. സെൻസസിന്റെ ഭാഗമായി ജാതി സെൻസസ് നടത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. വിഷയം സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങളുടെ പരിധിയിൽ വരുന്നതാണെന്ന് വ്യക്തമാക്കിയ കോടതി, പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള ക്ഷേമ പദ്ധതികൾ രൂപീകരിക്കുന്നതിന് അവരുടെ ജനസംഖ്യ എത്രയെന്ന് അറിയേണ്ടതുണ്ടെന്നും നിരീക്ഷിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. രാജ്യത്തെ 8 പ്രധാന വ്യവസായ മേഖലകളുടെ സംയുക്ത സൂചികാ വളർച്ച 1.7% ഉയർന്നതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. കഴിഞ്ഞ മാസം വരെയുള്ള കണക്കുകൾ പ്രകാരമാണിത്. സിമന്റ് ഉൽപ്പാദനം 9.4%, സ്റ്റീൽ ഉൽപ്പാദനം 6.2%, വൈദ്യുതി ഉൽപ്പാദനം 4.1% ഉയർന്നത്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിലൊന്നായി ഇന്ത്യ തുടരുമെന്ന് യു എൻ റിപ്പോർട്ട്. ഇറാൻ സംഘർഷം മൂലമുള്ള ആഗോള അനിശ്ചിതത്വത്തിനിടെയും ഈ വർഷം ഇന്ത്യ 6.4% വളർച്ച കൈവരിക്കുമെന്ന് യു എൻ മുതിർന്ന സാമ്പത്തിക വിദഗ്ധൻ ഇങ്കോ പിറ്ററിലെ വ്യക്തമാക്കി. ഇന്ത്യയുടെ വൈവിധ്യ ഊർജ്ജ സ്രോതസ്സുകൾ, ശുദ്ധീകരണ ശേഷി, വിദേശ നാണയ കരുതൽ ശേഖരം എന്നിവ എണ്ണവില ഉയരുന്നതിന്റെ ആഘാതം കുറയ്ക്കാൻ സഹായിക്കുമെന്നും യു എൻ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. കേരളത്തിൽ മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കി. വകുപ്പ് വിഭജനത്തിനായുള്ള ശുപാർശ ഇന്ന്.

0: മുഖ്യമന്ത്രി ഗവർണർക്ക് സമർപ്പിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ധനകാര്യം, തുറമുഖം, നിയമം, പൊതുഭരണം അടക്കമുള്ള വകുപ്പുകൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ കൈകാര്യം ചെയ്യും. മറ്റ് മന്ത്രിമാർക്ക് അനുവദിച്ചു നൽകിയിട്ടില്ലാത്ത വകുപ്പുകളും മുഖ്യമന്ത്രിയാകും കൈകാര്യം ചെയ്യുക. ആഭ്യന്തരം, വിജിലൻസ്, ജയിൽ, കയർ തുടങ്ങിയ വകുപ്പുകൾ രമേശ് ചെന്നിത്തലയാവും കൈകാര്യം ചെയ്യുക. വൈദ്യുതി വകുപ്പ് സണ്ണി ജോസഫും ആരോഗ്യം കെ മുരളീധരനും റവന്യൂ എ പി അനിൽകുമാറും കൈകാര്യം ചെയ്യും. പി സി വിഷ്ണുനാഥന് ടൂറിസം, എം ലിജുവിന് എക്സൈസ്, റോജി എം ജോണിന് കോളേജ് വിദ്യാഭ്യാസം, ടി സിദ്ദിഖിന് കൃഷി, കെ എ തുളസിക്ക് പട്ടികജാതി പട്ടികവർഗ, പിന്നാക്ക വിഭാഗ വികസനം, ബിന്ദു കൃഷ്ണയ്ക്ക് തൊഴിൽ തുടങ്ങിയ വകുപ്പുകളാണ്. ഒ ജെ ജനീഷ് ആണ് യുവജന കായിക രജിസ്ട്രേഷൻ മന്ത്രി. പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് വ്യവസായം, എം ഷംസുദ്ദീന് പൊതുവിദ്യാഭ്യാസം, കെ എം ഷാജിക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ, പി കെ ബഷീറിന് പൊതുമരാമത്ത്, വി അബ്ദുൾ ഗഫൂറിന് ഫിഷറീസ് തുടങ്ങിയ വകുപ്പുകളുടെ ചുമതലയായിരിക്കും. മോൻസ് ജോസഫിന് ജലസേചനവും ഹൌസിംഗും, അനൂപ് ജേക്കബിന് ഭക്ഷ്യ പൊതുവിതരണവും, ഷിബു ബേബിജോണിന് വനം വന്യജീവി വകുപ്പും ആണ് നൽകിയിട്ടുള്ളത്. സി പി ജോണിനായിരിക്കും ഗതാഗത വകുപ്പിന്റെ ചുമതല.
0: സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മന്ത്രിസഭാ യോഗത്തിനു ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ഇക്കാര്യം അറിയിച്ചത്. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദാക്കും. 2026 ഓഗസ്റ്റ് 31 കാലാവധി അവസാനിക്കുന്ന എല്ലാ പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടെയും കാലാവധി നവംബർ 30 വരെ നീട്ടാൻ പി എസ് സിക്ക് ശുപാർശ ചെയ്യാനും മന്ത്രിസഭ തീരുമാനിച്ചു. യു ഡി എഫ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ വിഷൻ 2031 പദ്ധതി നടപ്പാക്കാനും തീരുമാനമായി. ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ച കൊല്ലം സ്വദേശി വേണുവിന്റെ കുടുംബത്തിന് 500,000 രൂപ ധനസഹായം നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 16 കേരള നിയമസഭയിലെ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. പ്രോട്ടം സ്പീക്കർ ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. ലോക് ഭവനിൽ ഗവർണർ മുൻപാകെ ഇന്ന് രാവിലെ നടന്ന ചടങ്ങിലാണ് ജി സുധാകരൻ പ്രോട്ടം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മറ്റന്നാളാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെയുമാണ് യു ഡി എഫ് പരിഗണിക്കുന്നത്. ഈ മാസം 29 നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. ജൂൺ 1 മുതൽ 3 വരെയുള്ള ദിവസങ്ങളിൽ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ നടക്കും. ഐ പി എൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ ബാറ്റിംഗിന് അയച്ചു. കൊൽക്കത്തയിലാണ് മത്സരം. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്തും ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 8 സംഘങ്ങളെ സംസ്ഥാനത്ത് വിന്യസിച്ചിട്ടുണ്ട്. രാജ്യത്തെ വടക്ക് പടിഞ്ഞാറൻ മധ്യമേഖലയിൽ വരും ആഴ്ച ഉഷ്ണതരംഗത്തിനോ തീവ്ര ഉഷ്ണതരംഗത്തിനോ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ചണ്ഡിഗഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ അടുത്ത 4 ദിവസം ഉഷ്ണതരംഗ സാധ്യത പ്രവചിച്ചിട്ടുണ്ട്. അതേസമയം കേരളത്തിന് പുറമെ അസം, മേഘാലയ, മാഹി, പശ്ചിമബംഗാളിലെ ഹിമാലയൻ മേഖല, സിക്കിം, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ നാളെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് മിൽമ പാൽ ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ചു. ജൂൺ 1 മുതൽ വില വർധന നിലവിൽ വരും. മിൽമ ഡയറക്ടർ ബോർഡാണ് തീരുമാനം കൈക്കൊണ്ടത്. 4 രൂപ വില വർദ്ധിക്കുമ്പോൾ കർഷകന് 3.35 രൂപയും പാൽ സൊസൈറ്റിക്ക് 25 പൈസയും ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ഇറ്റലി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി, പ്രസിഡന്റ് എന്നിവരുമായി ചർച്ച നടത്തി. യു എൽ പി ജി V3 മിസൈലിന്റെ അന്തിമ വികസന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി DRDO അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സെൻസസിന്റെ ഭാഗമായി ജാതി സെൻസസ് നടത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. കേരളത്തിൽ മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ധനകാര്യം, നിയമം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യും രമേശ് ചെന്നിത്തല, ആഭ്യന്തര വകുപ്പ് മന്ത്രി. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിലൊന്നായി ഇന്ത്യ തുടരുമെന്ന് യു എൻ റിപ്പോർട്ട്. ഐ പി എൽ ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ ബാറ്റിംഗിന് അയച്ചു.

0: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
1: നാളെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: മൈ ജി.
2: യുവവാണി.

0: യുവവാണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സർഗചേതനയുടെ വിശ്വഗുരു രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ചുള്ള ചിത്രീകരണം നമുക്ക് കേൾക്കാം.
1: ജനാലയ്ക്കരികിലേക്കോടി പുറത്തേക്ക് നോക്കിയ അവൾ കാബൂളിവാല കാബൂളിവാല എന്നൊരുവിട്ട് കരയാൻ തുടങ്ങി. ആ സമയം പുറത്തു തെരുവിലൂടെ ഒരു കാബൂളിവാല നടന്നു പോകുകയായിരുന്നു. നീണ്ട തലപ്പാവും അയഞ്ഞ ചെളിപുരണ്ട വസ്ത്രങ്ങളുമായിരുന്നു വേഷം. അയാളുടെ മുതുകത്ത് ഒരു ഭാണ്ഡക്കെട്ടുമുണ്ടായിരുന്നു, കയ്യിൽ മുന്തിരിപ്പഴങ്ങൾ നിറഞ്ഞ കൂടുകളും.
2: തന്റെ മാന്ത്രിക വിരലുകൾ കൊണ്ട് കവിതയും കഥയും നോവലുകളും എന്തിനേറെ മനോഹരമായ ചിത്രങ്ങളും സൃഷ്ടിച്ച രവീന്ദ്രനാഥ് ടാഗോർ. പ്രഭാഷണവും നാടകവും ഒരുപോലെ വഴങ്ങിയ തത്വചിന്തകൻ. മാതൃരാജ്യത്തെ ചൂഷണം ചെയ്ത വെള്ളപ്പടയ്ക്കെതിരെ ദേശീയത ആയുധമാക്കിയ ഗുരുനാഥൻ.
3: ജോഖോ

0: തന്നെക്കാൾ ഇരട്ടിയിലധികം പ്രായമുള്ള പതിയുടെ എരിഞ്ഞുതീരുന്ന ചിതയിലേക്ക് ചാടാനൊരുങ്ങുന്ന പെൺകുട്ടി. ഇന്നും ഭാരതം നാണക്കേടോടെ ഓർക്കുന്ന സതി എന്ന ആചാരത്തിലെ വിചിത്രമായ രീതി.
1: രാജാറാം മോഹൻ റോയ് എന്ന നവോത്ഥാന നായകനും കൊൽക്കത്തയിൽ രൂപം നൽകിയ ബ്രഹ്മസമാജവും ഈ അനീതിക്കെതിരെ പോരാടി. രവീന്ദ്രനാഥ ടാഗോറും ഇതിന്റെ ഭാഗമായി. കൊൽക്കത്തയിലെ ഗോവിന്ദ്പുരിയിലേക്ക് കുടിയേറിയ കുടുംബമായിരുന്നു അദ്ദേഹത്തിന്റേത്.
2: ഹിന്ദു ആചാര വേലിക്കെട്ടുകൾ ഭേദിച്ച് രാജാറാം മോഹൻ റോയിയെ പോലെ പാശ്ചാത്യ രാജ്യങ്ങളിൽ അദ്ദേഹം യാത്രകൾ ചെയ്തു. ദ്വാരകാനാഥ് ടാഗോറിന്റെ മകൻ ദേവേന്ദ്രനാഥ് ടാഗോറും ബ്രഹ്മസമാജത്തിൽ സജീവമായി. സമാജത്തിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ 1863 കൊൽക്കത്തയിൽ നിന്നും 100 മൈൽ അകലെയുള്ള ഒരു പ്രദേശത്ത് ഒരു ധ്യാന കേന്ദ്രവും വിശ്രമ കേന്ദ്രവും അദ്ദേഹം സ്ഥാപിച്ചു. ഈ സംഭവത്തിന് 2 വർഷം മുമ്പ് പിറന്ന ദേവേന്ദ്രനാഥിന്റെ മകന്റെ പേരിലാണ് ഇന്നും ആ സ്ഥലം പ്രശസ്തം. 1861 മെയ് 7 ശാരദാദേവിക്കും ദേവേന്ദ്രനാഥ ടാഗോറിനും പിറന്ന രവീന്ദ്രനാഥ ടാഗോറായിരുന്നു അത്. ആ സ്ഥലമാകട്ടെ ശാന്തിനികേതൻ എന്നും അറിയപ്പെട്ടു.
1: ജരാശങ്കോ എന്ന പുരാതന ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. പക്ഷേ ഹിന്ദുമതത്തിൽ നിലനിന്നിരുന്ന പല ദുരാചാരങ്ങളും ടാഗോറിന്റെ കുടുംബം എതിർത്തിരുന്നു. ഇവയെല്ലാം കുഞ്ഞു ടാഗോറിനെ പിൽക്കാലത്ത് സ്വാധീനിച്ചു എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ.
0: വെറുതെ വെള്ളത്തിലേക്ക് നോക്കി നിന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്കൊരിക്കലും ഒരു കടൽ മറികടക്കാനാകില്ല.
1: ഈ വാചകങ്ങൾ പോലെ ടാഗോറിന്റെ വിദ്യാഭ്യാസവും അല്പം വ്യത്യസ്തമായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ പരിധിക്കപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ ടാഗോർ ആഗ്രഹിച്ചു. പഠനരീതി ഇഷ്ടപ്പെടാത്തതിനാൽ നിരവധി സ്കൂളുകളിൽ അദ്ദേഹം മാറി മാറി പഠിച്ചു. പഠനമാധ്യമം ഇംഗ്ലീഷായിരുന്നു. പക്ഷേ ഒരു വിദേശ ഭാഷയിൽ പഠിക്കാനുള്ള താല്പര്യം ടാഗോറിൽ ഇല്ല.

0: ആരാണ് രവീന്ദ്രനാഥ ടാഗോർ എന്നതിന് പല ഉത്തരങ്ങൾ ലഭിച്ചേക്കാം. ചിലർക്ക് ജനഗണമനയുടെ രചയിതാവാകാം, ചിലർക്ക് ഗീതാഞ്ജലി എഴുതിയ കവിയാകാം, മറ്റു ചിലർ സ്വാതന്ത്ര്യസമര സേനാനി എന്നാകും പറയുക. ഈ ബഹുമുഖ പ്രതിഭയുടെ കഴിവുകളിൽ കുട്ടിക്കാല അനുഭവങ്ങൾക്കും പങ്കുണ്ട്. ടാഗോറിന്റെ 12 വയസ്സിൽ പിതാവ് അദ്ദേഹത്തെ സംസ്കൃതം, ജ്യോതിശാസ്ത്രം മുതലായ വിഷയങ്ങൾ പഠിപ്പിച്ചു. പഠനത്തിന് ശേഷം പാടങ്ങളിലും വനങ്ങളിലും ചിലവഴിക്കാൻ മകനെ അദ്ദേഹം അയച്ചു. പ്രകൃതിയോടിണങ്ങിയുള്ള ഈ വിദ്യാഭ്യാസമായിരുന്നു ടാഗോർ കൊതിച്ചത്. 14 വയസ്സിൽ സ്കൂൾ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് പിന്നീട് വീട്ടിലിരുന്നാണ് ടാഗോർ പഠിച്ചത്. അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ സംഗീതജ്ഞരും നാടകർത്തുക്കളും കവിയും നോവലിസ്റ്റുകളും ഒക്കെ ആയിരുന്നു. ചിത്രരചന, ഗുസ്തി, സംഗീതം തുടങ്ങി നാനാവിധ വിഷയങ്ങൾ അദ്ദേഹം പഠിച്ചു.
1: ലോകത്തിലെ എല്ലാ മനുഷ്യവാസനയും ഒരുപോലെയാണ്. ഈ ജ്ഞാനം അദ്ദേഹം നേടിയത് ഇംഗ്ലണ്ടിൽ വെച്ചാണ്. 1878 ടാഗോർ ഇംഗ്ലണ്ടിൽ പഠനത്തിനായി പോയി. മകനെ വക്കീലാക്കുക അല്ലെങ്കിൽ ICS ഉദ്യോഗസ്ഥനാക്കുക എന്നതായിരുന്നു ദേവീന്ദ്രനാഥിന്റെ മനസ്സിൽ. പക്ഷേ 18 പഠനത്തിന് ശേഷം വിദ്യാഭ്യാസം പൂർത്തിയാക്കാതെ അദ്ദേഹം തിരികെ എത്തി. ഇംഗ്ലണ്ടിൽ നിന്നും തിരികെ എത്തിയതിനു ശേഷം കവിതകൾ എഴുതാൻ അദ്ദേഹം കൂടുതൽ സമയം ചെലവിട്ടു. 1882 സന്ധ്യാസംഗീത് എന്ന കൃതി പുറത്തിറങ്ങി. അതേ വർഷം എഴുതിയ നിർജരീർ സ്വപ്നഭാംഗയിലൂടെ കവി എന്ന രീതിയിലുള്ള കഴിവ് അദ്ദേഹം സ്വയം തിരിച്ചറിഞ്ഞു. നാടകം, നോവലുകൾ, കഥകൾ തുടങ്ങിയവ അദ്ദേഹം എഴുതുവാൻ തുടങ്ങി.

0: ഗ്രാമത്തിൽ നിന്ന് സ്ഥലം മാറ്റം കിട്ടിപ്പോയ പോസ്റ്റ്മാനെ കാത്തിരിക്കുന്ന രത്തൻ എന്ന ചെറിയ പെൺകുട്ടി. ടാഗോറിന്റെ പോസ്റ്റ്മാൻ എന്ന ഈ ചെറുകഥ പലരുടെയും കണ്ണു നനയിച്ചിരിക്കാം. കൃതികളിൽ മാത്രമല്ല, സ്വജീവിതത്തിലും സങ്കടകരമായ അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ടായി. 23 വയസ്സിലായിരുന്നു മൃണാളിനി ദേവിയുമായുള്ള ടാഗോറിന്റെ വിവാഹം. കുറച്ചു വർഷങ്ങളെ ആ ദാമ്പത്യം നീണ്ടുപോയുള്ളൂ. 1902 മൃണാളിനി അന്തരിച്ചു. കവിതയിലൂടെ തന്നെ ദുഃഖമടക്കിയ ടാഗോർ സ്മരൺ എന്ന കവിതാസമാഹാരം ഭാര്യയ്ക്ക് സമർപ്പിച്ചു. അതേ വർഷത്തിൽ തന്നെ പിതാവ്, 2 മക്കൾ എന്നിവരുടെ വേർപാടും ജീവിതത്തിലെ സങ്കടകരമായ ഏടായി. പിൽക്കാലത്ത് നൊബേൽ അടക്കമുള്ള പുരസ്കാരങ്ങളെല്ലാം നേടിയതും ഈ സങ്കടങ്ങളെ അതിജീവിച്ചായിരുന്നു.
1: അന്നം തരുന്നവരാണ് കർഷകർ. പക്ഷേ അന്നന്നത്തെ അന്നം പോലുമില്ലാതെ മുണ്ടുമുറുക്കിയെടുത്തുള്ള ജീവിതം, എല്ലുമുറിയെ പണി ചെയ്താലും പല്ലുമുറിയെ തിന്നാനാകില്ല എന്ന യാഥാർത്ഥ്യവും

0: ഇതായിരുന്നു ബംഗാളിലെ കർഷകരുടെയും പാവപ്പെട്ടവരുടെയും ജീവിതം. ഈ യാഥാർത്ഥ്യങ്ങളിലേക്ക് ടാഗോർ എത്തിയത് കുടുംബ എസ്റ്റേറ്റ് നോക്കി നടത്തിയപ്പോഴാണ്. പാവപ്പെട്ടവന്റെ കഷ്ടതകൾ അദ്ദേഹത്തെ കൂടുതൽ ചിന്തിപ്പിച്ചു. ഗോറ, നൌകാദുബി, ചോക്കർ ബാലി എന്നിവയെല്ലാം പിറന്നത് അങ്ങനെയാണ്. ഭാവനയുടെ ലോകത്ത് നിന്ന് യാഥാർത്ഥ്യങ്ങളുടെ അനുഭവങ്ങളിലേക്കുള്ള പറിച്ചു നടൻ. സ്നേഹവും ത്യാഗവും നിറഞ്ഞ രായ്ചരൺ എന്ന കഥയിൽ പോലും അത് ദൃശ്യമാകുന്നു.
1: എസ്റ്റേറ്റിലെ ഗ്രാമങ്ങളിൽ സഹകരണ സംഘങ്ങളും സ്കൂളുകളും ആശുപത്രികളും അദ്ദേഹം സ്ഥാപിച്ചു. മെച്ചപ്പെട്ട കൃഷിരീതികൾ പരിചയപ്പെടുത്തി. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ വികസനം ഉണ്ടാകൂ എന്ന ചിന്തയായിരുന്നു ടാഗോറിന്. തന്റെ വിദ്യാഭ്യാസ രീതികളുടെ പരീക്ഷണം എന്ന നിലയിലാണ് ടാഗോർ സെലിയാഡ എന്ന സ്കൂൾ ആരംഭിച്ചത്. അധ്യാപകനായുള്ള തുടക്കം. സ്വന്തം കുട്ടികളെയും അവിടെ തന്നെ പഠിപ്പിച്ചു. സെലിയാഡയിലെ അനുഭവങ്ങൾ ടാഗോറിനെ എത്തിച്ചത് ശാന്തിനികേതനിലെ പുതിയ വിദ്യാലയം എന്ന ആശയത്തിലായിരുന്നു.
0: 1901 ഡിസംബർ 22 ശാന്തിനികേതനിൽ ടാഗോർ ബ്രഹ്മചര്യാശ്രമം തുടങ്ങി. പിതാവിൽ നിന്നു ലഭിച്ച വിദ്യാഭ്യാസം, അനുഭവങ്ങൾ എന്നിവ മറ്റു കുട്ടികളിലും എത്തിക്കണമെന്ന ആഗ്രഹം ടാഗോറിനുണ്ടായി. ആദ്യകാലത്ത് വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ടാഗോറിന്റെ കുട്ടികളും അവിടെ തന്നെ പഠിച്ചു. സൗജന്യവും പ്രകൃതിയോടിണങ്ങിയുള്ള വിദ്യാഭ്യാസവും ശാന്തിനികേതൻ എന്ന വിദ്യാലയത്തെ വേറിട്ടു നിർത്തി.
1: December 11, 1911 കൽക്കത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിന്റെ 2nd ദിനം. ഭാരത് ഭാഗ്യവിധാത എന്ന ഗാനം സരളാദേവി ചൗധരിയും കുറച്ച് സ്കൂൾ വിദ്യാർത്ഥികളും ചേർന്ന് അവിടെ അവതരിപ്പിച്ചു. പിന്നീട് 1912 ഭാരത് വിധാത എന്ന പേരിൽ തത്വബോധിനി പത്രിക എന്ന പത്രത്തിൽ അച്ചടിച്ചു വന്ന ആ ഗാനം ഇന്ന് ഇന്ത്യയുടെ ദേശീയ ഗാനമാണ്. 1911 രവീന്ദ്രനാഥ ടാഗോർ ബംഗാളി ഭാഷയിൽ എഴുതിയ ഗാനം ഇന്ന് രാജ്യം മുഴുവനും ഒറ്റ ചരടിൽ കോർക്കുന്നു. ഓരോ ഇന്ത്യക്കാരനും ദേശസ്നേഹത്തിൽ ഒന്നാകുന്ന 52 സെക്കൻഡ്, നാനാത്വത്തിൽ ഏകത്വം എന്ന സന്ദേശത്തിൽ ഭാരതാംബയ്ക്ക് വേണ്ടിയുള്ള വരികളാണത്. ദേശസ്നേഹവും സമത്വവും ഒരുമയും തൂലികത്തുമ്പിൽ അദ്ദേഹം നിറച്ചു. എഴുത്തിൽ മാത്രമല്ല, പ്രവൃത്തിയിലും ടാഗോർ ധർമ്മം കൈവിട്ടില്ല.
0: അമൃത്സറിലെ ജാലിയൻവാലാബാഗ് ഒരു ദേശസ്നേഹിയും മറക്കാത്ത പേര്. 1919 ഏപ്രിൽ 13 വൈശാഖ പൗർണമി ആഘോഷിക്കാനെത്തിയ ആയിരങ്ങൾക്ക് നേരെ ബ്രിട്ടീഷ് പട്ടാളം നിറയൊഴിച്ച കറുത്ത ദിനം. തനിക്ക് ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് ലഭിച്ച നൈറ്റ്ഹുഡ് പദവി തിരികെ നൽകിയാണ് ടാഗോർ പ്രതിഷേധിച്ചത്. രാജ്യത്തെ ജനങ്ങളുടെ കൂടെ നിൽക്കാനാണ് ആഗ്രഹമെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു.
2: എവിടെ നിർഭയമാകുന്നു മാനസം, എവിടെ നിൽക്കുന്നു ശീർഷകം സമുന്നതം, എവിടെ വിജ്ഞാനം പൂർണ്ണ സ്വതന്ത്രമായ വികാലമായി വിരാജിപ്പൂ നിത്യവും, മുക്തി തന്റെയാ സ്വർഗരാജ്യത്തിലേക്ക് എന്റെ നാടുണരേണമേ ദൈവമേ.
0: 1913 ഡിസംബർ 10 ടാഗോറിന്റെ ഗീതാഞ്ജലിയിലെ ഈ വരികൾ ഓരോ ഇന്ത്യക്കാരന്റെയും അഭിമാനമായി മാറിയ നിമിഷം. സ്വീഡിഷ് അക്കാദമിയുടെ നൊബേൽ കമ്മിറ്റി സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം അന്നാദ്യമായി ഒരു ഏഷ്യക്കാരനു നൽകി. അടിമത്തത്തിന്റെ ദുരിതം പേറുന്ന ഭാരത രാജ്യത്തിന്റെ വിജയം കൂടിയായിരുന്നു അത്. മാതൃഭാഷയെ അതിരറ്റ് സ്നേഹിച്ചിരുന്ന ടാഗോറിന് തന്റെ ബംഗാളി കൃതിയുടെ ഇംഗ്ലീഷ് വിവർത്തനം പുരസ്കാരം നേടിക്കൊടുത്തു. കേരളത്തിലും ടാഗോർ പലതവണ എത്തിയിരുന്നു. 1919 ആദ്യമായി കേരളം സന്ദർശിച്ചപ്പോഴും മാതൃഭാഷയെ പ്രോത്സാഹിപ്പിക്കേണ്ടതിനെ കുറിച്ചാണ് പറഞ്ഞത്.
1: എത്ര വിശ്വം ഭവത്യേക നീടം, ഈ ലോകം ഒരു പക്ഷിക്കൂടുപോലെയാകുന്നു. വിദേശ രാജ്യങ്ങളിൽ നടത്തിയ പലവിധമായ യാത്രകൾ, അനുഭവങ്ങൾ, ഇതൊക്കെ ടാഗോറിനെ എത്തിച്ചത് ലോകം ഒന്നാണ് എന്ന ആശയത്തിലായിരുന്നു. 1st ലോക മഹായുദ്ധം മാനുഷികതയെ തച്ചുടയ്ക്കുന്ന കാലത്തിലായിരുന്നു ആ ചിന്ത. ലോകമേ തറവാട് തനിക്ക്, ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ, ഇങ്ങനെ മഹാകവി വള്ളത്തോൾ പാടിയതും 1920കളുടെ തുടക്കത്തിൽ തന്നെയായിരുന്നു.
0: ലോകം മുഴുവനും ഒന്നിപ്പിക്കുന്ന സ്ഥാപനം എന്ന ആശയം വിശ്വഭാരതി സർവകലാശാല എന്ന പേരിൽ ടാഗോറിന്റെ മനസ്സിൽ രൂപപ്പെട്ടു. 1921 ഡിസംബർ 23 അത് പ്രാവർത്തികമായി. തടിമേശകൾക്കും ബെഞ്ചിനുമപ്പുറം പ്രകൃതിയുടെ മടിത്തട്ട് ക്ലാസ് മുറികളാക്കുന്ന നവ്യാനുഭവം.
2: ആ യുഗത്തിൽ എന്താകാനാണ് മുത്തച്ഛൻ ആഗ്രഹിച്ചത്? ഞാൻ ഭൂമിയുടെ ഒരു തുണ്ടാകാൻ ആഗ്രഹിച്ചു. നീളെ വിസ്തൃതിയിൽ പരന്നുകിടക്കുന്ന ഒരു തുണ്ടുഭൂമി.
0: ജീവാംശമുള്ള അയാൾ എന്ന നോവലിൽ ടാഗോർ കുറിച്ചിട്ട വരികളിൽ പതിവ് പോലെ ഒരു ധ്വനിതലം കണ്ടെത്താം. ടാഗോറിന്റെ ശബ്ദം നമുക്ക് കേൾക്കാം ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്ന്.

0: Great memorials of history are being washed away. The ancient boundaries of civilization obliterated. Barbarism, robbed of its cloak, stands revealed. With arrogant mocking, it flaunts destructive revelry against mankind. From the depths of man's anguished heart comes the cry, "Why is this?" Angry voices are raised, refusing to recognize the presence of a benevolent principle anywhere in this cataclysmic theory. To doubters, I ask, where there is no principle of goodness at the center of creation, why does humanity, at the mortal struggle of an age, suffer from this worldwide agony? Does not disease, with its suffering, prove that in the freedom of health dwells life's inherent truth? Suffering is denial, while health is affirmation of life. Our body, acknowledging this, offers stout fight to the last. If disease had caused us no suffering, then indeed we could have accused life as being treacherous. Then destruction touched its own root, all peace vanished, the entire race arrayed itself in weapon and military monstrosity. Stolen ammunition dumps like a red boil became more inflamed. Mutual suspicion, unrest, repression's ugly trickery, wrought by poisoned minds, sly diplomatic torture, and sham decency spread their tentacles in lying politics and tyrannical government. If war stopped for a while, peace did not arrive. In the subterranean depths of history, rumbling earthquakes heralded fresh disasters. Natural human contact daily grew impossible. Barbed obstacles were raised in the path of hospitality. Behavior, forgetting all civilized tradition, reverted to savagery.
1: കവിതകൾ, നോവലുകൾ, നാടകങ്ങൾ, ഉപന്യാസങ്ങൾ എന്നിങ്ങനെ എണ്ണമറ്റ രചനകൾ ആ വിശ്വകലാകാരനിൽ നിന്നുണ്ടായി. 60-ാം വയസ്സിൽ ചിത്രരചനയിലും കഴിവ് തെളിയിച്ചു. പരസ്യ ചിത്രങ്ങളിൽ ഉൾപ്പെടെ അദ്ദേഹം വേഷമിട്ടു, ദുരാചാരങ്ങൾക്കെതിരെ പോരാടി, ബ്രഹ്മസമാജത്തിൽ ഉൾപ്പെടെ സജീവമായി, തത്വബോധിനി പത്രികയുടെ പത്രാധിപരായി.
2: ബംഗാളിലെ ചെറു കുടിലുകളിൽ പോലും മുഴങ്ങുന്ന അമാർ മുല്ലികെ ബോനെ എന്റെ മല്ലികാവനത്തിൽ എന്ന ഗാനത്തിൽ വിശ്വസാഹിത്യകാരന്റെ സംഗീത പാടവം കാണാം. സ്വന്തം കവിതകൾ ആലപിക്കാൻ ചിട്ടപ്പെടുത്തിയ രവീന്ദ്രസംഗീതം ഹൃദയങ്ങൾ കീഴടക്കുന്ന രാഗമായി.

0: 1940 ഓഗസ്റ്റ് 7 ആ വിശ്വയോഗി യാത്രയായി. ഒരു ഭാഷയിൽ തന്നെ രണ്ടു രാജ്യങ്ങളുടെ ദേശീയഗാനം രചിച്ചതുൾപ്പെടെയുള്ള അപൂർവതകൾ അപ്പോഴും ബാക്കി. ജനഗണമനയും ബംഗാളിന്റെ അമർ സോനാർ ബംഗ്ലായും ദേശങ്ങളെ അതിർപരമ്പുകളിൽ നിന്നും മാറ്റി നിർത്തുന്നു. ശ്രീലങ്കയുടെ ദേശീയഗാനമായ ശ്രീലങ്ക മാതായിലും ടാഗോർ സ്പർശമുണ്ടെന്ന് പറയുന്നു.
1: താൻ ഒരിക്കലും അതിന്റെ തണലിൽ ഉറങ്ങാൻ പോകുന്നില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഒരാളൊരു മരം നടുമ്പോൾ അതിനർത്ഥം ജീവിതമെന്നാൽ എന്താണെന്ന് അയാൾക്കു മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു എന്നാണ്.
0: ടാഗോർ ഗ്രന്ഥശാല, ടാഗോർ ആർട്സ് ക്ലബ് എന്നീ പേരുകൾ ഇന്നും അക്ഷരവെളിച്ചം അണഞ്ഞിടാത്ത നാട്ടുവഴികളിലെ പരിചിത കാഴ്ചയാകുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ വരികളിലെ മാനവ സേവ തേടി അലയേണ്ട. ഒരു നൂറ്റാണ്ടിനിപ്പുറവും ഗീതാഞ്ജലി ചർച്ച ചെയ്യപ്പെടുമ്പോഴും പുതിയ വിവർത്തനങ്ങൾ ഉണ്ടാകുമ്പോഴും ഓരോ ജയഹേ വിളികളും ഗുരുദേവ് അനശ്വരനാണ് എന്ന് വിളിച്ചു പറയുന്നു.

സർഗചേതനയുടെ വിശ്വഗുരു രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ചുള്ള ചിത്രീകരണമാണ് ഇന്ന് യുവവാണിയിൽ നമ്മൾ കേട്ടത്. രചന ജോമോൾ ജോസ്.

0: കണ്ണങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് കണ്ണങ്കണ്ടി ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ.
1: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
4: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
5: ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇപ്പോൾ സമയം 8:00. എഫ്എം പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജിയോർജിയ മെലണിയുമായി റോമിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇറ്റലി ബന്ധത്തെ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്തുമെന്ന് പ്രധാനമന്ത്രി. ജനീവയിൽ നടക്കുന്ന 79th

ലോകാരോഗ്യ സമ്മേളനത്തിനിടെ കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ മാതൃശിശു നവജാത ശിശു ആരോഗ്യ ബോർഡ് ചെയർപേഴ്സൺ ഹെലൻ ക്ലാർക്കുമായി ഇന്ന് ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. യു ഡി എഫ് സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ധനകാര്യം, പൊതുഭരണം, തുറമുഖം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക്. വ്യവസായം, ഐ ടി എന്നീ വകുപ്പുകളുടെ ചുമതല പി കെ കുഞ്ഞാലിക്കുട്ടിക്ക്. ആരോഗ്യവും ദേവസ്വവും കെ മുരളീധരന്. എ പി അനിൽകുമാർ റവന്യൂ മന്ത്രി. വൈദ്യുതി വകുപ്പിന്റെ ചുമതല സണ്ണി ജോസഫ് വഹിക്കും. നിയുക്ത എം എൽ എമാരുടെ

റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. പാൽവില ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ച് മിൽമ. ജൂൺ 1 മുതൽ വിലവർദ്ധന നിലവിൽ വരും. നീറ്റ് UG പുനഃപരീക്ഷ സുരക്ഷിതവും നീതിയുക്തവുമായി നടത്തുന്നതിന് കൂടുതൽ ജാഗ്രത ആവശ്യമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ ബാറ്റിംഗിനയച്ചു. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക് കേൾക്കാം.

0: കഫേ കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: ഒരു നർത്തകി ചിലങ്കയണിയുന്നത് തന്റെ നൃത്തത്തിൽ താളവും ലയവും സമന്വയിപ്പിച്ച് കേൾപ്പിക്കാനാണ്. ഈ നർത്തകിയുടെ നൃത്തം കണ്ടിറങ്ങുന്ന സദസ്സ് ഒന്നടങ്കം പറയുന്നത് 7 സാഗരങ്ങളുടെ തിരയിളക്കം പോലെയെന്നാണ്. അത് മറ്റാരുമല്ല, ഭരതനാട്യത്തിൽ പുതിയൊരു വിസ്മയമായ ഉമാ ഗോവിന്ദാണ്. സ്വാഗതം.
2: നമസ്കാരം.
1: എപ്പോഴാണ് നൃത്തത്തോട് പ്രണയം തോന്നി തുടങ്ങിയത്?
2: കുട്ടിക്കാലത്ത് തന്നെ എനിക്ക് ഡാൻസിനോടുള്ള അഭിരുചി മനസ്സിലാക്കി എന്റെ മാതാപിതാക്കളാണ് എന്നെ ഗുരു വി മൈഥിലിയുടെ മിഥിലാലയ ഡാൻസ് അക്കാദമിയിൽ ഡാൻസ് പഠിക്കാനായി ചേർത്തത്. അവിടം തൊട്ട് എനിക്ക് ഭരതനാട്യത്തോട് വളരെയധികം ഇഷ്ടം തോന്നി തുടങ്ങി.
1: കേരളത്തിന്റെ തന്നെ തനതു കലയായ മോഹിനിയാട്ടവും കഥകളിയുമൊക്കെ ഉള്ളപ്പോൾ ഭരതനാട്യത്തിനോടൊരു പ്രത്യേക ഇഷ്ടം തോന്നാൻ ഉമ്മയ്ക്കുണ്ടായ കാരണം എന്താണ്?
2: കേരളത്തിൽ സാധാരണ കണ്ടുവരുന്നത് ഏതൊരു നൃത്ത വിദ്യാർത്ഥിയും ആദ്യമായി പഠിച്ചു തുടങ്ങുന്നത് ഭരതനാട്യത്തിൽ നിന്നാണ്. അങ്ങനെയാണ് ഞാനും എന്റെ 6 ഭരതനാട്യം പഠിച്ചു തുടങ്ങിയത്. എന്തുകൊണ്ട് ഭരതനാട്യം തിരഞ്ഞെടുത്തു എന്ന ചോദ്യം വളരെ ബുദ്ധിമുട്ടാണ് ഉത്തരം പറയാൻ. കാരണം ഞാൻ എല്ലാ നൃത്തരൂപങ്ങളും പഠിച്ചു നോക്കിയിട്ട് ഒടുവിൽ എനിക്ക് ഭരതനാട്യം മതി എന്ന് തിരഞ്ഞെടുത്തതല്ല. ഞാൻ ഭരതനാട്യം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. എല്ലാ ശാസ്ത്രീയ നൃത്തരൂപങ്ങളും നിശാഗന്ധി ഫെസ്റ്റിവലിലും സൂര്യ ഫെസ്റ്റിവലിലും മുദ്ര ഫെസ്റ്റിവലിലും വരുന്ന പരിപാടികളും ഞാൻ കാണാൻ പോകാറുണ്ട്. മോഹിനിയാട്ടം, കഥകളി, കുച്ചിപ്പുടി, ഒഡീസി, കഥക് എന്ന എല്ലാ നൃത്തരൂപങ്ങളും ഞാൻ ആസ്വദിക്കാറുണ്ട്. അതിനെക്കുറിച്ച്, അതിന്റെ ചിട്ടകളെയും ശൈലികളെയും കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാലും എന്റേത് എന്ന് എനിക്ക് തോന്നുന്നത് ഭരതനാട്യം ആണ്. അതിനോടുള്ള ഒരു അടുപ്പം എന്തുകൊണ്ടെന്ന് വിശദീകരിക്കാൻ പറ്റാത്ത ഒരു പ്രണയം.
1: ഭരതനാട്യത്തിൽ തന്നെ പല ശൈലികളുണ്ട്. ഉദാഹരണത്തിന് കലാക്ഷേത്ര, പന്തനല്ലൂർ, ഇതിൽ ഏത് ശൈലിയാണ് ഉമ പിന്തുടരുന്നത്?
2: എന്റെ ശൈലി തഞ്ചാവൂർ ശൈലിയാണ്.
1: നൃത്തത്തിൽ പുതിയ ട്രെൻഡുകൾ കൊണ്ടുവരാൻ ഉമ്മ ശ്രമിക്കാറുണ്ടോ? അതായത് ഇപ്പോൾ തന്നെ ശോഭനയൊക്കെ നൃത്തം അവതരിപ്പിക്കുമ്പോൾ ഒരു തീം ബേസ്ഡ് പെർഫോമൻസ് നമ്മൾ കാണാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും?
2: ഭാരതീയ കലാ സംസ്കാരം എന്ന് പറയാറുണ്ട് നമ്മൾ. നമ്മുടെ സംസ്കാരത്തിൽ വരുന്ന മാറ്റങ്ങൾ, അതായത് ജീവിതശൈലിയിലും വസ്ത്രധാരണത്തിലും ഭക്ഷണ രീതികളിലും, പണ്ടത്തെ ആൾക്കാർ പിന്തുടരുന്ന ഭക്ഷണ രീതിയെ അല്ല നമ്മളിപ്പോൾ പിന്തുടരുന്നത്. അങ്ങനെ വരുന്ന മാറ്റങ്ങൾ തീർച്ചയായും ഒരു കലയിലും അനിവാര്യമാണ്. കാലാകാലങ്ങളിൽ വരുന്ന നല്ല മാറ്റങ്ങൾ തീർച്ചയായും അതൊരു പോസിറ്റീവ് ഗ്രോത്ത് ആണ്. അതുപോലെ ഭരതനാട്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തീമാറ്റിക് പെർഫോമൻസ്, നമ്മൾ വിചാരിക്കുന്നു പുതിയതായി കണ്ടുപിടിച്ചതാണ് തീമാറ്റിക് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ, നമ്മൾ ആസ് എ ഡാൻസർ തിയറി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നു ആദ്യമായി ഭരതമുനിയുടെ ശിഷ്യഗണങ്ങളോട് ചേർന്ന് നടത്തിയ ഒരു തീമാറ്റിക് ഫസ്റ്റ് ഡാൻസ് ഡ്രാമ എന്ന് പറയുന്നത് അമൃത മഥനമാണ്. അന്നത്തെ കാലത്ത് അത് അവരുടെ ന്യൂ ട്രെൻഡായിട്ടുള്ള ഒരു തീമായിരുന്നു അമൃത മഥനം എന്ന് പറയുന്നത്. അതുപോലെ ഇന്നത്തെ കാലത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കുന്നതായാലും മലിനീകരണം തടയുന്നതായാലും ആണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പൊ അതിനെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ പറ്റിയ സ്കോപ്പ് ഭരതനാട്യത്തിൽ ഉണ്ട്. മുദ്രകളായാലും അതിന്റെ ചിട്ടവട്ടങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ ഐഡിയകൾ സാധാരണ ആൾക്കാർക്ക് കൺവേ ചെയ്യാൻ തരത്തിലുള്ള ഒരു അവസരം ഭരതനാട്യത്തിൽ തന്നെയുണ്ട്.
1: മൈഥിലി ടീച്ചർ, ആ ഗുരുവിൽ നിന്ന് അറിവുകൾക്കപ്പുറം എന്തൊക്കെ അനുഭവങ്ങളാണ് ഉമ്മയ്ക്ക് പറയാനുള്ളത്?
2: മൈഥിലി ടീച്ചറെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഞാൻ ആദ്യമായി എൻ്റെ ബാലപാഠങ്ങൾ മുതൽ ഇപ്പോഴത്തെ പ്രൊഫഷണൽ ജീവിതം വരെ ടീച്ചറിൻ്റെ സഹായത്തോടുകൂടി അല്ലെങ്കിൽ ടീച്ചർ പകർന്നു തന്ന അറിവിൽ കൂടി എനിക്ക് നേടാൻ കഴിഞ്ഞതാണ്. ടീച്ചർ ഒരു ഡാൻസ് ടീച്ചർ എന്ന വ്യക്തിയിൽ ഉപരി ഒരു നല്ല കലാകാരിക്ക് വേണ്ട ഗുണങ്ങൾ, അവരുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം, അവരുടെ ജീവിത രീതി എങ്ങനെയായിരിക്കണം എന്ന പല കാര്യങ്ങളും ടീച്ചറിൽ നിന്നും പഠിക്കാൻ, ടീച്ചറിന്റെ ഇത്ര വർഷത്തെ കലാജീവിതത്തിലെ അനുഭവങ്ങൾ നമ്മുടെ കൂടെ ഷെയർ ചെയ്യുമ്പോൾ അത് വലിയൊരു നമ്മളും അനുഭവിച്ച മാതിരി, അല്ലെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നു. നമ്മൾ എത്രത്തോളം വലുതാണ് ആ കല, എത്ര എത്ര വലിയ വലിയ കലാകാരന്മാർ കൈകാര്യം ചെയ്തിട്ട്

0: നമുക്ക് നേടിത്തന്നിട്ടുള്ള ഒരു പാരമ്പര്യം, അങ്ങനെയൊക്കെ പല രീതിയിൽ ഇതിനെക്കുറിച്ച്. ഒരുപക്ഷെ എനിക്ക് ഭരതനാട്യത്തിനോട് ഇത്ര ഇഷ്ടം തോന്നാനുള്ള ഒരു കാരണം ടീച്ചറിന്റെ അതിനോടുള്ള ഇഷ്ടം ഞാൻ കണ്ട് വളർന്നത് കൊണ്ടാണ്.
1: നൃത്തത്തിൽ വേറെ ആരെങ്കിലും ഉമയെ സ്വാധീനിച്ചിട്ടുണ്ടോ?
0: ഞാനിപ്പോ ഒരു പെർഫോമർ ലെവലിൽ സംസാരിക്കുകയാണെങ്കിൽ, ഞാൻ ആദ്യമായി ഒരു പ്രൊഫഷണൽ പെർഫോമൻസ് കാണുന്നത് ശ്രീമതി രമാ വൈദ്യനാഥനാണ്. എന്റെ ടീച്ചറായ ഗുരു വി മൈഥിലി ടീച്ചറാണ് എന്നെ വിളിച്ചുകൊണ്ട് പോയി രമാ വൈദ്യനാഥന്റെ പെർഫോമൻസ് കാണാൻ കൊണ്ടുപോകുന്നത്. ഞാൻ ആദ്യമായി അവിടെ പോയി കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നു എത്രത്തോളം വലുതാണ് ഈ കല. ഒരു നർത്തകി 1.5 മണിക്കൂർ കൊണ്ട് സ്റ്റേജിൽ ഓഡിയൻസിനെ പിടിച്ചു നിർത്താനുള്ള കഴിവ് ഈ കലയ്ക്കുണ്ട് എന്ന് ഞാൻ ആദ്യമായി മനസ്സിലാക്കുന്നത് അവരുടെ പെർഫോമൻസ് കണ്ടിട്ടാണ്. അന്ന് എനിക്ക് വളരെയധികം ബഹുമാനം തോന്നി ഈ കലയോടും അതനുഷ്ഠിക്കുന്ന ഈ കലാകാരിയോടും, ശ്രീമതി രമാ വൈദ്യനാഥൻ. ചെന്നൈയിൽ ഞാൻ പെർഫോം ചെയ്തപ്പോൾ പുള്ളിക്കാരി കാണാൻ വരികയും എന്നോട് വന്ന് സംസാരിക്കുകയും വളരെ സന്തോഷപൂർവ്വം എന്നെ കൂടുതലായി ട്രെയിൻ ചെയ്യാൻ അവർക്ക് താല്പര്യമുണ്ടെന്നും അതിനുള്ള ഒരു അവസരം വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. വളരെ ഭാഗ്യവതിയായതുകൊണ്ടാണ് എനിക്ക് നല്ല രണ്ട് ഗുരുക്കന്മാരെ കിട്ടിയിട്ടുള്ളത്. അതുപോലെ രമാ വൈദ്യനാഥന്റെ അടുത്ത് നിന്നും പല കാര്യങ്ങൾ പെർഫോമൻസ് ലെവലിൽ, ഇപ്പൊ മൈഥിലി ടീച്ചറിന്റെ അടുത്ത് നിന്ന് എങ്ങനെ കുട്ടികളോട് പെരുമാറണം, എങ്ങനെ ഒരു ഐറ്റം കോറിയോഗ്രാഫി ചെയ്യണം എന്ന് ടീച്ചറിന്റെ അടുത്ത് നിന്ന് ഞാൻ ഒരു 100-ൽ പരം ഐറ്റം പഠിച്ചിട്ടുണ്ടാവും. ടീച്ചർ ഓൺ ദ സ്പോട്ട് കോറിയോഗ്രാഫി ചെയ്തിട്ട് ഞങ്ങൾ കളിച്ചിട്ടുള്ള പല ഐറ്റങ്ങളും, അങ്ങനെ ടീച്ചറിന്റെ അടുത്ത് നിന്ന് എങ്ങനെ ഒരു ഐറ്റത്തെ ഭംഗിയായിട്ട് കോറിയോഗ്രാഫി ചെയ്ത് ആൾക്കാരുടെ മുന്നേ പ്രസന്റ് ചെയ്യാമെന്ന് പഠിച്ചെങ്കിൽ, ശ്രീമതി രമാ വൈദ്യനാഥന്റെ അടുത്ത് എങ്ങനെ ഒരു ഐറ്റം പെർഫോം ചെയ്ത് ഓഡിയൻസിനെ പിടിച്ചിരുത്താം എന്ന് പഠിക്കുന്നു.
1: യുവജനോത്സവ വേദികളോട് ഉമ്മയുടെ കാഴ്ചപ്പാട് എന്താ? അതായത് ഞാൻ കണ്ടുവരുന്നത് ഒരു 10 മിനിറ്റത്തേക്ക് ഒരു വർണ്ണം പഠിച്ച് അത് യുവജനോത്സവ വേദിയിൽ അവതരിപ്പിച്ച് സിനിമയിലേക്കുള്ള ഒരു വാതിലായോ അല്ലെങ്കിൽ കലാതിലക പട്ടം നേടാനുള്ള ഒരു ഉപാധിയായോ കാണപ്പെടുന്നു. ഇതിനെക്കുറിച്ച് എന്താണ് ഉമ്മയ്ക്ക് പറയാനുള്ളത്?
0: ഒറ്റ വാക്യത്തിൽ പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കലയും മത്സരവും രണ്ടും രണ്ടാണ്. കലയെ ഉപാസിക്കുന്നവന്റെ മനസ്സ് ഒരു ഋഷി തുല്യമാണ്. ഒരു ഋഷി എത്രത്തോളം ശ്രദ്ധയോടുകൂടി ഒരു മന്ത്രം ജപിക്കുന്നുവോ അത്രത്തോളം ഡെഡിക്കേഷനാണ് ഒരു കലാകാരന് കലയോട് വേണ്ടത്. അതൊരു മത്സര ഇനമായി മാറുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇത് വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട് കൈവരേണ്ട ഒരു അനുഭൂതിയാണ്. 10-15 മിനിറ്റിന്റെ ഒരു മത്സര ഇനമായി മാറി അംഗീകരിക്കപ്പെടേണ്ടതല്ല ഈ ശാസ്ത്രീയ നൃത്ത രൂപങ്ങളെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്റെ ഗുരുക്കന്മാരും അത് സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ സ്കൂൾ ജീവിതത്തിലോ കോളേജ് ജീവിതത്തിലോ ഒരു മത്സരത്തിൽ ഭരതനാട്യം ഇനം റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒരു മത്സരത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല.
1: ഇനി എന്റെ ഒരു നിരീക്ഷണമാണോ എന്ന് എനിക്കറിയത്തില്ല, ഈ ഭരതനാട്യത്തിലാണെങ്കിലും എന്തൊരു നൃത്തരൂപത്തിലും ആവട്ടെ കോസ്റ്റ്യൂംസും മേക്കപ്പും എല്ലാം ഓവറായിട്ട് ഉപയോഗിക്കുന്നതായിട്ടാണ്. ശരിക്കും നർത്തകി ഒരു ലാളിത്യം പുലർത്തിക്കൊണ്ടു പോകേണ്ടതില്ലേ ഇതിലെല്ലാം തന്നെ?
0: തീർച്ചയായും ആ കല എന്ന് പറയുന്നത് തന്നെ അത്ര പ്യുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് തോന്നേണ്ട ഒരു കാര്യമല്ല ഈ കല. പ്രത്യേകിച്ചും നമ്മളിപ്പോ മോഹിനിയാട്ടത്തില് ഭരതനാട്യത്തില് കുച്ചിപ്പുടി എടുക്കുകയാണെങ്കിൽ, മോഹിനിയാട്ടത്തില് കേരളത്തിന്റേതായ വസ്ത്രധാരണം, ഭരതനാട്യത്തിലാണെങ്കിൽ തമിഴ്നാടിന്റേതായ വസ്ത്രധാരണം, പട്ടുസാരി, അവരുടെ ഓർണമെന്റ്സ്, അവരുടെ കനകാംബരപ്പൂ, അങ്ങനെയൊക്കെയാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ നിന്നും മാറിക്കൊണ്ട് ഈ ഒരുപാട് മേക്കപ്പ് ചെയ്യുക, ഈ മേക്കപ്പിന്റെ ഉദ്ദേശം തന്നെ പണ്ട് കാലത്ത് അമ്പലങ്ങളിലും വേദികളിലും പെർഫോം ചെയ്യുമ്പോൾ ദൂരെ നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ എക്സ്പ്രഷൻ കാണത്തക്ക രീതിയിലുള്ള മേക്കപ്പ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരുപാട് മേക്കപ്പ് ചെയ്ത് അതിന്റെ ലാളിത്യം കളയരുത് എന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ.
1: ഒരു സദസ്സിന്റെ സപ്പോർട്ട് ഒരു നർത്തകിക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. ഉമ്മ ഇപ്പോൾ കേരളത്തിലും പുറത്തുമൊക്കെ ഒത്തിരി നൃത്തവേദികളിൽ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലാണോ അതോ കേരളത്തിന് പുറത്താണോ ഓഡിയൻസിന്റെ ഒരു സപ്പോർട്ട് കൂടുതലായി കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്?
0: എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ ഓഡിയൻസ് കേരളത്തിനകത്ത് പുറത്ത് എന്ന ഒരു കാറ്റഗറി ഒരു ഡിഫിക്കൽട്ടാണ്. ഈവൻ കേരളത്തിനകത്തായാലും നല്ല ഓഡിയൻസും ഉണ്ട്, ലൈക് നോർമൽ ഓഡിയൻസും ഉണ്ട്. അതായത് സാധാരണ ആൾക്കാർ, അതായത് നമ്മൾ വേദികളെ കുറിച്ച് ചിന്തിച്ചിട്ട് ഒരു പെർഫോമൻസ് നടത്തുകയാണെങ്കിൽ, ഇപ്പൊ അമ്പലത്തിൻ്റെതായ ചില സ്റ്റേജുകളിൽ പെർഫോം ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല നമ്മളൊരു സഭയിൽ പെർഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു നിശാഗന്ധി ഫെസ്റ്റിവലിൽ ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ പ്രോഗ്രാം ചെയ്യുന്നത്. കാരണം ഇപ്പോൾ നിശാഗന്ധിയിലാണെങ്കിൽ അവിടെ വരുന്ന ഓഡിയൻസിന്റെ മൂഡ് ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും, അതൊരു മൂവിംഗ് ഓഡിയൻസ് ആണ്. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഐറ്റം അതുപോലെ ആയിരിക്കണം. പെർഫോമറിനെ സംബന്ധിച്ചിടത്തോളം അവർ ഡാൻസ് സ്റ്റേജിൽ ചെയ്യുമ്പോൾ അവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അവർ നോക്കേണ്ടത് ആരാണ് ഓഡിയൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഓഡിയൻസിന് വേണ്ട തരത്തിലുള്ള ഐറ്റങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്ത് ചെയ്യുകയാണെങ്കിൽ ഓഡിയൻസ് എങ്ങനെ വരും, അവർക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇനങ്ങൾ തിരഞ്ഞെടുക്കണം. എക്സാമ്പിൾ, സഭയിലാണെങ്കിൽ നമുക്ക് ഒരു വർണ്ണം അല്ലെങ്കിൽ നമ്മുടെ ഒരു എക്സ്പെർട്ടൈസ് പ്രൂവ് ചെയ്യാനുള്ള പല ഇനങ്ങൾ അവിടെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു അമ്പലത്തിന്റെ ഒരു വേദിയിലാണെങ്കിൽ ഒരു സ്തുതി മാതിരി. അപ്പോൾ ഓഡിയൻസ് അങ്ങനെ ഈ കേരളത്തിനകത്ത് ഓഡിയൻസ് അത്ര എൻജോയ് ചെയ്യുന്നു.

0: ഇല്ല, പുറത്തെ ഓഡിയൻസ് ആണെങ്കിൽ അങ്ങനെ
1: ഒരു
0: ഡിഫറൻസ് കാണാൻ എനിക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നു. എല്ലാ സ്ഥലത്തും നല്ല ഓഡിയൻസും ഉണ്ട്, സാധാരണ ഓഡിയൻസും ഉണ്ട്. എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുള്ള എന്തെന്ന് വെച്ചാൽ, ചെന്നൈയിൽ ഒരു സഭയിൽ കളിക്കുമ്പോൾ ഓഡിയൻസ് മനസ്സിലാക്കുന്നു ഇതൊരു നർത്തകിയാണ്. ഇപ്പൊ നമ്മളൊരു ഡാൻസ് ഡ്രാമ കളിക്കുക, അവർക്ക് പൂർണ്ണമായ ഒരു ധാരണയുണ്ട് ഇതൊരു നർത്തകിയാണ്. അവർ കാണുന്നത് മുഴുവൻ ആ നർത്തകിക്ക് ഉണ്ടാവുന്ന കഴിവുകളും കലയിൽ ആ നർത്തകി എങ്ങനെയൊക്കെ ആ കലയെ ഉപയോഗിച്ചു എന്നുള്ള രീതികളിലുമായിരിക്കും അവർ ഡാൻസറിനെ കാണുന്നത്. അപ്പൊ അവരിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. നല്ലൊരു റെസ്പോൺസ്, ഡെഡിക്കേറ്റഡ് ആയി ഒരു ഡാൻസറെ വാച്ച് ചെയ്യുന്ന ഒരു ഓഡിയൻസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ഒരു അമ്പലത്തിൽ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ഓഡിയൻസിന്റെ ഒരു റിസീവിങ് പവറെ ഡിഫറെന്റ് ആയിരിക്കും. കാരണം ഒരു ഡാൻസ് ഡ്രാമ എക്സാമ്പിൾ, ഒരു രാമായണം ചെയ്യുമ്പോൾ ഒരു രാമനെയോ സീതയോ ഹനുമാനെയോ അവർ കാണുമ്പോൾ, അവര് ഒരു ഡാൻസർ എത്ര നന്നായി ചെയ്യുന്നു എന്ന് കാണുന്നതിൽ ഉപരി അവര് ആരാധിക്കുന്ന ഒരു ലെവലാണ്. അങ്ങനെയാണ്. അപ്പൊ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓഡിയൻസിന് വേണ്ടി ഡാൻസേഴ്സ് കുറച്ച് അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഐറ്റങ്ങൾ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ഓഡിയൻസിനെയും നമുക്ക് കയ്യിലെടുക്കാൻ സാധിക്കും.
1: എല്ലാ നർത്തകർക്കും ഒരു സ്വപ്നവേദി ഉണ്ടാകും. ഉമയ്ക്ക് അങ്ങനെ എന്തെങ്കിലും സ്വപ്നവേദി ഉണ്ടോ?
0: ഇപ്പൊ സ്വപ്നവേദി എന്ന് പറയുന്നത് എനിക്ക് സ്റ്റേജിന്റെ ആംബിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഖജുരാവ് ഫെസ്റ്റിവൽ കളിക്കണം എന്ന് വളരെ വലിയ ആഗ്രഹമാണ്.
1: അത് എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്ന് ഞാൻ
0: വളരെയധികം നന്ദി.
1: കുടുംബത്തെ കുറിച്ചൊന്ന് പറയാവോ? ഉമയുടെ കുടുംബം
0: എന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് ആണ് എന്റെ കുടുംബം. എന്റെ ഏറ്റവും വലിയ ക്രിട്ടിക്സ് ഉള്ളതും എന്റെ സ്വന്തം കുടുംബത്തിൽ തന്നെയാണ്. അച്ഛനും അമ്മയ്ക്കും ഒറ്റ മകളാണ്. ഞാൻ അച്ഛൻ എസ് ഗോവിന്ദൻകുട്ടി നായർ, എജിസ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. അമ്മ പി ഉഷാദേവി, ഹൗസ് വൈഫ് ആണ്. ഇപ്പം കല്യാണം കഴിഞ്ഞു. ഹസ്ബൻഡിന്റെ പേര് പ്രശാന്ത് നാഥ്, IIT ഖരഗ്പൂരിൽ പഠിച്ചു, നേവൽ ആർക്കിടെക്ട് ആണ്. ഇപ്പോൾ ഫ്ലിപ്കാർട്ട് എന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഇവരുടെ മൂന്ന് പേരുടെയും സപ്പോർട്ട് വളരെ വലുതാണ്. അത് പറഞ്ഞിരിക്കാൻ കഴിയാത്ത, എന്നും ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് നൽകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഏതൊരു കലാകാരിക്കും അവരുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് നല്ലൊരു കുടുംബം ഉണ്ടാവുക എന്നതാണ്. ടീച്ചറിൽ നിന്ന് ഞാൻ ഒരിക്കൽ കേൾക്കുകയുണ്ടായി, ഒരു ഡാൻസർ എന്ന് പറയുന്നത് ഒരു പുഷ്പം പോലെയാണ്, ഒരു പൂ വിടരുന്ന ഭംഗിയാണ് നമ്മൾ ഡാൻസ് സ്റ്റേജിൽ കളിക്കുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ പറ്റുക. പക്ഷെ ഡാൻസറിന് പൂവായിട്ട് വിടരാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പം വിത്ത് നടുന്നതും മണ്ണിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതും അതിൽ വേരുണ്ടാവുന്നതും ആ ചെടി വേരിൽ നിന്നും ഭക്ഷണം വലിച്ചെടുക്കുന്നതും സൺലൈറ്റിന്റെ പ്രകാശത്തോടുകൂടി ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നതും പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ടാവുന്ന ഭംഗിയുള്ള ഒരു സാധനമാണ് പൂ എന്ന് പറയുന്നത്. ആൾക്കാർ ഈ വിരിയുന്ന പുഷ്പത്തിനെ മാത്രമാണ് സ്റ്റേജിൽ കാണുന്നത്. എന്നാൽ ആ പുഷ്പത്തിന് വിരിയാനുണ്ടാക്കിയ സാഹചര്യം തീർച്ചയായും ഒരു ഡാൻസറിനെ കമ്പയർ ചെയ്യുമ്പോൾ അത് കുടുംബം നൽകുന്നതാണ്.
1: ഈ കുടുംബത്തിൽ ആരാണ് ഉമയുടെ ഓരോ പെർഫോമൻസ് കഴിയുമ്പോഴും ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യാറുള്ളത്?
0: ഏറ്റവും കൂടുതൽ പറയാറുള്ളത് അമ്മയാണ്. അമ്മ, കറക്റ്റ് ആയിട്ട് നീ ഇത്ര നന്നായി ചെയ്തു, അല്ലെങ്കിൽ ഇന്നത്തെ സ്റ്റേജിൽ നിന്റെ സ്റ്റാമിന അത്ര പോരായിരുന്നു, അല്ലെങ്കിൽ സാധാരണ നീ ഇനം ഇതിനേം കാട്ടി നന്നായി ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഒരിക്കലും ഇതൊരു നിരാശയിലോട്ട് എത്തിക്കാറില്ല, തീർച്ചയായും ഒരു പ്രോത്സാഹനത്തിന്റെ രീതിയിൽ നല്ല സപ്പോർട്ട് തരാറുണ്ട്.
1: പെർഫോമർ ആകുമ്പോഴാണോ, അതോ ഒരു ഡാൻസ് ടീച്ചർ ആകുമ്പോഴാണോ, അതോ ഒരു കൊറിയോഗ്രാഫർ ആകുമ്പോഴാണോ ഉമയ്ക്ക് കൂടുതൽ സന്തോഷം കിട്ടുന്നത്?
0: ഇപ്പൊ ഞാൻ ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. ബാംഗ്ലൂരിൽ ശ്രീ പ്രകൃതി ആർട്സ് എന്ന് പറയുന്ന ഒരു ഡാൻസ് സ്കൂളുണ്ട് എനിക്ക്. അവിടെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ തൽക്കാലം ഞാൻ വലിയ കുട്ടികളെ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. ഭരതനാട്യത്തിലെ ഓരോ ഇനങ്ങൾ പഠിപ്പിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന തരത്തിലുള്ള കുട്ടികളെ മാത്രമാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത്. അവർക്ക് വേണ്ട എല്ലാ ഇനങ്ങളും കൊറിയോഗ്രാഫി ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ ഇപ്പോൾ പഠിപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞാലും കൊറിയോഗ്രാഫി ചെയ്ത ഇനങ്ങളെ കുറിച്ച് പറഞ്ഞാലും നമ്മളുടെ ഇത്രയും നാളത്തെ ഒരു അനുഭവം കൊണ്ട് ഒരു പുതിയൊരു ഇനം സൃഷ്ടിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം വളരെ വ്യത്യസ്തവും വളരെ വലുതുമാണ്. അതുപോലെ തന്നെ പഠിപ്പിക്കുമ്പോൾ ഈയിടയ്ക്കായിട്ട് എനിക്ക് വളരെ സന്തോഷം നൽകിയ ഒരു കാര്യമാണ് സ്പിക്മെക്കെ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ എല്ലാ ഗവൺമെന്റ് സ്കൂളുകളിലെയും ഹൈസ്കൂളിലെയും ഹയർ സെക്കൻഡറി സ്കൂളുകളിലെയും കുട്ടികൾക്ക് ഭരതനാട്യം അല്ലെങ്കിൽ മറ്റ് കലകൾ പരിചയപ്പെടുത്തി കൊടുക്കുക ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് സ്കൂളിലെ സാധാരണ കുട്ടികൾക്ക്, നല്ല താല്പര്യവും കഴിവുമുള്ള ഒരുപാട് കുട്ടികൾക്ക്, സാഹചര്യവും അവസരവും ഇല്ലാത്തതിന്റെ പേരിൽ കല നഷ്ടമാകരുത് എന്ന പേരിൽ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണിത്. അങ്ങനെ അവരെ പഠിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, അവര് അത്ര നിഷ്കളങ്ക മനസ്സോടുകൂടി അത് സ്വീകരിക്കുമ്പോൾ ആസ് എ ടീച്ചർ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, സംതൃപ്തി, അത്
1: വേറൊന്നിനും
0: കിട്ടാറില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് കൂടുതൽ സ്റ്റേജുകളിൽ പെർഫോം ചെയ്യാനാണ് താല്പര്യം കൂടുതൽ. ഞാൻ അതിനു വേണ്ടിയാണ് ശ്രമിക്കുന്നതും അതിനുവേണ്ടിയാണ് പ്രാക്ടീസ് ചെയ്യുന്നതും. കൂടുതൽ എന്റെ സമയം ചിലവഴിക്കുന്നത് ഒരു നല്ലൊരു പെർഫോമർ ആവാനാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ സുഖം എന്ന് പറയുന്നത് പഠിക്കുമ്പോഴാണ്. ഇപ്പോഴും ടീച്ചറിന്റെ അടുത്ത് പോയി പഠിക്കുമ്പോഴും കറക്ഷൻസ് വരുത്തുമ്പോഴും അല്ലെങ്കിൽ ഡൽഹിയിൽ തന്നെ രമ മാഡത്തിന്റെ അടുത്ത് പോയി മാഡം ഹെൽപ്പ് ചെയ്യുമ്പോഴും ഒരു സ്റ്റുഡന്റ് ആയിട്ട് നിന്നുകൊണ്ട്

0: ഇത് കൈകാര്യം ചെയ്യുമ്പോൾ വളരെ നല്ല കംഫർട്ടാണ്.
1: ഇപ്പോൾ ധാരാളം കുട്ടികൾ കടന്നു വരുന്നുണ്ട് നൃത്തരംഗത്തേക്ക്. ഈ നൃത്തത്തെ സീരിയസ് ആയിട്ട് കാണുന്ന കുട്ടികളോട് ഉമ്മയ്ക്ക് ഉള്ള ഉപദേശം എന്താണ്?
0: ഉപദേശം എന്ന് പറഞ്ഞാൽ, ഞാനും ഇപ്പോഴൊരു അപ്കമ്മിങ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഉപദേശത്തിലുപരി ബാക്കി എൻ്റെ ഗുരുക്കന്മാർ അല്ലെങ്കിൽ ബാക്കി സീനിയർ ഡാൻസേഴ്സ് അല്ലെങ്കിൽ സീനിയർ ആർട്ടിസ്റ്റുകളിൽ നിന്നും കേട്ടിട്ടുള്ള ഒരു അറിവ് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അവരോട്. കലയും കലാകാരിയും കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായും ഒരു കലാകാരിയെയും കാട്ടി വളരെ വലുതാണ് ഒരു കല. ഞാനൊരു ഐറ്റം കൊറിയോഗ്രാഫി ചെയ്തു അല്ലെങ്കിൽ ഇത് എൻ്റെ സ്വന്തം ഐറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ജനിക്കുന്നതിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിൻ്റെ മുദ്രകളായാലും ഇതിൻ്റെ റൂൾസ് ആയാലും ഒക്കെ വലിയ മഹാന്മാർ എഴുതി വച്ചിട്ടുള്ള ബുക്കുകളിൽ നിന്നും അല്ലെങ്കിൽ പല ഡാൻസേഴ്സും ഇതിനു മുമ്പേ കളിച്ച് പരിചയിച്ച് ഉണ്ടാക്കിക്കൊണ്ടുവന്നിട്ടുള്ള ഒരു ശൈലിയിൽ നിന്നും നമ്മളിപ്പോൾ അതിനെ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ ശരി എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ തീർച്ചയായും ഒരു കലാകാരി ഒരു ഡാൻസ് പെർഫോമൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആൾക്കാർ വന്ന് അപ്രീഷിയേറ്റ് ചെയ്യും, ഓ നിങ്ങൾ നന്നായി കളിച്ചു അല്ലെങ്കിൽ നിങ്ങൾ നന്നായി പെർഫോം ചെയ്തു, ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി എന്ന് പറയുമ്പോൾ അവിടെ കൂടുതലും ഓ ഞാൻ എന്നുള്ള ഭാവത്തിനെയും കാട്ടി അതിൽ കൂടുതൽ വരുന്നത് ഞാൻ ഉപാസിക്കുന്ന ആ കല എനിക്ക് നൽകിയ ഒരു അംഗീകാരം. നമ്മൾ എത്രത്തോളം കലയ്ക്ക് കൊടുക്കുന്നോ കല അത്രത്തോളം നമുക്ക് തിരിച്ചു തരുന്നു എന്ന് പറയുന്ന ആ ഒരു സന്തോഷം മാത്രമാണ്. തീർച്ചയായും ഒരു കലാകാരിക്ക് എപ്പോഴും വേണ്ടത് ആ ഒരു റെസ്പെക്റ്റ് ആണ് ആ കലയോട്. നമ്മൾ കാരണമല്ല കല വലുതാകുന്നത്, കല ഉപാസിച്ചത് കൊണ്ട് നമ്മൾ വലുതാകുകയാണ് ചെയ്തത്.
1: തീർച്ചയായും ഒത്തിരി സ്നേഹം ഇത്രയും നേരം നമ്മോടൊപ്പം ചിലവിട്ടതിൽ. ഇനിയും നൃത്തവേദിയിൽ ഒത്തിരി ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു.
0: വളരെയധികം നന്ദിയുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സഡൻ ഇന്റർവ്യൂ. ആകാശവാണിയോട് എന്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. എന്റെ വളരെ ചെറിയ അനുഭവത്തിൽ നിന്നും പരിചയത്തിൽ നിന്നും ഞാൻ സംസാരിച്ചതാണിത്. വളരെയധികം നന്ദി.
2: ഭരതനാട്യം നർത്തകി ഉമാ ഗോവിന്ദുമായി ലക്ഷ്മി മോഹൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
4: ചിത്രം മനസ്വിനി. പാടിയത് എസ് ജാനകി. സംഗീതം എം എസ് ബാബുരാജ്. ഗാനരചന പി ഭാസ്കരൻ.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: സുവർണ മലരുകളിൽ അടുത്തതായി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ദേവദാസി. ഈ ഗാനം എഴുതിയത് ഒ എൻ വി കുറുപ്പ്, സംഗീതം നൽകിയത് സലിൽ ചൗധരി.

0: ക്ലാസ് പുതിയ ഗോൾസ്.
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: 94,900 രൂപ വിലയുള്ള ജാപ്പനീസ് ബ്രാൻഡ് 55 ഇഞ്ച് 4K QLED ടിവി ഇപ്പോൾ പാർട്ടി സ്പീക്കറോടുകൂടി 33,900 രൂപയ്ക്ക് കണ്ണങ്കണ്ടിൽ നിന്നും സ്വന്തമാക്കാം.
3: സുവർണ മലരുകളിൽ അടുത്തതായി കേൾക്കാം പടയോട്ടം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സംഘവും പാടിയത്.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: അരങ്ങും അണിയറയും എന്ന ചിത്രത്തിന് വേണ്ടി വാണി ജയറാം പാടിയത്. ഗാനമൊരുക്കിയത് സത്യനന്ദിക്കാടും എ ടി ഉമ്മറും.

കേൾക്കാം സുവർണമലരുകളിൽ അടുത്തതായി ചുനക്കര രാമൻകുട്ടി വരികൾ എഴുതി ശ്യാം സംഗീതം പകർന്ന് എസ് ജാനകി പാടിയത് ചിത്രം കുയിലിനെ തേടി.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കുട്ടനാട് കൊച്ചി തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്
2: വയലാർ രാമവർമ്മ ജി ദേവരാജൻ കൂട്ടുകെട്ടിൽ പി ജയചന്ദ്രൻ പാടിയത് ചിത്രം താര

പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നു സുവർണ മലരുകൾ. അടുത്തതായി കേൾക്കാം സത്യൻ അന്തിക്കാട് വരികൾ എഴുതി എ ടി ഉമ്മർ ഈണം പകർന്ന് എസ് ജാനകിയും സംഘവും പാടിയത്. ചിത്രം അസ്തമിക്കാത്ത പകലുകൾ.

ദേവി കന്യാകുമാരി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇന്നത്തെ സുവർണമലറുകളിലെ അവസാന ഗാനം കേൾക്കാം. സത്യനന്ദിക്കാട് വരികൾ എഴുതി രവീന്ദ്രൻ ഈണം പകർന്ന് യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം അടുത്തടുത്ത്.

0: പ്രക്ഷേപണത്തിന്റെ 75 സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര. ഓർമ്മയുടെ അറകൾ.
1: തന്റെ രചനകളിൽ ലാളിത്യം മുഖമുദ്രയാക്കിയ മലയാളത്തിന്റെ പ്രിയ കവിയും ബാലസാഹിത്യകാരനുമാണ് ശ്രീ മലയത്ത് അപ്പുണ്ണി. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെയും കേരള സാഹിത്യ അക്കാദമിയുടെയും അവാർഡുകളുൾപ്പെടെ അനവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. കുട്ടിക്കഥകൾക്കും കവിതകൾക്കും വേണ്ടി ജീവിതം മാറ്റിവെച്ച ഇദ്ദേഹം ധാരാളം കവിതകളും ലളിതഗാനങ്ങളും ആകാശവാണിക്ക് വേണ്ടി രചിച്ചിട്ടുണ്ട്. ഇന്ന് ഓർമ്മയുടെ അറകളിൽ ഓർമ്മകളുമായി ശ്രീ മലയത്ത് അപ്പുണ്ണി.
2: 1956-59 കാലഘട്ടത്തിലാണ് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം. എൻ്റെ മലയാളം അധ്യാപകനായിരുന്ന ഗംഗാധരൻ നായ്ക്കത്ത് മാഷ് വായിക്കാൻ ധാരാളം പുസ്തകങ്ങൾ ലൈബ്രറിയിൽ നിന്ന് എടുത്തു തന്നു. അക്കാലത്ത് തുഞ്ചൻപറമ്പിൽ വെച്ച് ആകാശവാണിയുടെ ഒരു കവിസമ്മേളനം നടക്കുന്നുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു ആ സമ്മേളനം കേൾക്കാൻ വരണമെന്ന്. ഞാൻ തുഞ്ചൻപറമ്പിൽ ചെന്നു. മലയാളത്തിലെ പ്രമുഖരായ പല കവികളും അവിടെ

ഉണ്ടായിരുന്നു. ജി ശങ്കരക്കുറുപ്പ്, വെണ്ണിക്കുളം, പി കുഞ്ഞിരാമൻ നായർ, വൈലോപ്പിള്ളി, ബാലാമണിയമ്മ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ, അക്കിത്തം, ഒ എൻ വി കുറുപ്പ് തുടങ്ങിയവരൊക്കെ അന്ന് അവിടെയുണ്ട്. അവരിൽ പലരെയും മാഷ് എനിക്ക് പരിചയപ്പെടുത്തി. അന്ന് ഒ എൻ വി കുറുപ്പ് അവിടെ വായിച്ച ഒരു കവിത ഇന്നും എൻ്റെ മനസ്സിൽ നിൽക്കുന്നു. ചോറൂണ് എന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കവിതയാണ് അവിടെ വായിച്ചത്. മോഹിച്ച കണ്ണിന് പൊൽക്കണിപ്പൂക്കളും ദാഹിച്ച ചുണ്ടിന് നൽത്തേൻ കനികളും നേദിച്ചു കൈകൂപ്പി വൈശാഖ കന്യക മേദിനി തന്നടപ്പന്തലിൽ നിൽക്കവേ എന്ന് തുടങ്ങുന്ന ആ കവിത അദ്ദേഹത്തിൻ്റെ നല്ല കവിതകളിൽ ഒന്നായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. അന്ന് പ്രചാരത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിലും പിൽക്കാലത്ത് എല്ലാ വീടുകളിലും ആകാശവാണി പ്രക്ഷേപണം കേൾക്കാൻ പറ്റുമായിരുന്നു. വാർത്തകൾ, സിനിമാ ഗാനങ്ങൾ, ലളിതഗാനങ്ങൾ, റേഡിയോ നാടകങ്ങൾ തുടങ്ങിയവ ജനങ്ങൾക്ക് അറിവും ആഹ്ലാദവും പകർന്നു. ഞാൻ 1964 ജോലി കിട്ടി കോഴിക്കോട് നഗരത്തിലെത്തി. അന്ന് ആകാശവാണിയിൽ സ്റ്റാഫ് ആർട്ടിസ്റ്റുമാരായിരുന്ന അക്കിത്തം, കക്കാട് എന്നിവരെ പരിചയപ്പെടുത്തും. എഴുതിയ കവിതകൾ അക്കിത്തത്തിനെയോ കക്കാടിനെയോ കാണിക്കും. അവർ അത് തിരുത്തിത്തരും. ഞാൻ താമസിച്ചിരുന്ന ലോഡ്ജിൽ ഒരു റേഡിയോ ഉണ്ടായിരുന്നു. സിനിമാ ഗാനങ്ങളും ലളിതഗാനങ്ങളും റേഡിയോ നാടകങ്ങളും കേട്ട് ഒഴിവു സമയം ചെലവഴിക്കും. ബാലലോകം, ശിശുലോകം, കാർഷികരംഗം, വനിതാരംഗം തുടങ്ങിയ വിവിധ പരിപാടികൾ കൊണ്ട് സമ്പുഷ്ടമായിരുന്നു പ്രക്ഷേപണങ്ങൾ. ചിലപ്പോൾ സിനിമയുടെ ശബ്ദരേഖ ഉണ്ടാവും. അക്കാലത്ത് ആകാശവാണിയിലെ ലളിതഗാനങ്ങൾക്ക് ധാരാളം ആസ്വാദകരുണ്ടായിരുന്നു. ആകാശവാണിയിലെ സ്റ്റാഫ് ആർട്ടിസ്റ്റുമാർക്ക് പുറമെ പ്രശസ്തരായ പല കവികളും ഗാനരചന നടത്തിയിരുന്നു. പി ഭാസ്കരൻ, ഒ എൻ വി കുറുപ്പ്, അക്കിത്തം, കക്കാട്, ടി എൻ ഗോപിനാഥൻ നായർ, നാഗവള്ളി ആർ എസ് കുറുപ്പ്, തിക്കോടിയൻ തുടങ്ങിയവർ രചിച്ച ലളിതഗാനങ്ങൾ തുടർച്ചയായി പ്രക്ഷേപണം ചെയ്തിരുന്നു. സംഗീത സംവിധായകൻ കെ രാഘവ മാഷർ ട്യൂൺ നൽകി കോഴിക്കോട് അബ്ദുൾ ഖാദർ പാടിയ പാടാനോർത്തൊരു മധുരിതഗാനം പാടിയതില്ല ഞാൻ എന്ന് തുടങ്ങുന്ന ആ പാട്ട് വളരെ പ്രചാരം ലഭിച്ച ഒന്നായിരുന്നു. ഞാൻ ഗാനരൂപത്തിൽ കുറേ വരികളെഴുതി ആകാശവാണിയിലെ ഉദ്യോഗസ്ഥനായിരുന്ന എൻ എൻ കക്കാടിനെ കാണിച്ചു. അദ്ദേഹം അത് വായിച്ച് പേനയെടുത്ത് കുറേ വരികൾ വെട്ടിമാറ്റി, ചില വാക്കുകൾ മാറ്റി 12 ഒതുക്കി അത് പകർത്തിയെഴുതി ആകാശവാണിക്ക് അയച്ചു കൊടുത്തു. വാദ്യമേളങ്ങളോടെ ആകാശവാണി ആ ഗാനം പ്രക്ഷേപണം ചെയ്തു. ഗാനരചന മലയത്തപ്പുണ്ണി, പാടിയത് കെ പി ഉദയഭാനു എന്ന ആമുഖത്തോടെയായിരുന്നു ആ ഗാനം. അതിങ്ങനെയാണ്: വിണ്ണിലെപ്പന്തലിൽ എണ്ണവിളക്കുകൾ മിന്നിജ്വലിക്കും ഈ രാവിൽ, ഏകാഗിയായി മലർക്കാവിയിലിരുന്നു നീ കേഴുകയോ കാട്ടുപൂവേ, മഞ്ഞണി മാമലാമൂളിൽ നിന്നും നിന്റെ മണവാളനിപ്പം വരുമല്ലോ, മുത്തുമായി വന്നവൻ നിന്നിതൽ ചുണ്ടത്തു മുത്തമർപ്പിക്കാനടുക്കുമ്പോൾ നാണിച്ചു നീ തലതാഴ്ത്തുമോ, പാതിരപ്പൂവേ നീ പുഞ്ചിരിക്കുള്ളില്ലേ, ഏകാഗിയായി മലർക്കാവിയിലിരുന്നു നീ കേഴുകയോ കാട്ടുപൂവേ. പിന്നീട് ആകാശവാണിയിൽ എൻ്റെ ലളിതഗാനങ്ങൾ തുടർച്ചയായി പ്രക്ഷേപണം ചെയ്യാൻ തുടങ്ങി. ആ ഇടയ്ക്ക് അരമണിക്കൂർ നേരം പ്രക്ഷേപണം ചെയ്യാൻ ഒരു സംഗീത ശില്പം തയ്യാറാക്കി അയച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ആകാശവാണിയിൽ നിന്ന് ഒരു കത്ത്. എങ്ങനെയാണ് എഴുതേണ്ടത് എന്നറിയാതെ പരുങ്ങി അക്കിത്തത്തിൻ്റെ അടുത്തു ചെന്നു. 5 ലളിതഗാനങ്ങൾ, ഇടയ്ക്ക് ഗദ്യം, പരസ്പര ബന്ധമുള്ള ഒരു മാല്യം ശ്രമിച്ചു. കൊയ്ത്തുപാടത്ത് എന്ന പേരിൽ ഒരു സംഗീത ശില്പം തയ്യാറാക്കി. എൻ്റെ ഗ്രാമത്തിൻ്റെ തുടിപ്പുകൾ ഉൾക്കൊള്ളിച്ച ഒരു ഗാനമാലിക. കുന്നും പാടവും തുടികളും കൊയ്ത്തും മെതിയും താറാവിനെ മേച്ചു നടക്കുന്ന മത്തായിച്ചേട്ടനുമൊക്കെ ആ ഫീച്ചറിൽ പ്രതിഫലിച്ചു. കൊച്ചിന്നു താറാവിനെ കൊണ്ടുവന്ന ചേട്ട, മത്തായിച്ചേട്ട, നാടുചുറ്റി നടക്കണ ചേട്ട, ഓ മത്തായിച്ചേട്ട എന്നു തുടങ്ങുന്ന ആ പാട്ടിൽ മത്തായിച്ചേട്ടനോട് ചോദിക്കുന്നു: കുട്ടനാടൻ വയലുകളെങ്ങനെയുണ്ട്, വയനാടൻ കുന്നുകളെങ്ങനെയുണ്ട്, കൊല്ലം കണ്ട ചേട്ട, കണ്ണൂരെ വർത്തമാനം എന്തുട്ട ചേട്ട. ആ പാട്ട് പിന്നീട് പല പരിപാടികളിലും പ്രക്ഷേപണം ചെയ്തിരുന്നു. നഗരത്തിലെ ചില ചുമട്ടുതൊഴിലാളികൾ ഒരിക്കൽ ഈ പാട്ടുപാടി ഉന്തുവണ്ടി വലിക്കുന്നത് കണ്ടതായി ആകാശവാണിയിലെ എൻ്റെ സുഹൃത്ത് പി എസ് നമ്പീശൻ എന്നോട് പറയുകയുണ്ടായി. അന്ന്

ആ സംഗീത ശില്പത്തിന് കിട്ടിയ പ്രതിഫലം 50 രൂപയായിരുന്നു. അന്ന് സാഹിത്യ കലാരംഗത്തെ പല മഹാപ്രതിഭകളും കോഴിക്കോട് ആകാശവാണിയിൽ പ്രവർത്തിച്ചിരുന്നു. ഉറൂബ്, തിക്കോടിയൻ, അക്കിത്തം, കക്കാട്, കെ എ കൊടുങ്ങല്ലു, വിനയൻ, യു എ കാദർ, ജഗതി എൻ കെ ആചാരി, സംഗീത സംവിധായകൻ രാഘവൻ മാഷ്, കോന്നിയൂർ ആർ നരേന്ദ്രനാഥ്, അങ്ങനെ പോകുന്നു ആ നിര. ശബ്ദം കേട്ട് ആരുടേതാണ് ഈ ശബ്ദം എന്ന് ആരാഞ്ഞിരുന്ന ഒരു അനൗൺസർ ഉണ്ടായിരുന്നു, അഹമ്മദ് കോയ. അദ്ദേഹം സേവനം തുടരാതെ ആകാശവാണി വിട്ടുപോയി. സുശീല വിജയരാഘവൻ, മാലിനി രവിവർമ്മ, രാജം കെ നായർ, പത്മിനി മാധവൻ, കെ പി കെ നമ്പ്യാർ, വി നാരായണൻ, കാപ്പിൽ സുകുമാരൻ, കരുമല ബാലകൃഷ്ണൻ, എ പി മെഹറലി, ശാരദാമണി, ഗായത്രി, ശ്രീകൃഷ്ണൻ, ഹരി, ടി എച്ച് ലളിത തുടങ്ങിയവർ ആകാശവാണിയിൽ ജോലി ചെയ്തവരും ആണ്. ആകാശവാണി കുട്ടികൾക്കു വേണ്ടി പ്രക്ഷേപണം ചെയ്തിരുന്ന ബാലലോകം പരിപാടിയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയ സാഹിത്യരചിതകൾ അയച്ചു കൊടുക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. അപ്രകാരം ധാരാളം ബാലകവിതകൾ എഴുതേണ്ടി വന്നു. ബാലസാഹിത്യ രചനയ്ക്ക് പ്രചോദനം തന്നത് ആകാശവാണിയാണ്. ബാലേട്ടൻ എന്ന പേരിൽ ബാലലോകം കൈകാര്യം ചെയ്തിരുന്നത് കരുമല ബാലകൃഷ്ണനാണ്. അക്കാലത്ത് ധാരാളം കുട്ടിക്കവിതകൾ എഴുതി. ആ കവിതകൾ ബാലമാസികകളിൽ പ്രസിദ്ധീകരിച്ചു. പിന്നീടവ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചു. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കവിതയ്ക്കുള്ള അവാർഡ് നേടിയ തേൻതുള്ളികൾ എന്ന ബാലകവിതാ സമാഹാരത്തിലെ മിക്ക കവിതകളും ആകാശവാണിക്ക് വേണ്ടി രചിച്ചവയാണ്. അങ്ങനെ ബാലസാഹിത്യ രംഗത്തും ഒരിടം കിട്ടാനിടയായി. ഓണാഘോഷത്തോടനുബന്ധിച്ച് ആകാശവാണി വർഷം തോറും സംഘടിപ്പിക്കാറുള്ള പ്രത്യേക ലളിത ഗാന പരിപാടിയിൽ ഉൾക്കൊള്ളിച്ച എൻ്റെ ഒരു ഗാനത്തിന് വളരെ പ്രചാരം ലഭിക്കുകയുണ്ടായി. സിന്ധുഗംഗാ സമതലഭൂവിൽ വങ്ക ദ്രാവിഡ കൽപ്പകവനിയിൽ ചന്ദന സുരവിലഗന്ധം തൂകും തങ്കമലരേ നീ വിരിയൂ, വസന്തമേ വസന്തമേ വസന്തമേ നീ വന്നണയൂ എന്നു തുടങ്ങുന്ന ആ ശംഖഗാനം വളരെ കാലം തുടർച്ചയായി പ്രക്ഷേപണം ചെയ്തിരുന്നു. റേഡിയോ ശ്രോതാക്കൾക്കിടയിൽ പ്രചാരം ലഭിച്ച മറ്റൊരു ഗാനം ഇങ്ങനെയാണ്. മണ്ണപ്പമുണ്ടാക്കി വെക്കും വീട്ടമ്മയ്ക്കു കണ്ണെഴുതണ്ടേ കാതോളം, കളിവീടു കെട്ടിക്കളിക്കും വീട്ടമ്മയ്ക്കു വളകളിടണ്ടേ മുട്ടോളം, കൊട്ടും കുഴലൊത്തും കേൾക്കുന്നുണ്ടമ്പല മുറ്റത്തു കതിനകൾ പൊട്ടുന്നു, ചിമ്മിണിക്കാവിലെ താലപ്പൊലി കാണാൻ അമ്മിണി കുഞ്ഞിനു പോവണ്ടേ, പുത്തനുടുപ്പുമായി പാവക്കിടാവുമായി തെന്നി തെന്നി നടക്കണ്ടേ, കാലു കുഴയുമ്പോൾ അച്ഛൻ്റെ തോളത്തു കയറി സവാരി നടത്തണ്ടേ. ഈ ഗാനവും കുറെ കാലം നിരന്തരം പ്രക്ഷേപണം ചെയ്തിരുന്നു. പല ഗാനങ്ങളും ലളിത സംഗീത പാഠത്തിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്തിരുന്നു. വയനാടൻ കാട്ടിലെ മലങ്കുറവ എന്നു തുടങ്ങുന്ന ഒരു യുഗ്മഗാനം വി എം ചിദംബരനാഥിൻ്റെ സംഗീത സംവിധാനത്തിൽ കെ പി ബ്രഹ്മാനന്ദൻ, മാധുരി എന്നിവരാണ് പാടിയത്. ആകാശവാണിയിൽ നിന്ന് പലവട്ടം പ്രക്ഷേപണം ചെയ്തിരുന്ന ഗാനങ്ങളുടെ കൂട്ടത്തിൽ ഈ ഗാനവും പെട്ടിരുന്നു. ഞാൻ ജോലി ചെയ്തിരുന്നത് NCC ഡിപ്പാർട്ട്മെൻറ്റിലാണ്. എൻ്റെ ഓഫീസർ കേണൽ ചിന്നപ്പയുടെ ഒരു സുഹൃത്തായിരുന്നു അന്നത്തെ സ്റ്റേഷൻ ഡയറക്ടർ. അദ്ദേഹം ഒരിക്കൽ എന്നോട് വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് ആകാശവാണിയിൽ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന്. ഞാൻ സസന്തോഷം സ്വീകരിച്ചു. ഒരു അപേക്ഷ എഴുതി കൊടുക്കാൻ പറഞ്ഞു. അദ്ദേഹം അത് ഡയറക്ടറുടെ അടുത്ത് കൊണ്ടു കൊടുത്തു. അതുവരെ അവിടെ സ്റ്റാഫ് ആർട്ടിസ്റ്റ് ആവാൻ ഗ്രാജുവേഷൻ വേണ്ട. പിന്നീട് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഒരു പുതിയ ഓർഡർ വന്നു, ഇനി മുതൽക്ക് ഗ്രാജുവേറ്റ് ആയവർക്ക് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എൻ്റെ പരിഗണിച്ചിരിക്കാൻ പറ്റിയില്ല. പിന്നീട് എൻ്റെ സുഹൃത്ത് PP ശ്രീധരനുണ്ണി ആകാശവാണിയിൽ സ്റ്റാഫ് ആർട്ടിസ്റ്റായി വന്നു. പിന്നീട് പ്രോഗ്രാം എക്സിക്യൂട്ടീവായിട്ടാണ് റിട്ടയർ ചെയ്തത്. 1984 ഓണാഘോഷത്തോടനുബന്ധിച്ച് ക്ഷണിക്കപ്പെട്ട സദസ്സിനു മുമ്പിൽ അവതരിപ്പിച്ച ലളിതഗാനമേളയിൽ എൻ്റെ ഒരു ഗാനവും ഉണ്ടായിരുന്നു. അന്ന് ആകാശവാണിയിലെ സംഗീത വിഭാഗത്തിലെ കുഞ്ഞിരാമൻ ഭാഗവതർ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനത്തെ സാധാരണ എഴുതുന്ന മഹിത്തെ തത്വചിന്തയോ അല്ലെങ്കിൽ കവിത്വം ഉള്ളതെന്നല്ല, ഈ വയലാറൊക്കെ എഴുതുന്നില്ലേ കുറച്ചൊക്കെ ആ ഒരു രീതിയിൽ എന്തെങ്കിലും, അപ്പോഴത്തെ ജനങ്ങൾക്ക് അതാണ് ആവശ്യമെന്ന്. എങ്കിലാവട്ടെ എന്ന് കരുതി ഞാൻ ഒരു പാട്ട് എഴുതി. അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? അറിയാതെ അറിയാതെ വിരലൊന്നു തൊട്ടപ്പോൾ അനുരാഗ വിവശയായി തീർന്നതെന്തെ എന്ന് തുടങ്ങുന്ന ആ ഗാനം ട്യൂൺ ചെയ്തത് രാഘവൻ മാഷാണ്. നാണത്തിൻ മുകുളങ്ങൾ വിരിയും നിൻ കവിളത്തു ഞാനൊരു ചുംബനം തന്നാലോ,

0: എന്ന രണ്ടു വരികൾ ഉണ്ടായിരുന്നു. ചുംബനം തന്നാലോ എന്നത് മാറ്റി മഴവില്ലു കണ്ടല്ലോ എന്ന് ചേർത്താണ് മാഷ് ട്യൂൺ ചെയ്തത്. നാണത്തിൻ മുകുളങ്ങൾ വിരിയും നിൻ കവിളത്തു ഞാനൊരു മഴവില്ലു കണ്ടല്ലോ എന്നാക്കി. ആ യുക്മാനത്തിൽ സ്ത്രീക്ക് വേണ്ടി പാടിയത് പ്രസിദ്ധ സിനിമാ പിന്നണി ഗായിക കെ ചിത്രയാണ്. അന്ന് ചിത്ര സിനിമയിൽ പാടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. യുവജനോത്സവത്തിൽ ഗാനമത്സരത്തിൽ ഒന്നാം സമ്മാനം നേടിയ വിദ്യാർത്ഥിനി, രാഘവ മാഷയുടെ അരുമ ശിഷ്യ. മാഷ് എന്നെ കുട്ടി ചിത്രയുടെ അടുത്ത് കൊണ്ടുപോയി പരിചയപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട് ആ പാട്ടിൽ. ഈ കുട്ടിയുടെ മുഖത്ത് നോക്കി അങ്ങനെ ആനിനെ കൊണ്ട് പാടിപ്പിക്കാൻ ഒരു മടി. മാഷ് കുലുങ്ങിച്ചിരിച്ചു. പിന്നീട് അത്തരം ലളിതഗാനങ്ങൾ എഴുതാൻ മുതിർന്നിട്ടില്ല. ആകാശവാണിയിൽ കുടുംബക്ഷേമ വിഭാഗം ഉണ്ടായിരുന്നു. വിനയനും യു എ ഖാദറുമായിരുന്നു ആ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥന്മാർ. കുടുംബാസൂത്രണ പ്രചരണത്തിന് ഉതകുന്ന കവിതകളും ഗാനങ്ങളും കൂടാതെ ഓട്ടംതുള്ളലും ഒക്കെ അവർക്കു വേണ്ടി എഴുതി കൊടുത്തിരുന്നു. സാഹിത്യരംഗം, സ്വന്തം കവിത എന്നീ പരിപാടികളിൽ കവിത അവതരിപ്പിക്കാൻ തുടങ്ങി. 1992 റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് വാരണസിയിൽ വെച്ച് നടന്ന ദേശീയ കവിസമ്മേളനത്തിൽ മലയാളത്തെ പ്രതിനിധീകരിച്ച് കവിത വായിക്കാൻ എനിക്ക് അവസരം ലഭിക്കുകയുണ്ടായി. എൻ്റെ കാവ്യരചനയ്ക്ക് വെള്ളവും വളവും തന്ന് വളരാൻ ആകാശവാണി സഹായിച്ചിട്ടുണ്ട്. അക്കാലത്തെ ഓർമ്മകൾ മധുരം പകരുന്നു.
1: മലയാളത്തിന്റെ പ്രിയ കവിയും ബാലസാഹിത്യകാരനുമായ ശ്രീ മലയത്ത് അപ്പുണ്ണിയാണ് ഇതുവരെ ഓർമ്മകൾ പങ്കുവച്ചത്.
2: പ്രക്ഷേപണത്തിന്റെ 75 സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര, ഓർമ്മയുടെ അറകൾ.
3: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
4: ക്ലാസ്, പുതിയ ഗോൾസ്,
5: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
4: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
5: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
4: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.

0: ഓർമ്മച്ചെപ്പ്, ചലച്ചിത്ര രംഗത്തെ പ്രമുഖരുടെ ജീവിതരേഖ. MSV യുടെ സംഗീത പ്രപഞ്ചം. സംഗീത സംവിധായകനും ഗായകനുമായ MS വിശ്വനാഥനെ കുറിച്ച് ചിത്രീകരണം.
1: 15-ാം ഭാഗം.
0: രചന KV ശബരിമണി. കവിയും ഗാനരചയിതാവും ആകാശവാണി മുൻ പ്രക്ഷേപകനുമാണ് KV ശബരിമണി. MSV യുടെ സംഗീത പ്രപഞ്ചം.

അച്ചൽ ഖാദർ ഗാനങ്ങൾ എഴുതിയ ഭഗവാൻ, കണ്ണേ കനിയമുദേ എന്ന തമിഴ് ചലച്ചിത്രത്തിന്റെ മലയാള പുനർനിർമ്മിതിയായ അറിയാത്ത ബന്ധം, നിലവേ മലരെ എന്ന തമിഴ് ചലച്ചിത്രത്തിന്റെ മലയാള മൊഴിമാറ്റ ചിത്രമായ പ്രിയംവദയ്ക്കൊരു പ്രണയഗീതം.

0: എന്നീ ചിത്രങ്ങളിൽ എം എസ് വിയുടെ സംഗീത സാന്നിധ്യം നാം അറിഞ്ഞു.
1: 1987 11 തമിഴ് ചലച്ചിത്രങ്ങൾക്കു വേണ്ടി എം എസ് വിശ്വനാഥൻ ഗാനങ്ങളൊരുക്കി.

സ്വർണലത എന്ന ഗായികയുടെ തമിഴ് ചലച്ചിത്ര രംഗത്തെ അരങ്ങേറ്റം 1987 ഹരികാംബോജി രാഗം ആധാരമാക്കി MSV ഈണം പകർന്ന് നീതിക്കു ദണ്ഡനൈ എന്ന ചിത്രത്തിലെ ഗാനത്തോടെയായിരുന്നു.

0: കാവാലം രചന നിർവഹിച്ച ഇതുവരെ പുറത്തിറങ്ങാത്ത കജദേവയാനി എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്കും MSV സംഗീതം നൽകി.
1: 1988 ഊമൈഗുരൈ

0: MSV യുടെ സംഗീത പ്രപഞ്ചം. സംഗീത സംവിധായകനും ഗായകനുമായ MS വിശ്വനാഥനെ കുറിച്ച് ചിത്രീകരണം 15-ാം ഭാഗം സമാപിക്കുന്നു. രചന KV ശബരിമണി. കവിയും ഗാനരചയിതാവും ആകാശവാണി മുൻ പ്രക്ഷേപകനുമാണ് KV ശബരിമണി. ആഖ്യാനം C. കൃഷ്ണകുമാർ, P. നിഷ. നിർവഹണ സഹായം വിനോദ് കീഴടത്ത്. MSV യുടെ സംഗീത പ്രപഞ്ചം തുടർന്ന് കേൾക്കാം അടുത്തയാഴ്ച.
1: ആകാശവാണി 103.6 റിയൽ FM-ൽ ഇപ്പോൾ ഒരു മലയാളം ചലച്ചിത്രഗാനം കേൾക്കാം. B.K. ഹരിനാരായണൻ വരികൾ എഴുതി, MJ ചന്ദ്രനീണം പകർന്ന് MG ശ്രീകുമാറും PC ജോജിയും പാടിയത്.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലനിയുമായി റോമിൽ പ്രതിനിധിതല ചർച്ചകൾ നടത്തി. കൃഷി, നിർണായക ധാതുക്കൾ, ആയുർവേദം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, സമുദ്രഗതാഗതം, തുറമുഖം എന്നീ മേഖലകളിൽ സഹകരണം ശക്തമാക്കുന്നതിന് ധാരണാപത്രങ്ങളിൽ ഇന്ത്യയും ഇറ്റലിയും ഒപ്പുവച്ചു. UDF സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനമായി. മുഖ്യമന്ത്രി VD സതീശൻ ധനകാര്യം, പൊതുഭരണം, തുറമുഖം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക്. വ്യവസായം, IT എന്നീ വകുപ്പുകളുടെ ചുമതല PK കുഞ്ഞാലിക്കുട്ടിക്ക്. ആരോഗ്യവും ദേവസ്വവും K മുരളീധരന്. AP അനിൽകുമാർ റവന്യൂ മന്ത്രി. വൈദ്യുതി വകുപ്പിന്റെ ചുമതല സണ്ണി ജോസഫ് വഹിക്കും. സംസ്ഥാനത്തെ SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം ഈ മാസം 23 പോലീസ് ആസ്ഥാനത്ത് നടക്കും. യോഗത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ നാളെ, സ്പീക്കർ തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. തിരുവനന്തപുരം ജില്ലാ ശുചിത്വ മിഷൻ നടപ്പാക്കിയ ഗ്രീൻ ബട്ടൺ ക്യാമ്പയിനിന്റെ ഡോക്യുമെന്റേഷൻ പ്രകാശനം കളക്ടർ അനുകുമാരി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്ക് നൽകി നിർവഹിച്ചു. പാൽവില ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ച് മിൽമ. June 1 മുതൽ വിലവർദ്ധന നിലവിൽ വരും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു.

കെസിഎ അന്തർ ജില്ലാ അണ്ടർ 19 വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിലെ മധ്യമേഖലാ മത്സരങ്ങളിൽ പാലക്കാടിനും തൃശൂരിനും വിജയം. FM പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

രഞ്ജിനി. ശ്രോതാക്കൾക്കിഷ്ടപ്പെട്ട ഒരു പിടി നല്ല ഗാനങ്ങളുമായി ഇന്നത്തെ രഞ്ജിനി ആരംഭിക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഞങ്ങൾക്ക് വാട്സാപ്പ് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്.

ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പിടി നല്ല ഗാനങ്ങളുമായി ഇന്നത്തെ രഞ്ജിനി ആരംഭിക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഞങ്ങൾക്ക് വാട്സാപ്പ് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. അയക്കേണ്ട മൊബൈൽ നമ്പർ പറയാം, 9400224440. ഒരിക്കൽ കൂടി, 9400224440. രഞ്ജിനിയിലെ ആദ്യ ഗാനം ഗപ്പി എന്ന ചിത്രത്തിന് വേണ്ടി സൂരജ് സന്തോഷ് ആലപിച്ചത്. വിനായക ശശികുമാറിൻ്റെ രചന, വിഷ്ണു വിജയുടെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: രഞ്ജിനിയിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ഒലിപ്രം കടവ് നിന്നും ശാന്ത. ചിത്രം കബഡി കബഡി. ആലാപനം അമൃത സുരേഷ്. ഗാനരചന ബാബുരാജ് തൃപ്പൂണിത്തുറ. സംഗീതം നാദിർഷാ.

രഞ്ജിനിയിലെ അടുത്ത ഗാനം പയ്യാനക്കിൽ നിന്നുള്ള ഫാജിയ തൻ്റെ അമ്മയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടതാണ്. ബിച്ചു തിരുമല വരികൾ എഴുതി ഇളയരാജ ഈണം പകർന്ന് എസ് ജാനകി പാടിയത്. ചിത്രം പപ്പയുടെ സ്വന്തം അപ്പൂസ്.

രഞ്ജിനിയിൽ അടുത്തതായി കേൾക്കാം കുറ്റ്യാടി പൂതമ്പാറയിൽ നിന്നുള്ള തോമസിൻ്റെയും റോജിയുടെയും ഇഷ്ടഗാനം. മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിന് വേണ്ടി ബിച്ചു തിരുമലയും മധു മുട്ടവും വരികൾ എഴുതി യേശുദാസ് പാടിയത്. ഈ ഗാനത്തിന് സംഗീതം നൽകിയത് എം ജി രാധാകൃഷ്ണൻ.

രഞ്ജിനി. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളുമായി രഞ്ജിനി തുടരുകയാണ്. രഞ്ജിനിയിലേക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കും വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. അയക്കേണ്ട മൊബൈൽ നമ്പർ പറയാം, 9400024440. ഒരിക്കൽ കൂടി, 9400224440. രഞ്ജിനിയിലെ അടുത്ത ഗാനം അഭിലാഷം എന്ന ചിത്രത്തിന് വേണ്ടി ഷറഫ് വരികൾ എഴുതി ശ്രീഹരി കെ നായർ സംഗീതം പകർന്ന് പാടിയത്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു കോടച്ചേരിയിൽ നിന്നും യാദവ്, ദേവാനന്ദ എന്നിവർ.

ചിത്രം കാബൂളിവാല, പാടിയത് യേശുദാസും സംഘവും, ഗാനശില്പികൾ ബിച്ചു തിരുമല, എസ് പി വെങ്കിടേഷ്. രഞ്ജിനിയിലൂടെ ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ചാനിയം കടവ് പൂവോട് നിന്നും മിനി, രജീഷ് എന്നിവർ.

രഞ്ജിനിയിലൂടെ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു. കാവുമ്പുറത്ത് നിന്നും അപ്പു വയനാടുള്ള മണിക്കുട്ടിക്ക് വേണ്ടി. ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി, ജി ദേവരാജൻ ഈണം പകർന്ന് യേശുദാസ് പാടിയത്. ചിത്രം ഹൃദയം ഒരു ക്ഷേത്രം.

0: രഞ്ജിനിയിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു.
1: രാമനാട്ടുകരയിൽ നിന്നും ആയിഷ, സമീഹ എന്നിവർ. ഗാനം കേൾക്കാം. സുഹൈൽ കോയ, റയാൻ എന്നിവർ വരികൾ എഴുതി ജെയ്ക്സ് ബിജോയ് ഈണം പകർന്ന് ഹനാൻ ഷായും റയാനും പാടിയത്. ചിത്രം ലോക ചാപ്റ്റർ 1, ചന്ദ്ര.

രഞ്ജിനിയിലൂടെ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു മൊഡോളിയിൽ നിന്നുള്ള റീന ബാബുരാജ്. ഭരതൻ വരികൾ എഴുതി ഔസേപ്പച്ചൻ ഈണം പകർന്ന് യേശുദാസും ലതികയും പാടിയത്. ചിത്രം ചിലമ്പ്.

രഞ്ജിനിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നു ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ. നിങ്ങൾക്കും ഇഷ്ടഗാനങ്ങൾക്കായി വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. അയക്കേണ്ട മൊബൈൽ നമ്പർ 9400224440. അടുത്ത ഗാനം രാജമാണിക്യം എന്ന ചിത്രത്തിന് വേണ്ടി പ്രദീപ് പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം അലക്സ് പോൾ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു പണിക്കർ റോഡ് നിന്നും മോഹൻദാസ്, സിന്ധുദാസ്, കാവ്യദാസ്, നിതിൻദാസ്, വിഷ്ണുപ്രസാദ് എന്നിവർ.

മാലൂർക്കുന്നിൽ നിന്നുള്ള ഉഷാ സദാനന്ദന്റെ ഇഷ്ടഗാനമാണ് ഇനി നമ്മൾ രഞ്ജിനിയിലൂടെ കേൾക്കാൻ പോകുന്നത്. വയലാർ ശരത്ചന്ദ്ര വർമ്മ വരികൾ എഴുതി, ഔസേപ്പച്ചൻ ഈണം പകർന്ന് നിഖിൽ മാത്യു പാടിയത്. ഈ ചിത്രം അയാളും ഞാനും തമ്മിൽ

രഞ്ജിനിയിലെ ഇന്നത്തെ അവസാന ഗാനം കേൾക്കാം. അതിരൻ എന്ന ചിത്രത്തിന് വേണ്ടി കെ.എസ്. ഹരിശങ്കർ പാടിയത്, വിനായക് ശശികുമാറിന്റെ വരികൾ, പി.എസ്. ജയഹരിയുടെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു പൊറ്റമ്മലിൽ നിന്നും വിഷ്ണു ശങ്കർ.

ഈ ഗാനത്തോടെ ഇന്നത്തെ രഞ്ജിനിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. രഞ്ജിനിയിലേക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സാപ്പ് സന്ദേശങ്ങൾ അയച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. ഒപ്പം ശുഭരാത്രിയും. രഞ്ജിനി ഇനി നാളെ രാത്രി 10:02 കേൾക്കാം.